ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 11, കൊല്ലവർഷം 1201, ഇടവം 18. 2026 ജൂൺ 1 തീയതി തിങ്കളാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ.
2: പുതുതലമുറകളുടെ വരവേൽപ്പിനായി നാടാകെ അണിചേരുന്ന ഒരു സാംസ്കാരിക ആഘോഷമാണ് പ്രവേശനോത്സവം. ഇതിനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ രക്ഷിതാക്കളും സന്നദ്ധ പ്രവർത്തകരും സാംസ്കാരിക നായകരും നാട്ടുകാരും അധ്യാപകരും ജനപ്രതിനിധികളും ചേർന്ന് വിപുലമായ ആസൂത്രണം നടത്തുന്നു. പരിസര ശുചീകരണം, അലങ്കാരം, ഉദ്ഘാടനം, സമ്മാനദാനം, ഭക്ഷണം എന്നിവയുടെ കാര്യങ്ങൾ വിവിധ ഗ്രൂപ്പുകളാക്കി നൽകുന്നു. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് വരുവാനുള്ള ഉത്സാഹവും പ്രതീക്ഷയും നൽകുന്ന കൈത്തിരി വെട്ടമാണ് പ്രവേശനോത്സവം. പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂൾ അങ്കണത്തിലേക്ക് ചുവടുവയ്ക്കുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയത്തിനകത്തെത്തിക്കുന്നു. അവർക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നൽകുന്നു. പ്രവേശന ഗാനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ച ശേഷം കുട്ടികളുടെ പരിപാടികൾക്ക് തുടക്കമിടുന്നു. അവർ സ്വയം പരിചയപ്പെടുന്നു. എല്ലാവരും ചേർന്ന് ഘോഷയാത്രയായി സ്കൂൾ പരിസരം ചുറ്റിവരുന്നു. കുട്ടികൾക്ക് വിവിധ സംഘടനകൾ ബാഗ്, കുട, പുസ്തകങ്ങൾ എന്നിവ പ്രോത്സാഹനമായി നൽകാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ വിദ്യാലയ മികവുകൾ പ്രൊജക്ടറിൽ കാണിക്കാറുണ്ട്. ഇത് കുട്ടികൾക്ക് കൂടുതൽ ആവേശം നൽകും. ഉന്നത വിജയം കൈവരിച്ച മുൻകാലത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യാറുണ്ട്. ഇത്തരം എൻഡോവ്മെന്റുകൾ ഉത്സാഹത്തോടെ പഠിക്കാനും ചുറുചുറുക്കോടെ ചിട്ടയായി സ്കൂളിലേക്ക് വരുവാനും കുട്ടികൾക്ക് മതിപ്പുളവാക്കുന്നു. ഓരോ വിദ്യാലയവും മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും താൽപര്യവും അഭിമാനവും വന്നു ചേരുന്നു. മികച്ച ലൈബ്രറി, ഓരോ മുറിയിലും പഠിക്കാനായി ലാപ്പുകൾ, പ്രൊജക്ടറുകൾ, മികച്ച ഉച്ചഭക്ഷണം, കഴിവുറ്റ അധ്യാപകർ, പഠനാന്തരീക്ഷം എന്നിവ ഒരുക്കിയാൽ കുട്ടികൾ സന്തോഷത്തോടെ വിദ്യാലയങ്ങളിലേക്ക് വന്നു ചേരും. ഓരോ വർഷവും മനോഹരമായ പ്രവേശനോത്സവ ഗാനങ്ങൾ ആലപിക്കും. കുട്ടികളത് ഏറ്റുപാടി കരഘോഷം മുഴക്കും. ആവേശോജ്വലമായ ശബ്ദഘോഷങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകും. ചുണ്ടിൽ പുഞ്ചിരിയും കയ്യിൽ സമ്മാനങ്ങളുമായി പുതുതലമുറയെ വരവേൽക്കും. ഉച്ചയോടെ മധുരം നൽകിയ ശേഷം വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ച് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങും. വിദ്യാലയങ്ങളിൽ ഉയർന്ന പ്രവേശനങ്ങൾക്കായി ചിട്ടയോടെയുള്ള പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികളെ തൽപരരാക്കേണ്ടതുണ്ട്. പഠനത്തിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ ഓരോരുത്തരുടെയും അഭിരുചികൾ നമുക്കറിയാതെ പോകും. ആടാനും പാടാനും ഓടാനും വരക്കാനും ഒക്കെയുള്ള കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം. മത്സരബുദ്ധി ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടുന്നതും അപകടമാണ്. എല്ലാവരിലും പലവിധ കഴിവുകളുണ്ട്. പഠനവേഗം കൂടിയവരും കുറഞ്ഞവരും ഉണ്ട്. എന്നാൽ ഇക്കൂട്ടരിൽ മറ്റു പല കഴിവുകളും ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താവണം ഓരോ വിദ്യാലയവും വാർഷികാസൂത്രണം നടത്തേണ്ടത്. ചിന്താശേഷി വികാസം കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നു എന്ന തോന്നൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാവണം. ഓരോ വിദ്യാലയവും മികവുറ്റ കേന്ദ്രങ്ങളാവണം. നാളെയുടെ വാഗ്ദാനങ്ങൾ പടികടന്നു വരാനുതകുന്ന മാർഗരേഖകൾ തയ്യാറാക്കണം. എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം. ഇത് എന്റെ വിദ്യാലയം എന്ന ചിന്ത അവരിൽ അലിഞ്ഞു ചേരണം. അപ്പോൾ മാത്രമാണ് ഓരോ വർഷവും പ്രവേശന കവാടം നിറഞ്ഞു കവിയുന്നത്. സ്വബോധത്താൽ ഓരോ കുരുന്നിനും ആ വിദ്യാലയത്തിൽ എനിക്ക് പഠിക്കണം എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹപൂർവമായ സമീപനം ഓരോ ആളുകളിൽ നിന്നും കുട്ടിക്ക് ലഭിക്കണം. നീതിപൂർവമായ വിലയിരുത്തലുകളാകണം അവന് ലഭിക്കേണ്ടത്. കൂർമ്മബുദ്ധിയുള്ള ഒരു തലമുറയാണ് ഇന്നത്തേത്. എല്ലാ കാര്യത്തെക്കുറിച്ചും അവർക്ക് ധാരണയുണ്ട്. അതിന്റെ വിനിയോഗം എങ്ങനെയെന്നതു മാത്രമാണ് നമുക്ക് പറഞ്ഞുകൊടുക്കുവാനുള്ളത്. ദീപ്തമുകുളങ്ങൾക്ക് ഈ പ്രവേശനോത്സവ നാളിൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത്
0: ഗോമതി ആലക്കാടൻ.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. മിൽമ പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിലാകും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് ഐഐഎമ്മിൽ തുടക്കമായി. ഐഐഎം ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു തുടർച്ചയായ 2ാം തവണ കിരീടം സ്വന്തമാക്കിയത്. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിത, എം ദിലീപ് കുമാർ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ആ അമ്മ, ആ ആന, ഒന്നാം ക്ലാസിന്റെ പടിവാതിൽ കയറുന്ന കുഞ്ഞുമക്കളുടെ കളിയും ചിരിയും പാട്ടും കഥകളും. 7:35 മോഡേൺ ITI എഫ് എം ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ നിർമ്മല ITI വായനയുടെ വാതായനങ്ങൾ, പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിനെ വിലയിരുത്തി ഡോക്ടർ സി കെ ദീപ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച ചരട് പിന്നിക്കളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി, ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ റജീന ശ്രീധരനുമായി അഭിമുഖം. 1:00 ഗോൾഡൻ സിസ്റ്റീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്. വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. വൈകിട്ട് 5:00, 6:00, രാത്രി 11:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 ലളിതഗാനങ്ങൾ. 5:30 കണ്ണേറുപാട്ട്, തുമ്പക്കോൾ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:45

ಕಾವ್ಯಾಂಜಲಿ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. സുജാതയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. കാടാമ്പുഴമേവും ദേവിയെ കൺപാർത്തു എന്നാരംഭിക്കുന്നു.

കല്ലറ ഗോപനും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. അതിഗാഠ യോഗസമാധിയിലമരും പരമ്പൊരുളെ നിന്നെ കൈതൊഴുന്നേ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 9:30 ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കാപ്പാട് കൃഷ്ണവിലാസം യു പി സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് രാവിലെ 10:00 നടക്കും. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കണ്ണാടിപ്പറമ്പ് പുല്ലോപ്പി ഹിന്ദു എൽ പി സ്കൂളിൽ ഇന്ന് രാവിലെ 10:00. ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും പരാതികളും നേരിൽ കേൾക്കുന്നതിന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് കാസർകോട് ജില്ലയിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10:30 മുതൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അദാലത്തിൽ ഭിന്നശേഷിക്കാർക്കും ബന്ധപ്പെട്ടവർക്കും പങ്കെടുക്കാം. ഫോൺ നമ്പർ 0494255704. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം 6 രാവിലെ 11:00 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 11:00 വരെ അടച്ചിടും. ചെർക്കള കല്ലടുക്ക ചെർക്കള ഭാഗത്ത് റോഡ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഈ വഴിയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. കാസർകോട് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ ചെർക്കള പുതിയ ബസ് സ്റ്റാൻഡ് വഴി ജാൽസൂർ റോഡിലേക്കും ബദിയടുക്ക റോഡിലേക്കും പോകേണ്ടതാണ്. ബദിയടുക്ക മുള്ളേരിയ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് വഴി ചെർക്കള ടൌണിലേക്കുള്ള പാത ഉപയോഗിക്കേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്രശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാസർകോട് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് രാവിലെ 10:00 കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് 6 വരെ തുടരും. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയും ഐഎംസിയും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആന്റ് ലോജിസ്റ്റിക്, ഡിപ്ലോമ ഇൻ ഓയിൽ ആന്റ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8301098705. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് NRI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 5 വരെ നീട്ടി. www.cetkr.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 94004249. 2026-27 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിൽ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് ചേരുന്നതിനായുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു VHSE സയൻസ് സ്ട്രീമിൽ അല്ലെങ്കിൽ ITI KGCEയിൽ 50% കുറയാത്ത മാർക്ക് ലഭിച്ച ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് കാസർകോട് സർക്കാർ പോളിടെക്നിക് കോളേജിലെ നിലവിലുള്ള ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 3 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 46 39 77 94. കിലെ IAS അക്കാദമി സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ പരിശീലനത്തിന് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 0467 2206737. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മാത്തമെറ്റിക്സ് ഒരു വിഷയമായി 50% മാർക്കോടെ ഫിസിക്സ് ബിരുദം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 13. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497280641. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡയറി ഫാമർ എന്റർപ്രണർ, ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 3. ഫോൺ നമ്പർ 97 47 300145. കണ്ണൂർ സർവകലാശാലയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം. ഇന്ന് രാവിലെ ഗവർണർ ശ്രീ വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-949598.
14: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ.

0: നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.

0: സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1 9578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1:54 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:47 വൈകി ഓടുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
9: മൂന്ന് കോളേജിലെയും
10: ഡോണ്ട് വറി,
9: ഫീസ് നോക്ക്.
11: എന്തുണ്ടോ വിശേഷം?
9: എന്തു പറ്റി?
10: ഫീസിന്റെ ടെൻഷൻ.
11: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
12: RBI പറയുന്നു,
13: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
14: സ്കൂള് തുറക്കാറായി.
15: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
14: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
15: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
13: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
16: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്

വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമ പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോബ് പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ എം പി, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധി ൾ എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൌന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച

0: ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
1: ഇന്ന് ലോക രക്ഷാകർതൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൌകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: കാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. वार्ताः। प्रधानमन्त्री नरेन्द्रमोदी अद्य नवदिल्ल्यां म्यान्मारदेशस्य राष्ट्रपतिना यू मिन आङ्ग ल्हाङ्ग इत्यनेन सह चर्चां करिष्यति। उभयोः देशयोः मध्ये ऐतिहासिकानां सभ्यतानां च सम्बन्धान् इतोपि सुदृढीकरणाय वार्तालापः भविष्यति। वार्तालापावधौ म्यान्मार भारतयोः मध्ये सुरक्षा सम्पर्कौ च समेत्य सम्पूर्णेषु विभिन्नेषु विषयेषु चर्चाः भविष्यन्ति। राष्ट्रिय सुरक्षा परामर्शदः अजीत डोभालः गतरात्रौ दिल्ल्याम् अतिथिगणमान्यैः सह मेलनं विहितवान्। अवधेयं यत् म्यान्मारदेशस्य राष्ट्रपतिः शनिवासरे भारतस्य पञ्चदिवसीय यात्रायां बिहारस्य गयानगरं सम्प्राप्तवान् आसीत्। म्यान्मारदेशस्य राष्ट्रपतेः भारतस्य आधिकारिकयात्रायाः कारणात् उभयोः देशयोः मध्ये बहुपक्षीयसम्बन्धः इतोपि सुदृढः भविष्यति इत्यपेक्षास्ति। प्रधानमन्त्रिणा नरेन्द्रमोदिना प्रकृतिसंरक्षणे स्थानीयसमाह्वानानां निराकरणे अन्यसामाजिककार्येषु च तेषां प्रेरक उपक्रमाणाम् उपलब्धीनां च विषये अनेकेषां नागरिकाणाम् उत्कृष्टयोगदानाय प्रशंसा कृता। आकाशवाण्याः स्वकीये मासिक कार्यक्रमे मन की बात इत्यनेन कार्यक्रमेण राष्ट्रम् अभिसम्बोधयन् श्रीमोदी झारखण्ड राज्यस्य रांचीनगरे आयोजिते राष्ट्रिय वरिष्ठ एथलेटिक्स फेडरेशन स्पर्धायाम् उदयोन्मुख क्रीडकानाम् उत्कृष्ट प्रदर्शनस्य प्रशंसाम् अकरोत्। प्रवर्तमानायाः उष्णतरङ्गस्य स्थितिं प्रति चिन्तां प्रकटयन् प्रधानमन्त्रिणा जनान् अधिकृतान् उपदेशान् अनुसृत्य सुरक्षितं स्थातुं पूर्वसूचनानुसारं कार्यं च कर्तुम् उद्बुद्धवान्।
4: इस समय देश के ज्यादातर हिस्सों में बहुत गर्मी पड़ रही है। तेज धूप, गर्म हवाएं, ऐसे मौसम में अपना ध्यान रखना बहुत जरूरी है। पानी पीते रहिए, धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले। इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइंस जारी की है वो भी भूलिएगा नहीं।
3: पश्चिम बंगाल राज्यस्य मुख्यमंत्री शुभेंदु अधिकारी अद्य स्वमंत्रिमंडलस्य विस्तारं करिष्यति। पञ्चत्रिंशत् नूतनाः मन्त्रिणः मन्त्रिमण्डले समाविष्टाः भविष्यन्ति। शपथग्रहणं प्रातः एकादशवादने लोकभवने भविष्यति। नूतनेन समावेशेन शुभेन्दु प्रशासने महत्वपूर्णरूपेण संवर्धनं भविष्यति, येन मई मासस्य नवमे दिनांके पञ्चमन्त्रिभिः सह कार्यभारं स्वीकृतमासीत्। अनेन विस्तारेण राज्यमन्त्रिमण्डलस्य मन्त्रिणां कुलसंख्या एकचत्वारिंशत् यावत् वर्धिता भविष्यति। निर्वाचनायोगेन दश राज्याणां चतुर्विंशतिः राज्यसभासदस्यानां द्विवार्षिक निर्वाचनस्य कार्यक्रमस्य घोषणा अद्य क्रियते। भूतपूर्वः प्रधानमन्त्री एचडी देवगौड़ा, केन्द्रीयमन्त्रिणौ जॉर्ज कुरियन तथा रवनीतसिंहश्च तेषु सदस्येषु अन्तर्भवन्ति। आन्ध्रप्रदेशे, गुजराते तथा कर्णाटके प्रत्येकस्मिन् राज्ये चत्वारि चत्वारि आसनानि सन्ति। राजस्थाने तथा मध्यप्रदेशे प्रत्येकस्मिन् राज्ये त्रीणि त्रीणि आसनानि सन्ति। झारखण्डे द्वे आसने स्तः, मणिपुरे, मेघालये, अरुणाचलप्रदेशे च, मिजोरमे च प्रत्येकस्मिन् राज्ये एकैकम् आसनं रिक्तमस्ति। आयोगस्यानुसारं जूनमासस्य अष्टादशदिनांके मतदानं भविष्यति। मतगणना अपि तस्मिन्नेव दिने भविष्यति। महाराष्ट्रस्य, तमिलनाडुराज्यस्य, ओडिशाराज्यस्य च प्रत्येकस्य एकस्य आसनस्य कृते राज्यसभायाः उपनिर्वाचनस्य कार्यक्रमस्य अपि आयोगेन घोषणा क्रियते। एतद् निर्वाचनमपि अग्रिममासस्य अष्टादशदिनांके भविष्यति। एकोननवतिवर्षीया प्रख्यातगायिकायाः सुमनकल्याणपुरस्य मुम्बईनगरे स्वनिवासस्थाने मृत्युः अभवत्। 50-29 शततमाद् वर्षात् 70-29 शततमं वर्षं यावत् चलचित्रसङ्गीतस्य स्वर्णयुगे नैकासु भारतीयभाषासु कृतकार्याणां कृते एषा वयोवृद्धगायिका प्रसिद्धा आसीत्। अपि च आईपीएल क्रिकेट क्रीडायां गतरात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे अन्तिमस्पर्धायां गुजरात टाइटन्स दलं 5 पराजित्य गतविजेतृदलेन रॉयल चैलेंजर्स बेंगलुरु इत्यनेन अस्य वर्षस्य श्रृंखलापि विजिता। इति वार्ताः।
5: आकाशवाणी कण्णूर्। समयं 7 मणि। ट्रेन यात्रक्കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16649 ബാംഗ്ലൂർ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ്, 11 മിനിറ്റും 1:63

0: 45 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:39 വൈകിയോടുന്നു.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
1: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14 സ്ഥാനം.
2: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
2: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
1: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
2: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
1: 9446266760.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
9: അച്ഛനും അമ്മയും

0: അക്കിന്റെ വിരൽത്തുമ്പ് പിടിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ ഒന്നാം ക്ലാസിന്റെ പടി കയറുകയാണ്. ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ ഒന്നാം ക്ലാസ് പ്രവേശന ദിവസം? അന്ന് വലിയ വായിൽ കരഞ്ഞു വിളിച്ച് സ്കൂളാകെ തല കുത്തനെ മറിച്ചിട്ട ചിലരെങ്കിലും ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ? കാലം എത്ര മാറി! പ്രീ സ്കൂൾ അനുഭവങ്ങളുമായി സ്മാർട്ടായ നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളൊന്ന് തുറന്നു കിട്ടാൻ കാത്തു നിൽക്കുകയാണ്.
1: ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ശ്രുതകീർത്തിനാണ്. ഞാൻ ഇപ്പൊ യു കെ ജിലങ്ങാനത്തെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേരാൻ പോന്നാണ്. എന്റെ ഏട്ടൻ പഠിക്കുന്ന കടമ്പൂരു സ്കൂളാണ് ഞാനും പഠിക്കാൻ പോകുന്നത്. എനിക്ക് പഠിച്ചു പഠിച്ചു പോലീസ് ആവാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് വാങ്ങും. എനിക്ക് കണക്കാണ് പഠിക്കാൻ ഏറ്റവും ഇഷ്ടം. ഞാൻ എന്റെ യു കെ ജി വിദ്യ ടീച്ചറെ എന്നെ 100 വരെ എണ്ണാനും എഴുതാനും പഠിപ്പിച്ചു. ജൂണിന് പ്രവേശനോത്സവം ഉണ്ടല്ലോ സ്കൂളില്, മധുര പലഹാരങ്ങളും പായസവും എല്ലാം ഉണ്ടാവും. എനിക്ക് ഇപ്പൊ തന്നെ പൊതിയാവുന്നു.
0: കിളിക്കാൻപെട്ടി പോലെ നമ്മുടെ കുഞ്ഞുമക്കൾ ഇത്ര മധുരമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് നിറയാതെ എങ്ങനെ അല്ലേ? ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ് റെക്കോർഡ് റൂം എടുത്ത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചവിട്ടുപടിയായ ഒന്നാം ക്ലാസ്സിലേക്ക് കുഞ്ഞു കാലുകൾ വെച്ച് കയറുന്ന പൊന്നു മക്കളുടെ പാട്ടും കഥയും വർത്തമാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പകർത്താൻ എല്ലാ ഗൗരവവും മനസ്സിന്റെ ബലം പിടുത്തവും ഒക്കെ വിട്ട് കുറച്ചു സമയത്തേക്ക് നമുക്കും ആ 5 വയസ്സിലേക്ക് തിരികെ നടക്കാം.
2: ഞാൻ യാദവിദാസ സ്കൂളില് ഒന്നാം ക്ലാസ്സിലേക്ക്
0: ആദ്യം പോയത് പള്ളിക്കുന്ന് രാധാവിലാസം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന അക്ഷജിന്റെ വീട്ടിലാണ്. ഈ കട്ട ചോട്ട ഭീം ഫാൻ പറയുന്നത് കേൾക്കൂ.
2: രാവിലെ 6 മണിക്ക് പല്ലേച്ച് കുളിച്ച് 3 ഇഡ്ഡലി കഴിച്ച് യൂണിഫോം ഇട്ട് ബാഗ് ഒതുക്കി എടുത്ത് സ്കൂളിലേക്ക് പോകും.
3: അക്ഷജ് കാർട്ടൂണ് കാണാറുണ്ടല്ലോ അല്ലേ?
2: ആ,
3: കാർട്ടൂണിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം?
2: ചോട്ടാ ഭീം.
3: ചോട്ടാ ഭീമിനെ ക്ലാസ്സിൽ ഫ്രണ്ടായി കിട്ടിയെന്ന് വിചാരിക്കാം. 3-ാം തീയതി ബർത്ത്ഡേ ആണ് അല്ലേ? സ്കൂള് തുറന്ന് 2 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ്. അപ്പൊ ചോട്ടാ ഭീമിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റിന്റെ ബോക്സ് ഉണ്ട്. അതിൽ എന്ത് വേണമെന്നാണ് അക്ഷജിന്റെ ആഗ്രഹം?
2: സൈക്കിൾ.
3: എങ്ങനത്തെ സൈക്കിള്? എന്ത് കളറല്ലേ?
2: പിങ്ക്.
3: പിങ്ക് സൈക്കിളായിട്ട് ചോട്ടാ ഭീമ വരണല്ലേ. അപ്പൊ ചോട്ടാ ഭീമ ചോദിക്കാണ്, മോന് പഠിച്ചിട്ട് ആരാവണം എന്ന് ചോദിച്ചാൽ എന്താ പറയാ?
2: പഠിച്ചു ചോട്ടാ ഭീമ.
3: പഠിച്ചു പഠിച്ച് ചോട്ടാ ഭീമ ആവണല്ലേ.
4: എന്റെ പേര് ജയം കൃഷ്ണ. ഞാൻ ലാലവിലാസ സ്കൂളിൽ 1-ാം ക്ലാസ്സില് ചെല്ലാൻ പോവാണ്. എന്റെ സ്കൂള് വെയില ഗ്രൗണ്ടിണ്ട്. ഗ്രൗണ്ടിന്റെ അടുത്ത് ഫുള്ളും മരങ്ങളുണ്ട്.
0: രാധാവിലാസം സ്കൂളിനെ പറ്റി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഗയാൻ കൃഷ്ണക്ക്. പ്രവേശനോത്സവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപായസം തന്നെ കിട്ടും എന്നാണ് ഈ കുഞ്ഞുമിടുക്കന്റെ വിശ്വാസം.
4: സ്കൂളിലെ മുത്തത്തോറും മാവുണ്ട്. അതിന്റെ നലച്ചു പഴുത്ത മാങ്ങിയുണ്ട്. സ്കൂളിലെ ചുമയില് നലച്ചു ചിത്രങ്ങളുണ്ട്. സ്കൂളില് ഒരേണ്ടി ചോറുണ്ടാക്കും. ഞാനും എന്റെ പെൻസും കൂടിയിട്ട് ഒന്നിച്ച് ചോറുണ്ടു. ആദ്യത്തെ ദിവസം സ്കൂളിന് പായസം തരും. എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽപായസമാണ്.
0: അതെ, പഠനം പാൽപായസം പോലെ മധുരിക്കുന്ന അറിവിന്റെ നല്ല പുലരിയിലേക്കാവട്ടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ യാത്ര. ചെറുപഴശ്ശി ALP സ്കൂളിലേക്ക് റെക്കോർഡറും കൊണ്ട് കടന്നു ചെന്നപ്പോൾ മിടുക്കരായ 3 കുട്ടികളായിരുന്നു കാത്തിരുന്നിരുന്നത്. ഹംന ഇബ്രാഹിം കെ, ആൽവിനോ എസ്, ഋതുവർണ കെ.
3: ഹംന ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? നാളെ സ്കൂള് തുറക്കണല്ലോ.
2: ബാഗ്, ടിഫിൻ ബോക്സ്, കൊട, ബുക്സ്.
3: ടിഫിൻ ബോക്സിൽ എന്തായിരിക്കും ആക്കി തരും ഉമ്മ?
2: ആപ്പിളും ഗ്രേപ്സും ഓറഞ്ച്.
3: മോന്റെ പേരെന്താ?
2: ആൽവിനോ.
3: ഭയങ്കര സീരിയസ് ആയിട്ട് ചിരിക്കൊന്ന് ചിരിക്കടാ. ആൽവിനോന് പഠിച്ചിട്ട് ആരാവണം?
2: പട്ടാളക്കാരൻ.
3: ഇപ്പൊ തന്നെ ഒരു പട്ടാളക്കാരന്റെ ലുക്ക് ഒക്കെ ഉണ്ട്. അച്ഛൻ എന്താണ് ജോലി?
2: പോലീസ്.
3: ആ ശരി, അങ്ങനെയാണ്. ഈ പട്ടാളക്കാരന്റെ എന്താ ജോലി? എന്താ?
2: രാജ്യത്തിനെ രക്ഷിക്കുക.
3: രാജ്യത്തിനെ രക്ഷിക്കാൻ പോണ വലുതായിട്ടല്ലേ.
2: ഋതുവർണ.
3: ഋതുവർണ ഈ ഉത്സവത്തിനൊക്കെ പോകാറുണ്ടോ?
2: തെയ്യത്തിന് മുത്തപ്പന.
3: ഏത് തെയ്യാ കണ്ടത് പോയിട്ട്?
2: പുതിയ ഭഗവതി.
3: നാളെ ഈ സ്കൂളൊരു ഉത്സവം ഉണ്ടല്ലോ,
2: പ്രവേശന ഉത്സവം.
3: സ്കൂളിൽ എന്തൊക്കെയോ തയ്യാറാക്കി വെക്കുന്നുണ്ട് ടീച്ചർമാര്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നും അറിയില്ല, വന്നാ കാണാം അല്ലേ.
2: ആനപ്പുറത്തൊന്നു കേറേണ്ടേ, അമ്മാനട്ടം കാണേണ്ടേ, അടി
4: പടി നടക്കേണ്ടേ.
3: ഋതുവർണ്ണയുടെ ഈ കുഞ്ഞു പാട്ടുകൂടി കേൾക്കാം.

0: അറിവിന്റെ ആനപ്പുറത്തേറി ഭാവനയുടെ ആകാശത്ത് പറക്കുന്ന അപ്പൂപ്പൻ ദാടിക്കൊപ്പം പാറി പറന്ന് മിടുക്കരായി വളരട്ടെ നമ്മുടെ കുഞ്ഞുമക്കൾ.
1: നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് അല്പം സംസാരിക്കാം. ഇന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് തന്നെ ടെക്നോളജിയുടെ യുഗത്തിലേക്കാണ്.
0: കുഞ്ഞുമക്കളുടെ മനസ്സിനെ രമേശൻ മാഷോളം അടുത്തറിഞ്ഞവർ ചുരുക്കമാവും.
1: നിരന്തരം നിരവധിയായ ഡിജിറ്റൽ അനുഭവങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. നേരിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ദൃശ്യാനുഭവങ്ങളാണ് ലഭിക്കുന്നത്.
0: ഡോക്ടർ രമേശൻ കടൂർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ അംഗം.
1: ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ബഹുഭൂരിപക്ഷം കുട്ടികളും അംഗനവാടികളിലോ പ്രീ സ്കൂളിലോ പോയവരായിരിക്കും. ഇവിടെ നിന്നും നിരവധിയായ പ്രീ സ്കൂളിംഗ് അനുഭവങ്ങൾ നേടിയവരാണിവർ. പഞ്ചേന്ദ്രിയങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സമൃദ്ധമായ പഞ്ചേന്ദ്രിയാനുഭവങ്ങളിലൂടെ വികാസ പുരോഗതി നേടിയവരാണ് ഇവർ. ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന ഇവർക്ക് ആ അനുഭവങ്ങളുടെ തുടർച്ചയും വളർച്ചയും ഉറപ്പാക്കുന്നതിനുള്ള ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയുമാണ് ഒന്നാം ക്ലാസ്.
0: ചെറുപഴശ്ശി ALP സ്കൂളിൽ നിന്ന് അടുത്തുള്ള മാണിയൂർ ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂളിലേക്ക് കണ്ണിൽ കൗതുകത്തിന്റെ പൂത്തിരി കത്തുന്ന 6 കുഞ്ഞു മക്കളാണ് തയ്യാറായിട്ടിരിക്കുന്നത്. ഇവിടെ കുറഞ്ഞ പുള്ളികളൊന്നുമല്ല ഇവർ. ഭാവിയിലെ ടീച്ചർമാരും ഡോക്ടർമാരും പിന്നെ ഒരു കിടിലൻ ഷെഫുമാണ് കാത്തിരിക്കുന്നത്.
2: എന്റെ പേര് ദേദിന കെ.
3: മോൾ എന്തെങ്കിലും പഠിച്ചോ? എന്തെങ്കിലും അക്ഷരം എഴുതാൻ അറിയോ? ഏതൊക്കെ അക്ഷരം എഴുതാൻ
2: അറിയാം?
3: ഏറ്റവും എളുപ്പം ഏതക്ഷരം എഴുതാനാ? പായ മൈസി റായേക്കാളും.

0: പായസി?
1: പായസി പായസി
0: എന്നാ ടഫ് ഏതാ?
1: ടഫ് അതിനകത്ത്
0: ഒരു അക്ഷരം ടഫ് ഇല്ല. ഒരു ഇങ്ങനെ ഇങ്ങനെ കെട്ട് പുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അക്ഷരം ഉണ്ടല്ലോ, റെന്ന്
1: പറഞ്ഞിട്ടുള്ള
0: അക്ഷരം, ഇതെല്ലാം എല്ലാം ഈസി അല്ല. പഠിച്ചു കഴിഞ്ഞല്ലേ ഇനിയിപ്പോ ഒന്നാം ക്ലാസ്സിലൊന്നും പഠിക്കാൻ ബാക്കിയില്ല, ടീച്ചർക്ക് എളുപ്പമായി. ഫാത്തിമ ഇവിടെ എൽ കെ ജിയിൽ വരണ ദിവസം കരഞ്ഞിട്ടല്ലേ വന്നത്, ഉമ്മ എന്നോണ്ട് കരഞ്ഞോ? ടീച്ചർമാർ എന്ത് പറഞ്ഞു?
1: ഓടാൻ നോക്കുമ്പോ ബാധ്യതയെല്ലാം പൂട്ടിവെച്ചു.
0: ഇപ്പൊ ഒന്നാം ക്ലാസ്സിലായി ഇനി കരയോ?
1: ഇല്ല.
0: ഇനിയിപ്പോ ഫസ്റ്റ് ദിവസം വരുമ്പോ ഇവിടെ എങ്ങനെ എൽ കെ ജി പിള്ളേരൊക്കെ കരയുന്നത് കാണും. അപ്പൊ എന്ത് പറയാ ഇവരോടൊക്കെ?
1: കരയൊന്നും വേണ്ട, പഠിച്ചിട്ട് വലിയ ടീച്ചർ ആവണ്ടേ?
0: അതെന്തേ ടീച്ചർ ആവാൻ ഇത്രയും മോഹം?
1: പഠിച്ചാല് വലിയ ആയാല് ഉപ്പമാർക്കെല്ലാം വലിയ സന്തോഷം ഉണ്ടാവില്ലേ?
0: ഫാത്തിമ ഇങ്ങനെ പഠിച്ചൊരു വലിയ ടീച്ചറായി. അപ്പൊ ഫാത്തിമ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടില് ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കുട്ടീനെ കണ്ടു എന്ന് ചോദിക്കാം. അപ്പൊ ഫാത്തിമ എന്ത്
1: ചെയ്യും? കുറച്ച് പൈസ അവർക്ക് കൊടുക്കും.
0: ആണോ, ശമ്പളത്തിന്റെ പൈസ അവർക്ക് കൊടുക്കും? അയ്യോ മിടുക്കി കുട്ടിയാണല്ലോ. ഞാനാ വരിക? ഫാത്തിമത്തി അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ഏറ്റവും ഇഷ്ടമുള്ള അക്ഷരം ഏതാണ്? ആന്ന് വെച്ചിട്ടൊരു മൂന്ന് വാക്ക് പറഞ്ഞേ, അല്ലെങ്കിൽ ആ വെച്ചിട്ട് ഒരു വലിയൊരു ജീവി ഉണ്ടല്ലോ, ആന്ന് തുടങ്ങുന്ന തുമ്പിക്കൈയൊക്കെ ഉള്ള, എന്തായിരുന്നു അതിന്റെ പേര്? ആ അടിപൊളിയാ. പിന്നെ തിന്നണ ഒരു സാധനം ഉണ്ടല്ലോ ആന്ന് തുടങ്ങുന്ന, രാവിലെ ഉമ്മ ഉണ്ടാക്കി തരും. ദേഷ്യം വന്നാലേ ഉമ്മയുടെ അടുത്ത് ഒരു സാധനം കിട്ടും ആന്ന് തുടങ്ങണ. അടി, ഓക്കെ. ഷെസ ഷെസയുടെ ഫ്രണ്ട്സിനൊക്കെ വലുതായിട്ട് ടീച്ചർ ആവണം. ഷെസക്ക് ആരാവണം?
1: ഡോക്ടർ.
0: ഈ ഡോക്ടർ ആവണം എന്ത് ഇത്ര സന്തോഷം? അല്ല, അപ്പൊ സൂചി വെക്കണ്ടേ ആൾക്കാരെ? അപ്പൊ ആൾക്കാര് കരയുമ്പോ സങ്കടം വരില്ലേ ഡോക്ടർക്ക്? നല്ല മനഃശക്തി ഉണ്ടാവുമല്ലോ ഡോക്ടർ ആയി കഴിഞ്ഞ അല്ലേ? എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിട്ട്?
1: ബാഗ്, വാട്ടർ ബോട്ടില്, സ്നാക്സ് ബോക്സ്.
0: മൊബൈല് കളിക്കാറുണ്ട് തോന്നുന്നുണ്ടല്ലോ നല്ലോണം അല്ലേ? ഉമ്മയുടെ മൊബൈലാണോ ഉപ്പയുടെ മൊബൈലാണോ?
1: മൊബൈല്.
0: എന്താണ് മൊബൈലിൽ കളിക്കാറ്?
1: കിച്ചൺ സെറ്റ്.
0: കിച്ചൺ സെറ്റ്, അതിൽ എന്താണ് ഈ കാണുക?
1: ഫുഡുണ്ട്, എല്ലുണ്ട്.
0: ഫുഡ് ഉണ്ടാക്കണത് കാണോ? പഠിച്ചിട്ട് ആരാവണം?
1: കുക്ക് ആവണം.
0: ആഹാ, എന്തൊക്കെ ഐറ്റം ആയിരിക്കും? വെജ് ആണോ നോൺ വെജ് ആണോ?
1: വെജ്.
0: അതേതിന?
1: കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ചവങ്ങാ പോയി, കച്ചവങ്ങാ പോയി, കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി, തോണി മുങ്ങിപ്പോയി.
0: ആ ഫാത്തിമ റൌഫ് ഒരു കഥ പറയാൻ.
1: പാവപ്പെട്ട ഒരു കുടുംബക്കാരുണ്ടായിരുന്നു, അവർക്ക് സ്വർണ മുട്ടയിടുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. ആ അച്ഛനക്കില്ലേ ഒരു ബുദ്ധി തോന്നി, അത് അതിനെ കൊന്നാൽ നിറച്ചു സ്വർണ്ണ മുട്ട കിട്ടുമല്ലോ. എന്നുവെച്ചാ അമ്മനോട് പറഞ്ഞു, അമ്മ എന്ത് ചെയ്ത് ആണ് പറഞ്ഞു, താറാവിനെ കൊന്നു.
0: അയ്യോ, എന്നിട്ടോ?
1: അതിനൊന്നും ഉണ്ടായിട്ടില്ല.
0: അയ്യോ, ഭയങ്കര അത്യാഗ്രഹല്ലേ അവർക്ക്. ഫാത്തിമ പാട്ടാണോ കഥയാണോ?
1: കഥ.
0: കഥ.
1: ഒരു രണ്ട് സുഹൃത്ത് നടന്നു നടന്നു പോക്ക, അന്നറോ ബാക്കില് കടുവ വന്നു. എന്നിട്ടൊരു സുഹൃത്ത് മരത്തിനു മുകളിൽ കേറി രക്ഷപ്പെട്ടു. ഒരു സുഹൃത്ത് മരത്തിനു മുകളിൽ കേറാൻ അറിയില്ല, എന്നിട്ട് മരിച്ച പോലെ കടന്നു. എന്നിട്ട് ആ കടുവ മണപ്പിച്ചു നോക്കി, അന്നറോ ആ കടുവ വീഴു, ആ സുഹൃത്ത് മരിച്ചു. അങ്ങനെ രണ്ടാൾ രക്ഷപ്പെട്ടു.
0: അപകടം വന്ന ഫ്രണ്ടിനെ സഹായിക്കണ്ടേ നമ്മള് അല്ലേ? മോൾ അങ്ങനെ ചെയ്യില്ലേ, സഹായിക്കില്ലേ?
2: ഈ പ്രായത്തിൽ നമ്മളോടൊക്കെ ഒരു പാട്ട് പാടാനോ കഥ പറയാനോ പറഞ്ഞാൽ നിന്നു പരുങ്ങുമായിരുന്നില്ലേ നമ്മളിൽ പലരും? കണ്ടോ, ഇതാണ് ഇന്നെന്റെ മക്കൾ.
3: ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, ഇപ്പൊ സ്കൂളൊക്കെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വരവേൽക്കാനായി വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
2: മാണിയൂർ ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി സജന PV.
3: കുട്ടികളെ സന്തോഷത്തിന് വേണ്ടി ബലൂൺ അതുപോലെ കേപ്പ് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പായസമാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പാൽപായസം.
0: പഠനം പാൽപായസം ആവട്ടെ അല്ലേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ?
3: അതെ അതെ.
1: ഞാൻ 100 വയസ്സുള്ള ഒരു മരമാണ്. എത്രയോ കാലമായി ഞാൻ ഈ നാട്ടുകാർക്ക് തണുപ്പും തണലും പഴങ്ങളും കൊടുക്കുന്നു.
2: തളാപ്പ് ഇസത്തുൽ ഇസ്ലാം MLP സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാർ ഒരു കുഞ്ഞു നാടകവുമായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നാടകത്തിലെ നടീനടന്മാർ ഇവരാണ്: ഉസൈൻ ആദം ബിൻ മഹറൂഫ്, ഹവ്വ എൻ, സ്വാലിഹ KK.
1: പക്ഷേ നാളെ എന്നെ മുറിക്കാണ് പോണം. എന്റെ കൊമ്പിൽ കൂട് കെട്ടിയ എണ്ണാൻമാരും കിളികളും പൂക്കളും

0: ഒക്കെ മരിച്ചു പോവൂലേ പാവം. കിളികളേ, അണ്ണാന്മാരെ, നിങ്ങളൊക്കെ വേഗം കൂടെ ഇട്ടു പോയിക്കോ.
1: ഞാൻ കിളിയമ്മയാണ്, എനിക്ക് കുഞ്ഞു വാവയുണ്ട്. ഇന്നലെയാണ് അവൾ മുട്ട വിരിഞ്ഞിട്ട് പുറത്തു വന്നത്. എന്റെ കുഞ്ഞുവാവക്ക് പറക്കാനായിട്ടില്ലല്ലോ.
2: അമ്മ നാളെ മരം മുറിക്കുമ്പോ നമ്മള് വീണ് മരിക്കോ?
3: ഈ മനുഷ്യർക്ക് നമ്മളെ സങ്കടമൊന്നും മനസ്സിലാവില്ല. അവർക്ക് സുഖമായി ജീവിക്കണം. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അവരുടെ മനസ്സ് മാറാൻ.
4: ഒരു മരത്തിന് കടക്കിൽ കോടാലി വെക്കുമ്പോൾ, ഒരു കുഞ്ഞു ജീവൻ പിടയുമ്പോൾ ഉള്ളു നോവുന്ന പുതുതലമുറ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാമല്ലേ.
5: നമുക്കൊരു വേർഡ് ഗെയിം കളിച്ചാലോ? എങ്ങനെയാ അറിയോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ആത്മയ ആദ്യം പറയും. ആത്മയുടെ വാക്കിന്റെ ലാസ്റ്റ് അക്ഷരം വെച്ചിട്ട് തൂലിക പറയും.
4: ചാലാട് സെൻട്രൽ എൽ പി സ്കൂളിലെ ധന്യ ടീച്ചറുടെ കൂടെ തൂലികയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം ഉച്ചക്ക് 1 മണി. എന്ത് നല്ല പേരാണല്ലേ തൂലിക. തൂലികയുടെ കൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആത്മയയുമുണ്ട്.
5: അപ്പൊ തുടങ്ങാം. നോക്കട്ടെ, ചാലാട് സെൻട്രൽ എൽ പി സ്കൂളിലെ കുട്ടികൾ മിടുക്കികളാണോ നോക്കട്ടെ, വാക്കുകളൊക്കെ അറിയോ നോക്കട്ടെ. അപ്പൊ റേ, അപ്പൊ റാ എന്ന് വെച്ചിട്ട് തൂലിക ഒരു വാക്ക് പറഞ്ഞു.
2: റവ.
5: റവ, അടിപൊളി. അപ്പൊ വട തിന്നണ കാര്യം വിട്ടുള്ള കളിയില്ല. അപ്പൊ ഇല്ലെന്ന് വെച്ച് വാക്ക് തുടങ്ങില്ല. അപ്പൊ നമുക്ക് ഇല്ലാന്ന് വെച്ച് തുടങ്ങാം. ആത്മയ ലാന്ന് വെച്ചൊരു വാക്ക് പറഞ്ഞേ.
2: ലഡു.
5: കുടുങ്ങിപ്പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡാന്ന് വെച്ച് വാക്കറിയോ?
2: ഡപ്പി.
5: ഡപ്പി, ആ കണ്ട, അവിടെ മറുപടി ഉണ്ട്. അപ്പൊ
2: പല്ല്.
5: പല്ല്. അപ്പൊ ഏതക്ഷരം വെച്ച് തുടങ്ങണം? ലാ വെച്ചിട്ട് വേറെ വാക്ക് പറഞ്ഞേ.
2: ലയ.
5: ആ ലയ. അപ്പൊ യാ വെച്ചിട്ട് ആത്മീയ.
2: യദു.
5: യദു ലേ. അപ്പൊ ഏത് അക്ഷരം വരും തൂലികയ്ക്ക്?
2: ദന്തം.
5: ദന്തം. ഓ, എന്തൊക്കെ വാക്കുകളാണ് അറിയാ. അപ്പൊ എന്താ ആത്മീയ കുടുങ്ങിയല്ലോ, എന്താന്ന് വെച്ചിട്ട് എന്ത് പറയും? ഒരു കാര്യം ചെയ്യാം, എന്താന്നുള്ള അക്ഷരം വരുന്ന ഒരു വാക്ക് പറഞ്ഞാ മതി.
4: ഗെയിം അങ്ങനെ കൊറേ നീണ്ടു കേട്ടോ, തോറ്റത് ഞാനായിരുന്നു.
6: എന്നും എപ്പോഴും രക്ഷിതാക്കളുടെ മനസ്സിലും ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്.
4: രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ട ചിലതുണ്ട്. വീണ്ടും നമുക്കൊപ്പം ഡോക്ടർ രമേശൻ മാസ്റ്റർ കടൂർ.
6: കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വച്ച് അധ്യാപകരെ ഉൾപ്പെടെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നല്ലതല്ല. ഇത് കുട്ടികളിൽ തെറ്റായ സന്ദേശമാകും ഉണ്ടാക്കുക. കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യാനേ പാടില്ല. കുട്ടികളിൽ കുറ്റബോധവും പരാജയഭീതിയും ആത്മവിശ്വാസ തകർച്ചയും ഇത് കാരണം ഉണ്ടായേക്കാം. ഇത് പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കും. മുതിർന്നവരുടെ ആശയവും ആഗ്രഹങ്ങളും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. കുട്ടിയുടെ ആശയും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്നതിന് പിന്തുണയും പ്രോത്സാഹനവും നൽകുകയാണ് വേണ്ടത്. മുതിർന്നവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെന്നോ ശാഠ്യം പിടിക്കുന്നതും നല്ലതല്ല. കുട്ടിക്ക് ആഹ്ലാദകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലാകണം മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത്. കളിച്ചും രചിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും സ്വാഭാവികമായി പഠിച്ചു വളരാനും ഉയരാനുമുള്ള അക്കാദമികവും സാമൂഹികവും വൈകാരികവുമായ പിന്തുണ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കണം. തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കാതെ അത് പരിഹരിക്കുന്നതിനും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രോത്സാഹനം വീട്ടിലും വിദ്യാലയത്തിലും നൽകണം. സ്നേഹവും പരിഗണനയും അംഗീകാരവും നൽകണം. ശാസ്ത്രബോധവും സാമൂഹ്യബോധവും ഉള്ളവരാക്കി വളർത്താൻ കഴിയണം. മൂല്യബോധമുള്ളവരായി വളർത്താൻ കഴിയണം. പരിസ്ഥിതിയെയും സഹജീവികളെയും സംരക്ഷിക്കണമെന്ന മനോഭാവം ഉള്ളവരാക്കി മാറ്റാൻ കഴിയണം. ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതല്ല, ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അതിന് മുതിർന്നവരായ നമ്മൾ ഓരോരാളും മാതൃകയായി മാറണം.
5: കുട്ടികൾ എത്ര മാറിയല്ലേ, എന്ത് തോന്നുന്നു ആ ഒരു കാലത്തിന്റെ വ്യത്യാസം?
7: ഇത് സ്കൂള് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്. തൂലികയ്ക്ക് എങ്ങനെയെങ്കിലും ആത്മജയായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പൊ എങ്ങനെയെങ്കിലും സ്കൂളിൽ ഒന്ന് പോയാ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് വീട്ടിൽ നിന്നും അടുത്ത്.
4: ഇത് തൂലിക മോളുടെ അമ്മ. ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കണം.
7: തൂലിയുടെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. അപ്പൊ ഇപ്പൊ ഞാനൊരു ജോലിക്ക് പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം. എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
5: ഈ തൂലിക വലുതായിട്ട് ആരാവണം? അമ്മയുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവില്ലേ?
7: തൂലിക അങ്ങനെ ഇന്നതാകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ആകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവളോട് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാണെന്ന് പറയാതെ വളരുക, ബാലുവിന്റെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പറയിപ്പിക്കുക, അത്ര ആഗ്രഹമുള്ള. അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല.
8: ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം.
4: ഇന്നത്തെ ജാലകത്തിൽ ചിരിച്ചും കളിച്ചും പങ്കെടുത്ത എല്ലാ പൊന്നുമക്കൾക്കും, ഇന്ന് ഒന്നാം ക്ലാസിന്റെ പടിവാതിൽ കയറുന്ന കുരുന്നുകൾക്കും, വീണ്ടും അറിവ് തേടി വിദ്യാലയത്തിലെത്തുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ജാലകത്തിന്റെ ആശംസകൾ. വിശ്വമാനവൻ എന്ന ആകാശ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ ഏവർക്കുമാകട്ടെ.

0: ഒന്നാം ക്ലാസ്സിലേക്ക് പടിവാതിൽ കയറുന്ന കുഞ്ഞുമക്കളുടെ കളിയും ചിരിയുമായി ഇന്നത്തെ ജാലകം ഇതാ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
3: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിലാഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കോമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. മതിയടുക്ക മൊഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ HSA പാർട്ട് ടൈം കന്നഡ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 3 രാവിലെ 11 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും BEd കേട്ടറ്റും. ഫോൺ നമ്പർ 9447-38-69-11. കൊമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അസിസ്റ്റന്റ് സർജനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ ഈ മാസം 8 രാവിലെ 10 നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0499-8214-15. മൊബൈൽ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് വെറ്ററിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത വെറ്ററിനറി സയൻസിൽ ബിരുദം, കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745-06-88-09. അടാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 5 ഉച്ചയ്ക്ക് 2 എരഞ്ഞോളി അടാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0409-23-54-073. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
4: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീഗ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 300,000 കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1 ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎ ആയ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. 2026 ഐപിഎൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിഖ് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി ബിജെപി. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2 പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധസെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
4: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
5: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
4: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്ക.
5: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
5: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
6: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI
8: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
9: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
8: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
9: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 0497270328.
10: പാട്ടിൽ ഈ പാട്ടിൽ
11: ആയിരത്തി 1970 റിലീസ് ചെയ്ത സരസ്വതി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം. ഗണപതി സ്തുതിയിലും മലയാള അക്ഷരമാലയിലും തുടങ്ങി മലയാള ഭാഷയെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ഗാനത്തിന്റെ രചന തിക്കുറിശി സുകുമാരൻ നായർ, സംഗീതം MS ബാബുരാജ്, ആലാപനം യേശുദാസും സംഘവും.

0: கண்ணு
1: போன் 0497-270-3278.
2: நீங்கள்க்கறியாமோ ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓഗസ്റ്റ് 27 നടന്ന ആംഗ്ലോ സാൻസിബാർ യുദ്ധമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധമായി കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് സൈന്യവും ദ്വീപ് രാജ്യമായ സാൻസിബാർ സുൽത്താനേറ്റും തമ്മിലുള്ള യുദ്ധം ഏകദേശം 38 മിനിറ്റ് കൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിജയത്തോടെ അവസാനിച്ചു.
3: നിർമ്മല ITI വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. നിർമ്മല ITI കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യത. 48 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. ഓൺ ദ ജോബ് ട്രെയിനിംഗ്, ജോബ് പ്ലേസ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹോസ്റ്റൽ സൗകര്യം. നിർമ്മല ITI പരിയാരം കണ്ണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 9074-341726 അല്ലെങ്കിൽ 8547-108649. ഒരു ഈശോ സഭാ സ്ഥാപനം.
2: പി വി ഷാജികുമാർ എഴുതിയ മരണവംശം എന്ന നോവലിനെ വിലയിരുത്തി എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ CK ദീപ സംസാരിക്കുന്നു.
4: മരണവംശം എന്ന ഒറ്റ നോവലിലൂടെ മലയാള സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് PV ഷാജികുമാർ. ഈ നോവലിനെ രതിയും ഹിംസയും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിന്റെ ചുവന്ന അധ്യായം എന്ന ടൈറ്റിലിൽ അപഗ്രഥിക്കാനുള്ള ഒരു ശ്രമം. പോസ്റ്റ് കൊളോണിയൽ സംസ്കാര പഠനങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദേശം. ദേശത്തെ തിരിച്ചറിയുന്നതും ഊന്നുന്നതും പ്രതിരോധത്തിന്റെ തുടക്കമാണ്. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യം മരണവംശത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്ഷമയുടെയും സഹനത്തിന്റെയും പര്യായങ്ങളാണ് തങ്ങളെന്ന ദ്വന്ദ്വവ്യക്തിത്വം വെച്ചുപുലർത്തുന്ന ആര്യദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യവികാരങ്ങളെയും അവന്റെ പ്രതിസന്ധികളെയും പച്ചയ്ക്ക് തുറന്നുകാട്ടുന്ന ഒരനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തോറ്റ മനുഷ്യൻ എന്ന് ഒറ്റ വാക്യത്തിൽ തെയ്യത്തെ നിർവചിക്കാം. അതുകൊണ്ടുതന്നെ പകയും പ്രതികാരവുമാണ് പല തെയ്യക്കോലങ്ങളുടെയും സ്വത്തും. നാങ്കളെ കൊത്തിയാലും ചോര തന്നെ, നീങ്കളെ കൊത്തിയാലും ചോര തന്നെ എന്ന പ്രത്യയശാസ്ത്രം വെച്ചുപുലർത്തുന്ന ദൈവസങ്കല്പമാണ് തെയ്യം. അത്തരമൊരു രൗദ്രസങ്കല്പത്തിൽ നിന്നാണ് മരണവംശവും ഉണ്ടാകുന്നത്. വടക്കേ മലബാറിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പരമ്പരാഗത നൃത്ത ചടങ്ങാണ് പൂരക്കളി. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. പാട്ടുകളുടെ രീതിയാണ് നിറങ്ങൾ. ദൈവം കൊന്നുകളഞ്ഞ കാമത്തിന്റെ തിരിച്ചുവിളിയാണല്ലോ പൂരം. അതുകൊണ്ടുതന്നെ ആ നിറങ്ങൾ ആസക്തിയിൽ നിന്നുണ്ടായതാണെന്ന് നോവലിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആസക്തിയുടെ പലതരത്തിലുള്ള അനുരണനങ്ങളും അനന്തരഫലങ്ങളുമാണ് മരണവംശം മുന്നോട്ട് വയ്ക്കുന്നത്. ആസക്തിക്ക് നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മത്ത് എന്നാണ്. ഇത് ഉത്തരമലബാറിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രാദേശിക പദമാണ്. ധനത്തിന്റെ, കാമത്തിന്റെ, മദ്യത്തിന്റെ, ലൈംഗികതയുടെ, പകയുടെ, പ്രതികാരത്തിന്റെ, സൌഹൃദങ്ങളുടെ ഒക്കെ പലതരത്തിലുള്ള മത്തുകളുടെ ഘോഷയാത്രയാണ് മരണവംശം. അതായത് പുറമേക്ക് സാമൂഹ്യ ജീവിയെന്ന് അഭിനയിക്കുകയും അങ്ങനെ അവകാശപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ യഥാർത്ഥ രൂപവും ഭാവവുമാണ് ഏർക്കാനെ എന്ന സാങ്കല്പിക ഗ്രാമത്തിന്റെ കഥയിലൂടെ മരണവംശം തുറന്നുകാട്ടുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭാഷയുടെ വീണ്ടെടുപ്പ് നോവലിന്റെ മറ്റൊരു പ്രത്യേകതയായി കാണാം. പുരാണത്തിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് ഏർക്കാനയിൽ പോരിന്റെ വംശാവലി തുടങ്ങുന്നതും തുടരുന്നതും അസ്തമിക്കുന്നതും. നോവലിന്റെ കഥയും ആഖ്യാനവും ഇതിഹാസ കഥയായ മഹാഭാരതവുമായി ചേർന്നു നിൽക്കുന്നു. ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഒരു സംഘം പച്ച മനുഷ്യരിലേക്ക് കാമം, പക, പ്രതികാരം തുടങ്ങിയ മനുഷ്യസഹജമായ വാസനകൾ കടന്നുവരികയും രാഷ്ട്രീയം അതിനെ ദുഷ്ടലാക്കോടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണ കഥയ്ക്ക് അദൃശ്യ പശ്ചാത്തലമായി കേരള ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ മാറുന്നത് നോവലിന് പുതിയ മാനം നൽകുന്നു. കർണാടകയിലെ പാലോറിൽ ബല്ലാൽമന എന്നറിയപ്പെടുന്ന വലിയൊരു തറവാട്ടിൽ നടന്ന മോഷണവും കൊലപാതകവും കഥാഗതിയിലെ വഴിത്തിരിവുകളാണ്. ആൾപ്പാർപ്പില്ലാതെ അനാഥമായ ബല്ലാൽമന പിന്നീട് പാലോർ സ്കൂളായി രൂപമാറുന്നു. മനുഷ്യന്റെ പ്രാഥമിക ചോദനകളായ ദുരാഗ്രഹത്തിന്റെയും ചതിയുടെയും അമിതാസക്തിയുടെയും സ്മാരകമായ ബല്ലാൽമന രൂപം മാറിയ പാലോർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരാണ് മരണവംശത്തിലെ

0: പ്രധാന കഥാപാത്രങ്ങൾ. ഈ സ്കൂൾ അക്രമങ്ങൾക്ക് വിത്തുപാകുന്ന വലിയൊരു പ്രതീകമായി നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാം സംസ്കാരം എന്ന ലേബൽ ഉപയോഗിച്ച് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രാകൃതവാസനകളുടെയും പലവിധ വികാരങ്ങളുടെ കുത്തൊഴുക്കിന്റെയും എല്ലാം തുടക്കം ഈ വിദ്യാലയത്തിൽ നിന്നാണ്. മഹാഭാരതത്തിലെ അർജുനന്റെയും ഉലൂബിയുടെയും പുത്രനായ ഇരാവാനെ പോരുകോഴിയുടെ പ്രതീകമായി അവതരിപ്പിക്കുന്ന നാടോടിക്കഥ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അർജുനപുത്രനായിട്ടും ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാനാവാതെ ഭാരതയുദ്ധത്തിൽ ചാവിയറിനെ പോലെ പൊരുതി മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഇരാവൻ. ഭാസ്കരനും നളിനിയുമാണ് മരണവംശത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇവരുടെ പ്രണയത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന നിസ്സഹായരായ ഒരു സംഘം നാട്ടുകാർ. അതാണ് ഏർക്കാനയുടെ പശ്ചാത്തലം. ഗ്രാമത്തിന്റെ ഈ നിസ്സഹായതയിലേക്ക് രാഷ്ട്രീയത്തിന്റെ വിഷവിത്തുകൾ കടന്നുവരുന്നതും അത് പടർന്നു പന്തലിക്കുന്നതും പ്രാദേശിക ഭാഷയുടെയും നാടൻ ശൈലികളുടെയും നാടോടിക്കഥകളുടെയും ധാരാളിത്തം നിറഞ്ഞ വേറിട്ടൊരാഖ്യാന ശൈലിയിലൂടെ കുറിക്കുകൊള്ളുന്ന പ്രതീകങ്ങളിലൂടെ ഒരു കഥ പോലെ പറഞ്ഞുവെക്കുകയാണ് നോവലിസ്റ്റ്. മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കം ദ്രൗപദിയുടെ അഴിച്ചിട്ട മുടിയിൽ നിന്നാണ്. ദുശാസനന്റെ ചോരപുരണ്ട കൈകൊണ്ട് ഭീമൻ ആ മുടി വാരിക്കെട്ടുന്നതുവരെ അത് അഴിഞ്ഞുലഞ്ഞു തന്നെ കിടന്നു. അവളുടെ പകയും പ്രതികാരവും മുഴുവൻ 13 വർഷം അഴിച്ചിട്ട ആ മുടിയിൽ ദൃശ്യമാണ്. ഏർക്കാനയിൽ പോരിന് തിരികൊളുത്തുന്നത് തഴച്ചിടതൂർന്ന് വളരുന്ന നളിനിയുടെ മുടി സ്വന്തം സഹോദരനായ ചന്ദ്രൻ ബലം പ്രയോഗിച്ച് മുറിക്കുന്നതോടെയാണ്. തന്റേതല്ലാത്ത തെറ്റിന് ദ്രൗപദി 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് പിന്നീടുള്ള നളിനിയുടെ ജീവിതവും. സന്തോഷം എന്തെന്ന് പിന്നീടൊരിക്കലും അവൾ അറിയുന്നില്ല. പുരാണത്തിൽ ദ്രൗപദിയുടെ അഴിച്ചിട്ട മുടിക്ക് ഉത്തരം പറയാൻ നിരവധി പേരുണ്ടായിരുന്നെങ്കിലും മാറിയ കാലത്ത് മുടി മുറിക്കപ്പെട്ടതോടെ നളിനി തീർത്തും ജീവിതത്തിൽ ഒറ്റപ്പെടുകയും അനാഥയാവുകയും ചെയ്യുകയാണ്. ഇത് കാലത്തിന്റെ മാറ്റമാണ്. സാമൂഹിക ജീവിയാണെങ്കിലും മനുഷ്യൻ ആന്തരികമായി എത്രമാത്രം ഒറ്റപ്പെടുന്നുവെന്ന് നളിനിയുടെ ജീവിതത്തിലൂടെ നോവലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ചരിത്ര സന്ദർഭങ്ങളുമായി കൂട്ടിയിണക്കിയ ആഖ്യാനം നോവലിന് മറ്റൊരു മാനം നൽകുന്നുണ്ട്. വർഷത്തെക്കുറിച്ച് സൂചനയില്ലെങ്കിൽ പോലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഏർക്കാനയിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് നോവലിന് കൃത്യമായ കാലസൂചന നൽകുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രായം, മാനസികാവസ്ഥ, ബന്ധങ്ങൾ തുടങ്ങിയവ കൃത്യമായി രേഖപ്പെടുത്താൻ ഇത്തരം കാലഗണനകൾ സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പുറത്താക്കപ്പെട്ടതിന്റെ ദിവസവും പിറ്റേന്നുമായിട്ടാണ് കഥാനായകരായ ഭാസ്കരനും ചന്ദ്രനും ജനിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് ചന്ദ്രനും വെയിലത്ത് നിന്ന് ഭാസ്കരനും. അടിയന്തരാവസ്ഥ കാലത്ത് ചന്ദ്രനും ഭാസ്കരനും സ്കൂൾ വിദ്യാർത്ഥികളാണ്. നോവലിലെ പ്രധാന കഥാപാത്രമായ ജനൻ ഈ സമയത്ത് നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നുണ്ട്. അയാളിൽ നക്സലേറ്റ് ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്. അതോടുകൂടി അയാളുടെ ഭാര്യയായ സതിയുടെ അടിയന്തരാവസ്ഥ തുടങ്ങി എന്നും പറയുന്നു. 3ാം കരുണാകരൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് കോമൻ നായർ എന്ന സ്ത്രീലമ്പടൻ തെക്കൻ കേരളത്തിൽ നിന്നും വളക്കൂറുള്ള മണ്ണന്വേഷിച്ച് മലബാറിലേക്ക് എത്തിയ ജോർജിന് അവൻ ആഗ്രഹിച്ച സ്ഥലം ദാനം ചെയ്ത് അവന്റെ ഭാര്യയായ ആലീസിന്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഭാസ്കരൻ ചന്ദ്രി വിവാഹം നടന്ന ദിവസം രാത്രിയാണ് പ്രമാദമായ ചീമേനി കൊലക്കേസ് സംഭവിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട സംഭവത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്താണ് ചന്ദ്രൻ വധക്കേസിലെ പ്രതികളായ ഭാസ്കരൻ, രഘു, ഭരതൻ എന്നിവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. വാനപ്രസ്ഥം എന്ന മലയാള സിനിമയ്ക്ക് ദേശീയ അംഗീകാരം ലഭിക്കുന്ന വർഷമാണ് ചന്ദ്രന്റെ കൊലപാതകിയായ ഭാസ്കരനെ അന്വേഷിച്ച് രമണി എന്ന കഥാപാത്രം കദ്രോളിക്കുന്നിറങ്ങി ഏർക്കാനയിലെത്തുന്നത്. എ കെ ആന്റണി 2ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഭാസ്കരന്റെ കൈകൊണ്ട് അരവിന്ദൻ കൊല്ലപ്പെടുന്നത്. ഇവിടെയൊന്നും നോവലിസ്റ്റ് വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യാ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും സുപ്രധാന സംഭവങ്ങൾ നടന്ന വർഷങ്ങളിലൂടെ വായനക്കാർക്ക് കഥ നടക്കുന്ന കാലവും കഥാപാത്രങ്ങളുടെ പ്രായവും അതിനു പിന്നിലെ രാഷ്ട്രീയവും കൃത്യമായി അറിയാൻ പറ്റും. 1983 ഭാസ്കരൻ ചന്ദ്രനെ കൊല്ലുന്നതെന്ന് മനസ്സിലാവുന്നതും ഈ വർഷക്കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. വയലൻസിനിരയായവർക്ക് പിന്നീട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. ഇതുതന്നെയാണ് മറ്റൊരു രീതിയിൽ മരണവംശവും നമ്മോട് സംസാരിക്കുന്നത്. വേദനിക്കുന്നവനും വേദനിപ്പിക്കുന്നവനും ഒന്നാകുന്ന ഒരു പാരസ്പര്യത്തിന് സാക്ഷിയാകുന്നുണ്ട് ഏർക്കാന. സ്വയമറിയാതെ ഹിംസയുടെ വക്താവാകുന്ന കഥാപാത്രമാണ് ഭാസ്കരൻ. അനുജന്മാർക്കൊപ്പം കളിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കാണാനിടയായ വല്യച്ഛന്റെ തോക്ക് അവനിൽ വലിയ ലഹരിയായി മാറുന്നു. ക്രമേണ നായാട്ടും മദ്യവും അതിലും വലിയ ലഹരിയായി മാറുന്നു. നളിനിക്കൊപ്പം സംഘനൃത്തം കളിച്ചും അവൾക്ക് പാട്ടുപാടിക്കൊടുത്തും അവളോട് കൊച്ചുവർത്തമാനം പറഞ്ഞും നിരവധി സൌഹൃദങ്ങൾക്കൊപ്പം വലുതായ ബാല്യമാണ് ഭാസ്കരന്റേത്. ഭാസ്കരന്റെയും നളിനിയുടെയും പ്രണയം തളിർത്തു പൂവിടുന്നത് തന്നെ സംഗീതത്തിലൂടെയാണ്. കൊട്ടൻ എന്ന വല്യച്ഛനിലെ കാമുകനും നായാട്ടുകാരനും സമഞ്ജസമായി സമ്മേളിച്ചതാണ് ഭാസ്കരൻ എന്ന പേരക്കുട്ടി. മഹാഭാരതത്തിലെ ധർമ്മപുത്രരും ഏതാണ്ട് ഇതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കാണാം. ആർക്കോ വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിൽ ബാക്കിയാവുന്ന വിജയം ഒരു ബാധ്യതയെന്നോണം അനുഭവിക്കുക എന്ന പുരാണത്തിലെ നീതി തന്നെയാണ് മറ്റൊരു തരത്തിൽ മരണവംശത്തിലും അവതരിപ്പിക്കുന്നത്. ആയുധവിദ്യ അഭ്യസിച്ചതിന്റെ പേരിൽ പെരുവിരൽ നഷ്ടപ്പെട്ടവനാണ് മഹാഭാരതത്തിലെ ഏകലവ്യൻ. അരവിന്ദന്റെ വെട്ടേറ്റ് ജീവച്ഛവമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഭാസ്കരൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് തന്റെ പെരുവിരലിന് ഒന്നും സംഭവിക്കരുതെന്നാണ്. സാന്ദർഭികമായി വ്യക്തികളിലേക്ക് ഹിംസ കടന്നുവരുന്നതിന്റെ സൂചകമാണിത്. ഇത് സ്വാഭാവികമാണോ എന്നത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രമാണ്. വ്യക്തികളിലേക്ക് രാഷ്ട്രീയം കടന്നുവരുന്നതും രാഷ്ട്രീയത്തിലേക്ക് വ്യക്തികൾ കടന്നുവരുന്നതും രാഷ്ട്രീയം വ്യക്തികളെ ഉപയോഗിക്കുന്നതും വ്യക്തികൾ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നതും വളരെ സമർത്ഥമായി നോവൽ അവതരിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താത്ത നോവലിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം മരണശേഷം അറിയപ്പെടുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായാണ്. പാർട്ടിക്കൊടികളും ജാഥയും പ്രതിഷേധ യോഗങ്ങളും ഹർത്താലും സ്വീകരണങ്ങളുമൊക്കെയായി ഇവരുടെ രക്തസാക്ഷിത്വം ആഘോഷിക്കപ്പെടുന്നതിലൂടെ കേരളത്തിന്റെ ബൌദ്ധിക ദുരന്തം തന്നെയാണ് വരച്ചിടുന്നത്. കുറ്റവാളി കുറ്റം ചെയ്യുന്നതും രാഷ്ട്രീയ നേതാവ് കുറ്റം ചെയ്യുന്നതും രണ്ടാണ്. കുറ്റവാളിയുടെ കൃത്യം അതിക്രൂരതയായി പരിഗണിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാരന്റേതിന് മാന്യതയുടെ പരിവേഷം വരും. അതയാളെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ സാമർഥ്യത്തോടെ ചെയ്യാൻ പ്രേരിപ്പിക്കും. കോമൻ നായർ പോലുള്ള കഥാപാത്രങ്ങൾ ഉദാഹരണം. ആത്മാർത്ഥ സൗഹൃദമുള്ള സുഹൃത്തുക്കളെ തമ്മിലടുപ്പിക്കുന്നതും കൊല്ലിക്കുന്നതും പിന്നീട് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയാണെന്ന കാര്യം നോവലിന്റെ തുറന്നെഴുത്താണ്. കേരളത്തിലെ ജാലിയൻവാലാബാഗ് എന്നറിയപ്പെടുന്ന ചീമേനി കൊലപാതകം നോവലിന്റെ അടിയൊഴുക്കാണ്. കൂടാളിയിലും കൂത്തുപറമ്പിലുമെല്ലാം പല കാലങ്ങളിലായി നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളോട് ചേർത്തുവെച്ച് തന്നെ വായിക്കേണ്ട ഒരു നോവലാണിത്. ഇവയുടെ യാഥാർത്ഥ്യവും നോവലിന്റെ രാഷ്ട്രീയവും വേർതിരിച്ച് കാണാനാവില്ല. ജാതിക്ക് ജാതി പകൈ, നായിക്ക് നായി പകൈ എന്ന് നോവലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. സ്വന്തം വംശത്തോട് തന്നെയുള്ള അടങ്ങാത്ത പകയാണ് ഓരോ ജീവിയെയും മുന്നോട്ട് നയിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഇടങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വെമ്പലാണ് ഓരോ ജീവിയുടെയും ജീവിതം. മനുഷ്യനും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. ആളിക്കത്തുകയും കത്തിക്കുകയും ചെയ്യുന്ന പക നോവലിന്റെ അന്തർധാരയാണ്. മനസ്സിൽ പക കാത്തുസൂക്ഷിക്കുന്ന തെയ്യമെന്ന സാംസ്കാരിക രൂപകത്തിലൂടെയും പ്രാദേശിക സംസ്കൃതിയിലൂടെയും ആഖ്യാനത്തിലുടനീളം ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിലൂടെ പകയുടെയും പോരാട്ടത്തിന്റെയും വേര് പടർന്നു പിടിക്കുന്ന അന്തരീക്ഷം നിലനിർത്താൻ നോവലിസ്റ്റ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. തോക്ക്, റാക്ക് മുതലായ പ്രതീകങ്ങൾ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരീരത്തെയും മനസ്സിനെയും പരിധികളില്ലാതെ സ്വാധീനിക്കുന്ന ഈ ആയുധങ്ങളുടെ അതിപ്രസരത്തിലൂടെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാമം, ക്രോധം, മതം, മത്സരം തുടങ്ങിയ വികാരങ്ങളുടെ സ്വാഭാവികോൽപ്പന്നങ്ങളായ ഹിംസയെ ഹിംസ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നോവലിസ്റ്റ് നടത്തുന്നതെന്ന് കാണാം.
1: പി വി ഷാജികുമാർ എഴുതിയ മരണവംശം എന്ന നോവലിനെ വിലയിരുത്തി ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സി കെ ദീപ.
2: നിർമ്മല ITI വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ചത് നിർമ്മല ITI പരിയാരം, കണ്ണൂർ.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
4: യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ അതീവ സുന്ദരമായ ഒരു സാങ്കല്പിക ലോകവും നെയ്ത് അതിൽ വിഹരിക്കാൻ ഇടയ്ക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാറില്ലേ? സാങ്കല്പികം, വിപരീതം, യാഥാർത്ഥ്യം, ഇമാജിനറി, ഓപ്പോസിറ്റ്, റിയൽ. റിയൽ എന്ന വാക്കിന് വിപരീത ശബ്ദം വേറെയുമുണ്ട്. റിയൽ ഓപ്പോസിറ്റ് അൺറിയൽ, റിയൽ ഓപ്പോസിറ്റ് വെർച്വൽ. വെർച്വൽ, സാങ്കല്പികം. ഇന്റർനെറ്റ് ലോകത്തിനും പറയുന്നത് വെർച്വൽ വേൾഡ് എന്നാണ്. ഓൺലൈൻ മീറ്റിംഗ്സ്, ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം വെർച്വലായാണ് നടക്കുന്നത്. ബൈ ഫോർ നൌ ഫ്രം സ്മിത മണിക്കൂർ.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
8: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
8: ഫോൺ 0497270378.
9: ആകാശവാണി കണ്ണൂർ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
9: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45, ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 1:36 വൈകി ഓടുന്നു.
11: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
13: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
12: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്ക.
13: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
12: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
13: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
14: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
15: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
16: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
17: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
16: അതെങ്ങനെയാ?
17: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
16: എടാ, സംഭവം കൊള്ളാലോ.
17: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
11: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
18: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
19: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
11: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
20: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
11: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
20: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
11: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
20: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്.
21: ആപ്നെ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന കെ ബാരേ മേ സുനാ ഹേ?
22: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
21: इससे आपका घर सूर्य घर बन जाता है, माने बिजली बिल जीरो. और अतिरिक्त बिजली पैदा हुई तो बिजली ग्रिड को बेचकर पैसे भी कमा सकते हैं. तो बैठे क्यों हो, अभी रजिस्टर करो PM सूर्य घर.gov.in पर.
23: हर घर सूर्य घर.
24: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी आज नई दिल्ली में म्यांमा के राष्ट्रपति ओ मिन आउलाइन से वार्ता करेंगे। 10 राज्यों से राज्यसभा की 24 सीटों के लिए द्विवार्षिक चुनावों की अधिसूचना आज जारी की जाएगी। केंद्र उर्वरकों के संतुलित और सही उपयोग को बढ़ावा देने के लिए आज मध्य प्रदेश के रायसेन जिले से खेत बचाओ अभियान आरंभ करेगा। पश्चिम बंगाल के मुख्यमंत्री शुभेंदु अधिकारी आज 35 नए मंत्रियों को शामिल कर मंत्रिमंडल का विस्तार करेंगे। प्रसिद्ध गायिका सुमन कल्याणपुर का मुंबई में निधन। और क्रिकेट में रॉयल चैलेंजर्स बेंगलुरु ने गुजरात टाइटंस को 5 विकेट से हराकर आईपीएल खिताब जीता। अब समाचार विस्तार से। प्रधानमंत्री नरेंद्र मोदी आज नई दिल्ली में म्यांमा के राष्ट्रपति ओ मिन आउलाइन के साथ वार्ता करेंगे। इस बातचीत से दोनों देशों के बीच ऐतिहासिक और सभ्यतागत संबंधों को और मजबूती मिलेगी। इस दौरान सुरक्षा, संपर्क सुविधा सहित भारत और म्यांमा के समग्र संबंधों पर चर्चा होगी।
0: म्यांमा के राष्ट्रपति आज शाम राष्ट्रपति भवन में राष्ट्रपति द्रौपदी मुर्मू से मुलाकात करेंगे। सांस्कृतिक परिसर में आयोजित लाइट एंड द लोटस रेलिक्स ऑफ द अवेकेंड वन प्रदर्शनी का भी दौरा करेंगे। इस प्रदर्शनी में भगवान बुद्ध से संबंधित पिप्रहवा पवित्र अवशेषों तथा उनसे जुड़ी महत्वपूर्ण प्राचीन धरोहरों का प्रदर्शन किया जा रहा है। म्यांमार भारत की नेबरहुड फर्स्ट एक्ट ईस्ट और महासागर नीतियों के संगम पर स्थित है। म्यांमार के राष्ट्रपति की भारत की यह आधिकारिक यात्रा से दोनों देशों के बीच बहुआयामी संबंधों को और गहराई मिलेगी तथा दोनों देशों के बीच साझेदारी के नए अवसर खुलने की आशा है। अनुपम मिश्र, आकाशवाणी समाचार, दिल्ली।
24: 10 राज्यों से राज्यसभा की 24 सीटों के लिए द्विवार्षिक चुनावों की अधिसूचना आज जारी की जाएगी। आंध्र प्रदेश, गुजरात और कर्नाटक में 4-4 सीटें, राजस्थान और मध्य प्रदेश में 3-3 सीटें, झारखंड में 2 सीटें और मणिपुर, मेघालय, अरुणाचल प्रदेश तथा मिजोरम में 1-1 सीट पर चुनाव होंगे। महाराष्ट्र, तमिलनाडु और ओडिशा में 1-1 सीट के लिए राज्यसभा उपचुनाव की अधिसूचना भी आज जारी की जाएगी। 8 जून तक नामांकन दाखिल किए जा सकते हैं। मतदान 18 जून को होगा, उसी दिन मतगणना भी होगी। महाराष्ट्र में सत्ताधारी महायुति गठबंधन ने आगामी विधान परिषद चुनावों के लिए 17 सीटों के बंटवारे को अंतिम रूप दे दिया है। समझौते के अनुसार भाजपा 11 सीट पर, शिवसेना 4 और राष्ट्रवादी कांग्रेस पार्टी एनसीपी 2 सीट पर चुनाव लड़ेगी। विपक्षी महाविकास आघाड़ी ने पहले ही 17 में से 15 सीटों के लिए अपने बंटवारे की घोषणा कर दी है, जिसमें कांग्रेस 8 सीट पर, शिवसेना यूबीटी 4 और शरद पवार के नेतृत्व वाली एनसीपी 3 सीट पर चुनाव लड़ेगी। कृषि और किसान कल्याण मंत्री शिवराज सिंह चौहान आज मध्य प्रदेश के रायसेन जिले से खेत बचाओ अभियान आरंभ करेंगे। उर्वरकों के संतुलित और सही उपयोग को बढ़ावा देने के लिए 1 महीने का यह अभियान 30 जून तक चलेगा।
1: यह अभियान देश की कृषि भूमि को बचाने और किसानों को वैज्ञानिक खेती के लिए की दिशा में एक बड़ी पहल है। इस अभियान में कृषि विश्वविद्यालय, भारतीय कृषि अनुसंधान परिषद, कृषि विज्ञान केंद्र और जन प्रतिनिधि सभी मिलकर भाग लेंगे। अभियान के तहत किसानों को मिट्टी परीक्षण, सोयल हेल्थ कार्ड, प्राकृतिक खेती, संतुलित उर्वरक उपयोग और जल संरक्षण जैसे विषयों पर जानकारी दी जाएगी। साथ ही नकली खाद, बीज और कीटनाशकों की पहचान करने के बारे में भी किसानों को सजग किया जाएगा। अभिनव गोयल, आकाशवाणी भोपाल।
24: प्रधानमंत्री नरेंद्र मोदी के दूरदर्शी नेतृत्व में सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के सिद्धांतों से प्रेरित भारत में पिछले 12 वर्ष में अभूतपूर्व बदलाव आया है। इस दौरान मोदी सरकार ने गरीबों, किसानों, महिलाओं और युवाओं के कल्याण तथा सशक्तिकरण के लिए कई प्रमुख पहल की। आकाशवाणी समाचार विभिन्न प्रमुख क्षेत्रों में सरकार के प्रयासों पर विशेष प्रस्तुति लेकर आया है। आज बात किसानों के कल्याण की दिशा में सरकार के कदमों की।
2: नरेंद्र मोदी सरकार द्वारा पिछले 12 वर्षों में किसानों के कल्याण और उनकी आय बढ़ाने के लिए कई महत्वपूर्ण कदम उठाए गए। इनमें सबसे प्रमुख योजना प्रधानमंत्री किसान सम्मान निधि है, जो देश की सबसे बड़ी किसान कल्याण योजनाओं में से एक है। इस योजना के तहत किसानों को हर साल 6,000 रुपए सीधे उनके बैंक खातों में दिए जाते हैं और अब तक लगभग 9,50,00,000 किसान परिवारों के खातों में 4,28,000 करोड़ रुपए से अधिक की राशि भेजी जा चुकी है। उत्तर प्रदेश के अयोध्या के रहने वाले किसान दिनेश राजेश कुमार जायसवाल ने आकाशवाणी समाचार को बताया कि किसान सम्मान निधि योजना किसानों के लिए बहुत लाभकारी है।
3: प्रधानमंत्री नरेंद्र मोदी द्वारा चलाई जा रही किसान सम्मान निधि योजना का मुझे भरपूर लाभ मिल रहा है। इससे मुझे काफी सहायता मिलती है। हम समय पर अपने खाद और बीज की खरीदारी कर लेते हैं।
2: वहीं प्रधानमंत्री कृषि सिंचाई योजना से सिंचाई व्यवस्था मजबूत हुई है और मृदा स्वास्थ्य कार्ड योजना के माध्यम से किसानों को मिट्टी की पोषक तत्वों की जानकारी दी जा रही है। साल 2014-15 से लेकर अब तक 26 करोड़ मृदा स्वास्थ्य कार्ड जारी किए जा चुके हैं। वहीं प्रधानमंत्री फसल बीमा योजना के तहत करीब 23 करोड़ किसानों को 1,92,000 करोड़ रुपए के फसल बीमा दावों का लाभ मिला है। प्रधानमंत्री किसान मानधन योजना के तहत छोटे और सीमांत किसानों को 60 वर्ष की आयु के बाद हर महीने 3,000 रुपए की पेंशन सुनिश्चित की जा रही है। उत्तर प्रदेश के एक लाभार्थी गौरव त्यागी ने इस योजना की सराहना करते हुए कहा कि यह किसानों के लिए बहुत फायदेमंद है।
4: किसान मानधन योजना चल रही है, बहुत ही लाभदायक है। प्रधानमंत्री की तो जितनी भी योजनाएं रही हैं वो सारी बड़ी महत्वपूर्ण रही हैं, किसान के हित में रही हैं। और ये बुढ़ापे में जो 3,000 रुपए की इसके मिलेंगे, ये जो बहुत ही बढ़िया टाइम की जो एज के हिसाब से।
2: वही न्यूनतम समर्थन मूल्य किसानों के लिए एक मजबूत सहारा बना है, जिसके तहत किसानों को उनके उत्पादन लागत का 1.5 गुना मूल्य मिल रहा है। सरकार के द्वारा उठाए गए ठोस नीतियों के कारण देश का कुल खाद्यान्न उत्पादन 2013-14 के 265 मिलियन टन से बढ़कर 2024-25 में लगभग 358 मिलियन टन हो गया है। इसके अलावा भारत ने रिकॉर्ड 154 मिलियन टन से अधिक चावल का उत्पादन कर चीन को पीछे छोड़ते हुए दुनिया का सबसे बड़ा चावल उत्पादक देश बन गया है। आज भारत का किसान केवल अन्नदाता ही नहीं बल्कि देश की आर्थिक प्रगति और विकास का एक महत्वपूर्ण आधार भी बन चुका है। दीपेंद्र कुमार, आकाशवाणी समाचार, दिल्ली।
24: ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल @AIRNewsHindi को फॉलो कर सकते हैं। पश्चिम बंगाल में आज मंत्रिमंडल का पहला बड़ा विस्तार होगा। मुख्यमंत्री शुभेंदु अधिकारी की अध्यक्षता वाली मंत्रिपरिषद में 35 नए मंत्रियों को शामिल किया जाएगा। शपथ ग्रहण समारोह दिन में 11 बजे लोकभवन में होगा। श्री अधिकारी ने ऐतिहासिक सत्ता परिवर्तन के बाद 9 मई को पदभार संभाला था। इस विस्तार के साथ राज्य में मंत्रियों की संख्या बढ़कर 41 हो जाएगी, जो पश्चिम बंगाल विधानसभा के 294 सदस्यों के लिए संवैधानिक रूप से तय 15% की सीमा के अनुरूप है। प्रसिद्ध गायिका सुमन कल्याणपुर का कल मुंबई स्थित उनके आवास पर निधन हो गया। वे 89 वर्ष की थी। एक श्रद्धांजलि।
5: कल्याणपुर का जन्म 28 जनवरी 1937 को ढाका में हुआ था। सुमन कल्याणपुर ने 1950 के दशक के मध्य में हिंदी फिल्मों में अपने करियर की शुरुआत की और आगे चलकर उन्होंने महान संगीतकारों और गायकों विशेष रूप से मोहम्मद रफी के साथ सैकड़ों गीत रिकॉर्ड किए। उनके सबसे लोकप्रिय गीतों में आजकल तेरे मेरे प्यार के चर्चे, नाना करते प्यार शामिल है। सुमन कल्याणपुर के करियर की एक विशेषता ये थी कि उनकी आवाज महान गायिका लता मंगेशकर से काफी मिलती जुलती थी। इस तुलना के बावजूद सुमन कल्याणपुर ने अपनी एक अलग पहचान बनाई और अपनी मधुर तथा सधी हुई गायकी के लिए वो हमेशा याद की जाएंगी। उनके निधन से भारतीय फिल्म संगीत का एक और स्वर्णिम अध्याय समाप्त हो गया है।

0: Men in red and gold comfortably overhauled the winning mark, riding on Virat Kohli's unbeaten 75 runs of just 42 balls. He was also adjudged player of the match.
1: I've thought of this moment many times that, you know, once when we win the IPL, I should be standing there hitting the winning runs, and tonight it was possible. So, yeah, just a dream day for us.
0: Earlier, after being invited to bat first, Gujarat Titans managed to score only 155 runs at the loss of 8 wickets. Washington Sundar was their top scorer with unbeaten 50 runs. RCB bowlers completely dominated 22 yards as Rasik Salamdar bagged 3 wickets, while Bhuvneshwar Kumar and Josh Hazlewood each bagged 2 wickets. In the post-match presentation, 15-year-old Vaibhav Suryavanshi of Rajasthan Royals won the orange cap on becoming highest run getter in this season. Moreover, the young sensation also won the Most Valuable Player Award and the Emerging Player of the Season title. On the other hand, Kagiso Rabada of Gujarat Titans won the purple cap for claiming highest number of wickets this season. So now, before we close this report, let's listen to what RCB skipper Rajat Patidar said after retaining the IPL title.
1: So this one is for you again, RCB fans. Ee salanu cup namdu.
0: With this, a phenomenal IPL season comes to an end. Chirag Jha, Akashwani News, Delhi.
2: Uttar Pradesh Chief Minister Yogi Adityanath has instructed district administrations, relief commissioner's office and concerned departments to maintain continuous monitoring and ensure immediate action in the event of any disaster following incidents of storms, rainfall and severe weather in several districts. Many districts, including the state capital, Lucknow, witnessed a change in weather yesterday, providing some relief from the scorching heat. Several districts recorded rainfall accompanied by strong winds and hailstorms. The Meteorological Department has issued a rainfall alert for many districts across the state. And now for a look at today's newspapers, it's over to Shagun Chopra.
3: Thank you, Abhishek. Prime Minister Modi highlights India's sporting rise, cultural heritage and grassroots change makers in 134th Mann Ki Baat, reports the Statesman. In Indian Express, its editorial piece says, science collaboration is space compass, not conflict. The paper writes, last week NASA announced an ambitious roadmap for sustained operations on the moon over the next decade. The agency reportedly envisions creating a base on the lunar South Pole in 3 parts. Getting to the moon's surface and beginning experiments from 2026 to 2029, new Chief of Defence Staff General N.S. Rajasubramani, Chief of Naval Staff Admiral Krishna Swaminathan assume office, informs the Tribune. Kohli powers RCB to consecutive IPL glory, reports Hindustan Times. And finally, for mall outlets, summer's time for some cool business, writes Economic Times, adding eateries, fashion and beauty retailers at malls thrive as customers look to escape heat and spend time in AC. And with that, it's back to Abhishek.
2: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with Myanmar President U Min Aung Hlaing in New Delhi today. Notification for biennial elections to 24 Rajya Sabha seats from 10 states to be issued this morning. Center to launch month-long Khet Bachao Abhiyan to promote judicious use of fertilizers from Raisen district in Madhya Pradesh. West Bengal Chief Minister Shubhendu Adhikari to expand his cabinet this morning with induction of 35 new ministers. Renowned singer Suman Kalyanpur passes away in Mumbai. And in cricket, Royal Challengers Bengaluru wins second consecutive IPL title, beating Gujarat Titans by 5 wickets in the final match at Ahmedabad. And with that, we end the morning news. Have a nice day.
4: Akashabani, Kannur. Samayam 8 mani kazhinju 30 minute. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-6926-268.
5: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്ര ജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
6: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
5: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
6: ഡോക്ടർ ബഡ്സ് നേത്ര ജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
5: ഫോൺ 8590460017.
6: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
7: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു

0: സുവർണാവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഇപ്പോൾ സംഗീതമാധുരി. ഇന്ന് ശ്രീവത്സൻ ജെ മേനോൻ ആലപിച്ച സ്വാതി തിരുനാൾ പദങ്ങൾ കേൾക്കാം. ഭാസുരാംഗി ബാലെ എന്ന് തുടങ്ങുന്നു ആദ്യ പദം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ,

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കാന്തനോട് ചിന്നുമല്ലേ

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
1: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
2: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
2: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
1: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
2: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064,
1: 9446266760.
0: മുല്ലപ്പൂ മലരമ്പൻ എന്നാരംഭിക്കുന്ന പദമാണ് അടുത്തത്.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ശ്രീ വത്സൻ ജെ മേനോൻ പാടിയ സ്വാതി തിരുനാൾ പദങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ മ്യാൻമാർ പ്രസിഡന്റ് യുമിൻ ഓങ് ഹ്ലൈങ്ങുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിന്റെ ED അന്വേഷണത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സിംഗിൾ ബെഞ്ച് അന്വേഷണം തുടരാൻ അനുവദിച്ചതിനെതിരെ CMRL കമ്പനി നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മൊഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 12 വർഷത്തെ സാങ്കേതിക പരിവർത്തനത്തിൽ രാജ്യം സാങ്കേതിക വിദ്യാരംഗത്ത് മികച്ച ശക്തിയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ആഗോളതലത്തിൽ അതിർത്തി സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ രാജ്യം കൂടുതൽ പങ്കാളികളാവുകയും നവീകരണത്തിന്റെ ഭാവി ദിശ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദൂരദർശൻ പോഡ്കാസ്റ്റിൽ മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ലാവ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ജയചന്ദ്രനും സംഘവും പാടിയത്. യൂസുഫ് അലി കേച്ചേരിയുടെ വരികളാണ് ജി ദേവരാജന്റെ സംഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ജിലേബി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ദേവ്, ഹരികിരൺ, രോഹിത്, സൂര്യ, ദയ എന്നിവർ ചേർന്ന് പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, വിജയ്

0: ഫ്ലവർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഈ ചിത്രത്തിലെ ഗാനം ലക്ഷ്മി രംഗനും സംഗമം പാടിയത്. വിച്ചു തിരുമലയാണ് വരികളെഴുതിയത്. ജെറിയമ്മൽ ദേവിന്റെ ഈണം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒപ്പം ബി കെ ഹരിനാരായണന്റെ വരികളാണ്. ഫോർ മ്യൂസിക്സിന്റെ സംഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: യേശുദാസും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാം.

ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഔസേപ്പച്ചൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. വിഷയം: വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. അറിയിപ്പ് കഴിഞ്ഞു, ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്നു പാടിയത്. ചിത്രം ചിരിയോ ചിരി. ബിച്ചു തിരുമലയുടെ വരികളും രവീന്ദ്രന്റെ ഈണവും.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: വാണി ജയറാം പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം പുഴ. ഗാനരചന പി. ഭാസ്കരൻ. സംഗീതം എം. കെ. അർജുനൻ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. വിഷയം വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. അറിയിപ്പ് കഴിഞ്ഞു, ഗാനാമൃതം തുടരുകയാണ്. യേശുദാസും സോണിയയും ചേർന്നു പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഒരു മാടപ്രാവിന്റെ കഥ. യൂസഫലി കേച്ചേരിയുടെ വരികളാണ്, ജി ദേവരാജന്റെ ഈണം.

0: ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഒഎൻവിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം യാത്ര.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: യേശുദാസും പി മാധുരിയും പാടിയത് ചിത്രം അമ്മിണി അമ്മാവൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റേതാണ് വരികൾ. ജി ദേവരാജന്റെ ഈണം.

പപ്പയുടെ സ്വന്തം അപ്പോസ്. ഈ ചിത്രത്തിലെ ഗാനം ചിത്രയും മിൻമിനിയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികളാണ് ഇളയരാജയുടെ ഈണം.

ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. നീറ്റ്, എൻടിഎ, സിബിഎസ്ഇ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ യോഗം ചേരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, എൻടിഎ ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ഗുൽഷൻ ഗാർഗ് എന്നിവർ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ സിഎഡി ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി എംഎൽഎമാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളക്ടർസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാറിന്റെ മുഖച്ഛായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ മേയർ എന്ന നിലയിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് ടി പി ദാസനെന്ന് കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചനയോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുൻ മേയർ ടി പി ദാസൻ നിര്യാതനായത്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മ്യാൻമർ ഷാൻ സ്റ്റേറ്റിലെ ഗ്രാമത്തിലുണ്ടായ സ്ഫോടനത്തിൽ 55 പേർ മരിച്ചു. ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 165 പോയിന്റ് നേടി വില്യാപ്പള്ളി ചൂരക്കോടി കളരി സംഘം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ എൽബി ശാസ്ത്രി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡെറാഡൂണിൽ 54 റൺസിന് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. എഫ്എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. ഇപ്പോൾ കേൾക്കാം സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിൻ്റെയും ഒരു ആവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയും, കുഞ്ഞിന് ലഘു ചെറുതായിട്ട് കൂരക പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഇതെല്ലാം നമ്മൾ മുലപ്പാലിനൊപ്പം കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു രക്ഷിതാവ് അത് മനസ്സിലാക്കി അത് നമ്മൾ എന്താ ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു രക്ഷിതാവിൻ്റെ ഒരു വളരെ ഒരു കടമ തന്നെയാണത്. കുഞ്ഞിൻ്റെ, അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളിൽ തന്നെ കുഞ്ഞിൻ്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രോൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാവിൻ്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഓരോ എന്താ ഓരോ പുതിയതായൊരു ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന് ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിൻ്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മാഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
2: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസന്റ് പീരീഡ്, ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പം അവർക്കത് പ്രത്യേകം അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പം അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാരപ്രായം. പിന്നെ വീട്ടുകാരോട് എന്നുവെച്ചാൽ ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് തോന്നുന്ന രീതി, അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീൻ, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിന്റെ ആവശ്യവും മാംസ്യത്തിന്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ കാൽഷ്യത്തിന്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ആ അതിൽ എന്തൊക്കെയാണ് ഈ അയൺ കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവല് പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവല് നനച്ചു കൊടുക്കുന്നതോ, പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നതോ ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തി, ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, കാ, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പൊ ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക്, ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞാണെങ്കിൽ ഈ ബോട്ടിൽ പ്ലേറ്റ് ഉള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
2: അതായത് നമ്മൾ ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡിന്റെ അംശം ധാരാളമുണ്ട്. അപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിന്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ട് പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു 2 കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ 2 ഇഡ്ലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാര, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് രണ്ട് ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം അത് മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: അതായത് നമ്മൾ ആറുമാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ ആ ആറുമാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ ഭക്ഷണം നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു

0: നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം എന്താ എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിന്റെ ആ ഒരു എന്താ കുഞ്ഞിന്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു, നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം. സമയത്ത് കഴിക്കുക, അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നമ്മളൊരു 10:30 10 മണിയാണോ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചൊരു 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെ, ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോരുവെള്ളം പോലെയോ നാരങ്ങ വെള്ളം പോലെയോ ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ, എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്, അതായത് പഴങ്ങളുടെ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശങ്ങൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ്, നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്, നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്ന നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബാഗുകളും കുടകളും കുട്ടികൾക്ക് നൽകിയാണ് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. പുതുസ്വപ്നങ്ങളുമായി സ്കൂളിലെത്തിയ കുട്ടികളെ മധുരം നൽകിയാണ് വരവേറ്റത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോ പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സൊക്കാർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. LDFിൽ നിന്ന് CPIയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടി

0: ിൽ പങ്കെടുക്കും. പൊതുജന പങ്കാളിത്തത്തോടെ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. നീറ്റ്, NTA, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാവിലെ ആരംഭിക്കുന്ന യോഗത്തിൽ പരമ്പരാഗത പേനാപേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. നാളെ 12-ാം ക്ലാസ് CBSE പരീക്ഷകളിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യും. 9-10 ക്ലാസുകളിൽ ത്രിഭാഷ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവലോകനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് പ്രതിനിധി ഡോക്ടർ ഗുൽഷൻ ഗാർഗ്, സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി, CBSE ചെയർമാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹി നടത്തും. രണ്ടു രാജ്യങ്ങളും നാഗരികവും ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്ക് മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്ക് ഭാരത് വിൻ പോർട്ടലും ഇന്ന് ശില്പശാലയിൽ പുറത്തിറക്കും. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിന് ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി, കാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ശില്പശാലയിൽ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനും ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISROയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 വർഷത്തെ സാങ്കേതിക പരിവർത്തനത്തിൽ രാജ്യം സാങ്കേതിക വിദ്യാരംഗത്ത് മികച്ച ശക്തിയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആഗോളതലത്തിൽ അതിർത്തി സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ രാജ്യം കൂടുതൽ പങ്കാളികളാവുകയും നവീകരണത്തിന്റെ ഭാവി ദിശ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദൂരദർശൻ പോഡ്കാസ്റ്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ബഹിരാകാശം, ആണവോർജ്ജം, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ, ബയോടെക്നോളജി, കൃത്രിമ ബുദ്ധി, ശുദ്ധോർജ്ജം എന്നിവയിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചതായി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 2047-ഓടെ വികസിത ഇന്ത്യയ്ക്ക് ആവശ്യമായ സാങ്കേതിക അടിത്തറ ഈ മേഖലകൾ കൂട്ടായി സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ഉപദേശം, പഞ്ചായത്ത് തലത്തിൽ സജീവ പങ്കാളിത്തം, പദ്ധതികളുടെ പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തികൾ എന്നിവയിലാണ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രാജ്യരക്ഷാ മന്ത്രിമാരുടെ 2-ാം സംവാദം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ നേതൃത്വം നൽകും. പ്രതിരോധ, സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചാ വിഷയമാകും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA മാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡേറ്റ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. പാലിട്ടറിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗേദർ ഫോർ പേരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പോസ്റ്റ് ഓഫീസുകൾ ആധുനികവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിതെന്നും അവ അടച്ചുപൂട്ടുന്ന നയത്തെ പിന്തുണയ്ക്കാനാവില്ലെന്നും ടി കെ ഗോവിന്ദൻ എംഎൽഎ പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ കണ്ണൂർ ഡിവിഷണൽ സമ്മേളനം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൌകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് ഐഐഎമ്മിൽ തുടക്കമായി. ഐഐഎം ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാംഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ബോബി എന്ന ചിത്രത്തിലെ ഗാനം ശൈലേന്ദ്രസിംഗ് പാടിയത്.

എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. കിഷോർ കുമാർ പാടിയത് ചിത്രം ആപ്കി കസം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഒരറിയിപ്പ്. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആർഎംഒ ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. വിഷയം വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. അറിയിപ്പ് കഴിഞ്ഞു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. മുഹമ്മദ് റഫി പാടിയ ഗാനം, ചിത്രം അമർ അക്ബർ ആന്റണി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: കണ്ണൂർ പാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. അനുരാധ പത്വാൾ, ദേബാശിഷ് ഗുപ്ത എന്നിവർ പാടിയത് ചിത്രം മേരാ ദിൽ തേരേ ലിയേ.

എഫ്എം പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം മഹത്താണെന്നും അത് വരും തലമുറയ്ക്ക് വെളിച്ചമേകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടുന്ന മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാൻ സി കെ കാസിം എംഎൽഎയുടെ സ്നേഹസമ്മാനങ്ങൾ സ്കൂളുകളിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000-ത്തിലധികം നവാഗതർക്കാണ് എംഎൽഎ സ്നേഹസമ്മാനം നൽകുന്നത്. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. 2025-26 വർഷത്തെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും കാൻസർ രോഗികളുടെ സംഘടനയായ പ്രതീക്ഷയും ചേർന്ന് ആക്ഷേപഹാസ്യ ഓട്ടൻ തുള്ളൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ടി മുനവർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. കൊട്ടിയൂർ വൈശാഖോത്സവം ഈ മാസം 24 വരെ. കഴിഞ്ഞ മാസം 29-നാണ് ഉത്സവം ആരംഭിച്ചത്. എഫ്എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആർഎംഒ ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ വിഷയം വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ ഹലോ ആകാശവാണി പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം ആർ രഞ്ജിനി.
2: ജീവിത സൌകര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കാടിറങ്ങിയ മനുഷ്യൻ ഇന്ന് പല ആവശ്യങ്ങൾക്കുമായി തിരികെ കാടിനെ ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതാണ്. കാടിനെ അറിയാനും ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടും ദിനം പ്രതി നിരവധി ആളുകൾ കാട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വന്യജീവികൾ കാടിറങ്ങുന്നുമുണ്ട്. ഈ അവസ്ഥയിലാണ് വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിന്റെ പ്രസക്തിയേറുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളയാണ്. മാമിന് പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ.
2: മനുഷ്യനെ കാടിനെ അറിയാൻ സഹായിക്കുന്ന ഒരു പദ്ധതി ഇക്കോ ടൂറിസത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കാം.
3: തീർച്ചയായും ഇക്കോ ടൂറിസം എന്നുള്ളത് കൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ മനസ്സിലാകാം, ഇക്കോ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനു നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ ഇക്കോ എന്നുള്ള ആ ഒരു പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൂറിസം എന്ന് പറയുന്നത് വിനോദയാത്രയും, അപ്പൊ പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി ഇടങ്ങളിലേക്കുള്ള വിനോദയാത്രയെ ഒറ്റ വാക്കിൽ ഇക്കോ ടൂറിസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇക്കോ ടൂറിസം ആയോ എന്ന് ചോദിച്ചാൽ ആവില്ല. കാരണം വെറുതെ നമ്മളൊരു പ്രകൃതി ഇടത്തിലേക്ക് സാധാരണ ഒരു സഞ്ചാരിയെ പോലെ തന്നെ പോവുകയാണെങ്കിൽ അത് വെറും ഒരു ടൂറിസം മാത്രമേ ആകുകയുള്ളൂ. അപ്പം നമ്മുടെ മനോഭാവം അതിനകത്ത് വളരെ പ്രധാനമാണ്. ആ ഇടങ്ങൾ ഏത് തരത്തിലുള്ള ഇടങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെയും അല്ലെങ്കിൽ കുറച്ച് കരുതലോടെയും ആ മേഖലയെ ഒന്ന് മനസ്സിലാക്കിയിട്ടും കുറച്ച് ശ്രദ്ധയോടെ ആ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിലും അത് ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് മാറും. അതേപോലെ തന്നെ ആ ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് നടത്തുന്ന ആൾക്കാർ, അതിപ്പോൾ മനംവകുപ്പാവട്ടെ പുറമേയുള്ള ഒരു ഏജൻസി ആവട്ടെ, നടത്തുന്ന ഏജൻസികൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും കൂടി അതിനകത്തേക്ക് പരിഗണിക്കണം. അവരുടെ ഉന്നമനവും അതിനകത്തെ ഒരു പ്രധാന ഘടകമായിട്ട് വരും. മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇക്കോ ടൂറിസത്തിനെ നിർണയിക്കുന്നത്. ഒന്ന്, പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടങ്ങൾ. രണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ആയിരിക്കണം, അല്ലെങ്കിൽ പറയാം പ്രകൃതി സംരക്ഷണത്തിനെ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തോടുകൂടി പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർ. മൂന്നാമത്, ഇതുകൊണ്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ മെച്ചങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് ലഭിക്കണം. അപ്പൊ ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇക്കോ ടൂറിസം പ്രോഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ പറയാം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും.
2: അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ തദ്ദേശീയർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. തനത് പ്രദേശത്തെ കല സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഇതൊക്കെയല്ലേ ലക്ഷ്യമിടുന്നത്?
3: തീർച്ചയായും.
2: അപ്പോ ഇതിന് എന്തൊക്കെ ഊന്നലുകളാണ് നൽകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇതിനുവേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്?
3: ഇപ്പൊ വനംവകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വനംവകുപ്പ് ഏതാണ്ട് 80 ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് വനംവകുപ്പ് റൺ ചെയ്യുന്നത്. അതെല്ലാം പ്രധാനമായിട്ടും വനങ്ങളോട് ചേർന്ന മേഖലകളിലുള്ള ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം നയിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പൊ അവരുടെ ഈ പ്രദേശത്തോട് അനുബന്ധിച്ചുള്ള അറിവുകളെല്ലാം ഇതിലേക്ക് വരും. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കാട്ടിലേക്ക് പോകുന്ന ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണെങ്കിൽ ആ കാടിനെ നന്നായിട്ടറിയാം, ആ കാടിന്റെ പ്രത്യേകതകൾ, ആ വനത്തിലെ സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ധാരണ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ള വിഭാഗമാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളവരെ ആയിരിക്കും നമ്മൾ ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ കിഡ്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയത്തിനായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്സ്, ഇതെല്ലാം കൂടി ആവുമ്പോൾ അവരുടെ ആ അറിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വിധത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. അപ്പം പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ആൾക്കാരെ അത്തരത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ വിധത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓരോ സ്ഥലത്തിനും സ്പെസിഫിക് ആയിട്ടായിരിക്കും. എല്ലായിടത്തും ഇപ്പോൾ ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേപോലെ ട്രക്കിംഗ് ആപ്ലിക്കബിൾ ആവില്ല, സാധ്യമാകണമെന്നില്ല. ചില സ്ഥലത്ത് ട്രക്കിംഗ് ആയിരിക്കും ഉചിതമായിട്ട് വരുന്നത്, ചില സ്ഥലത്തൊരു ബോട്ടിംഗ് ആയിരിക്കും വരുന്നത്, ചില സ്ഥലത്തൊരു മെഡിസിനൽ പ്ലാന്റ് ഗാർഡനോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡനോ, ഇങ്ങനെ ആ ഓരോരോ സ്ഥലത്തിനും ചിലയിടത്ത് ഹെർബേറിയംസ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ കൺസിഡർ ചെയ്തിട്ട് ഉള്ള എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അതിന് പാകത്തിനുള്ള ട്രെയിനിങ്ങും കൊടുത്ത് ഏറ്റവും പറ്റിയ ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടാണ് ഇക്കോ ടൂറിസം പ്രോഗ്രാം റൺ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഇത് നമ്മൾ റൺ ചെയ്യുമ്പം മുടക്കുന്ന ആ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചു വരവും നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയത്.
2: അതിൽ നിന്നൊരു വിഹിതം ഈ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്.
3: റിവോൾവിംഗ് രീതിയിലാണ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
2: അത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഒരു സാമൂഹിക ഉന്നമനം കൂടി ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക ഇടങ്ങളില് ഒരു സാംസ്കാരിക രീതി അല്ലെങ്കിൽ പ്രത്യേക ഇടങ്ങളിലെ ഭക്ഷണം അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തനത് കലാരൂപം അങ്ങനെ എന്തിനെങ്കിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലനിർത്തി പോരുന്നുണ്ടോ?
3: അതെ അതെ, തീർച്ചയായിട്ടും ഇവരുടെ പലതരത്തിലുള്ള കലാരൂപങ്ങള്, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വളരെ എത്നിക് ക്യുസീൻ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞതും അതേപോലെ പോഷകങ്ങൾ

0: അറിഞ്ഞതുമാണ്. ഈ അടുത്ത കാലത്തൊക്കെ മില്ലറ്റ്സ് അതൊക്കെ ചെറുധാന്യങ്ങൾ വളരെയധികം പോപ്പുലറായി വരികയാണ്.
1: അപ്പൊ
0: കൃഷിയുടെ രീതിയിലാണെങ്കിലും നോക്കുമ്പം വളരെ കുറച്ച് മാത്രം ജലം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയായതുകൊണ്ടും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം കൃഷിയാണ്. അപ്പൊ ഈ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു തരത്തിലുള്ള ഇനമാണിത്. അവരുടെ ആഹാര രീതിയിലും ഇത് വളരെ കൂടുതലായിട്ട്
1: ഇപ്പൊ എല്ലാവരും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം റാഗി, തീന, വരക്, കമ്പം ഇതേപോലെയുള്ള സാധനങ്ങളിലേക്കും മില്ലറ്റുകളിലേക്കൊക്കെ മടങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊരു നല്ല പദ്ധതിയാണ്.
0: ഇവരത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷ്യരീതിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇതിപ്പോ കിഴങ്ങുകളുണ്ട്, റാഗിയുടെ ഒക്കെ ലഡു ഒക്കെ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഭക്ഷ്യ വിഭവങ്ങളും ഉണ്ട്. ഇവരുടെ ഇത്തരം ഇനങ്ങളൊക്കെയും പല പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മള് ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വിപണനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് തേക്കടിയില്, പരമ്പിക്കുളം, ഇങ്ങനെ പല ഫോറസ്റ്റ് ഏരിയാസിലും. പിന്നെ ഇത് ഭക്ഷ്യവിഭവം മാത്രമല്ല, വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്ന തേന്, കുന്തിരിക്കും, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇവർ ശേഖരിക്കുന്നത്, ഇതിനെല്ലാം ഒരു മാർക്കറ്റിംഗ് ചാൻസും പൊതുവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടും ഇത് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലെ പല പ്രോഗ്രാംസും നമുക്കുണ്ട്. വാല്യൂ അഡീഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട വരവുണ്ടാകാനായിട്ടുമുള്ള പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്.
1: ഇപ്പോ നമ്മൾ എന്ത് കാര്യത്തിനും ലക്ഷ്യം വെക്കുന്നതിൽ നമ്മുടെ ഭാവി തലമുറയെ കൂടി പരിഗണിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ വളർന്നു വരുന്ന തലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് എന്തൊക്കെ പ്രകൃതി പാഠങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ വനയാത്രകൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു നൽകുന്നത്?
0: വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന വിഭാഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് കാരണവും നമ്മുടെ വരും തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അവരുടെ ഒരു അവയർനെസ് ആണ്. അതിൽ സ്ഥിരമായിട്ട് വനംവകുപ്പിന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വനംവകുപ്പ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നേച്ചർ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. അത് കേരള വനംവകുപ്പിന് മാത്രമാണുള്ളതെന്നാണ് എന്റെ അറിവ്. ഏതാണ്ട് 1980 മുതൽ കേരളത്തിലെ മിക്കവാറും ഒരു മോർ ദാൻ 20-ന് മേലെ വനജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ഒക്കെ ആയിട്ട് സ്ഥിരം സംവിധാനങ്ങൾ തന്നെയുണ്ട്. അതായത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിൽ വന്ന് അവർക്ക് സ്ഥിരം ഒരു 3 ദിവസം താമസിച്ച് വനപഠനത്തിന് സാധ്യമാകുന്ന വിധത്തിലെ സജ്ജീകരണങ്ങൾ നമുക്ക് വനംവകുപ്പിന് പുതിയതായിട്ടല്ല, കുറെ കാലം തൊട്ടേ ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അതിനെ അഡ്വാൻസ്ഡ് മെത്തേഡ്സും കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതായത് ഫിലിം ഷോസ്, അതായത് സാങ്കേതിക വിദ്യയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൂടി ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. അതെ. അതിനകത്ത് ഇപ്പം 3 ദിവസത്തെ ഒരു പ്രകൃതി പഠന ക്യാമ്പിനാണ് ഒരു കുട്ടി വരുന്നതെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ക്ലാസുകൾ ഉണ്ടായിരിക്കും. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സെഷനുകൾ, കാട്ടിലേക്കുള്ള യാത്ര, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാട്ടിലേക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ ആയിട്ടുള്ളൊരു വനയാത്രയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് കാട് കാണാനും, അതായത് നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നതല്ലാതെ ഒരു റിയൽ എക്സ്പീരിയൻസ് സാധ്യമാകുന്ന വിധത്തിൽ കാട്ടിൽ പോകാനും വനങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകതയും, നേരിട്ട് വന്യജീവികളെ കാണാൻ പറ്റുന്ന സാധ്യത പലപ്പോഴും വളരെ വിരളമാണ്. പക്ഷെ അവയുടെ അടയാളങ്ങൾ കാണുക, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്, വനംവകുപ്പ് എന്താണ് വനത്തിനുള്ളിൽ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലുള്ള വനയാത്ര, വനത്തിനുള്ളിൽ ഇവരെത്തുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള ഒരു സർവീസ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ അതൊരു മാലിന്യ നിർമാർജ്ജന പരിപാടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കളകൾ കയറിയ ഇടം നിർമാർജ്ജനം ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും. അങ്ങനെ പല പരിപാടികളുമായിട്ട് ഇവർക്ക് ഇതിനകത്തോട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്.
1: ഹലോ,
2: നമസ്കാരം മാഡം. ഞാൻ ചേറുകൂടെ ഇന്ന് മോഹനാണ് മാഡം.
1: പറഞ്ഞോളൂ.
2: ഈ എക്കോ ടൂറിസം എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ഈ കുടുംബസമേതം ഈ കാടൊന്ന് കാണാനായിട്ട് പോകുന്നതിലേക്ക് എവിടെയാണ് അതിന്റെ പാസൊക്കെ എടുക്കുന്നതെന്ന്.
0: നമ്മൾ ഏതെങ്കിലും ഒരു പ്രകൃതി സമ്പത്തുള്ള ഒരു ഇടത്തേക്ക്, അതിപ്പോ ഒരു കാടാവാം, ഒരു മലയാവാം, ഒരു പുഴയാവാം, അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടത്തിലേക്ക് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള വിധത്തിലല്ലാതെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഇക്കോ ടൂറിസം എന്ന് പറയാം. അതിപ്പോ നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഇപ്പൊ വനമേഖലകളിലാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സന്ദർശകർക്ക് അനുമതിയുണ്ട്, ചില സമയത്തല്ലാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയും, മൂന്നാർ. അപ്പൊ അവിടെ വരയാടുകളുടെ പ്രജനന കാലത്ത് നമുക്ക് അനുമതി ചില സമയത്ത് കൊടുക്കാറില്ല, അതായത് ക്ലോസ് ചെയ്യും പാർക്ക്. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെയും പൊതുവായിട്ട് ഓപ്പൺ ആയിരിക്കും പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാർ വന്യജീവി സങ്കേതമുണ്ട്, പേപ്പാറ വന്യജീവി സങ്കേതമുണ്ട്, കുറച്ചപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ശെന്തുർണി വന്യജീവി സങ്കേതമുണ്ട് തെന്മലയ്ക്ക് അടുത്ത്. ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇനി തെന്മലയാണെങ്കിൽ നമ്മുടെ ശെന്തുർണി വന്യജീവി സങ്കേതം അല്ലാതെ തന്നെ തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ കീഴിലായിട്ട് എക്കോ ടൂറിസം പരിപാടികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. മുൻകൂട്ടി നേരത്തെ കാട്ടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ട്രക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ അന്നേരം പാസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും നമ്പേഴ്സൊക്കെ വനംവകുപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റാണ്. അതിനകത്ത് നമ്മുടെ ഈ വനംവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഇക്കോ ടൂറിസം സെന്ററുകളുടെയും കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്. അത് എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് നേരിട്ട് പോകാവുന്നതേ ഉള്ളൂ. അത് നേരിട്ട് വനംവകുപ്പിന്റെ കീഴിലല്ല, ഇക്കോ ടൂറിസം ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളുടെ ഒക്കെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ടെപ്സ് എന്നാണ്, TEPS തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സും വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ ഫാമിലി ആയിട്ട് പോകാനും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്.
1: ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രകൃതി പാഠങ്ങളെ കുറിച്ച് ആയിരുന്നു. അപ്പോ ഇത്തരത്തില് ഇവരെ കാട് കാണാനും കാട് അറിയാനും വേണ്ടി ഇവരെ സഹായിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് കുറച്ച് ക്ലാസുകളും കാര്യങ്ങളും എല്ലാം നൽകാറില്ലേ?
0: നേച്ചർ ക്യാമ്പിന് വരികയാണെങ്കിൽ വന്നു കഴിയുമ്പോൾ തൊട്ടാണ് നമ്മൾ ശരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അതിന്
1: മുന്നേ ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടാണോ കാടിലേക്ക്?
0: അതെ, ആദ്യത്തെ ദിവസം വന്ന് ഇപ്പം 3 ദിവസത്തെ ഒരു ക്യാമ്പാണെങ്കിൽ സാധാരണഗതിയിൽ അവർ വരുന്നത് ആദ്യത്തെ ദിവസം വൈകുന്നേരത്തോടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ഇവർ വന്ന സ്ഥലത്തിനെ കുറിച്ച്, ഇവരുടെ ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കരുതൽ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, പിന്നെ അടുത്ത ദിവസം പോകുന്ന ആ ട്രക്കിങ്ങിനെ കുറിച്ച് ഇതെല്ലാം വിശദമാക്കി ഇവർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് കാട്ടിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അതില്ലാതെ നേരിട്ടൊരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും സജ്ജമാകില്ല ഇവർ. അപ്പം ആ ഒരു സജ്ജമാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഓറിയന്റേഷനോട് കൂടി തന്നെ വേണം നമ്മൾ കാട്ടിലേക്ക് പോകുക എന്നുള്ളത്.
1: ഇപ്പൊ ഇത്തരത്തില് വിദ്യാർത്ഥികൾക്ക് ഈ യാത്രയും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ വായനശാലകളോ അങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റില്ല? എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടത്?
0: നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ്. അത് സ്കൂൾ കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്.
1: ഗവേഷകരെയും വിദ്യാർത്ഥികളെ ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്?
0: അല്ല, ഗവേഷകർക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ നേച്ചർ ക്യാമ്പ് ഇല്ല. ഗവേഷകർക്ക് ഗവേഷണത്തിനായിട്ടുള്ള സാധ്യത വേറെയുണ്ട്, അത് മറ്റൊരു പരിപാടിയാണ്. എന്നാൽ പ്രകൃതി പഠനം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള സ്കൂൾ കോളേജ്, അതിപ്പോ പ്രൈവറ്റ് സ്കൂള് ഗവൺമെന്റ് സ്കൂൾ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അപ്പം സ്കൂളുകൾക്കും കോളേജുകൾക്കുമായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കുന്നതാണ് നേച്ചർ ക്യാമ്പിന്റെ പതിവ്. അത് മാത്രമല്ല, പക്ഷെ നമുക്ക് മറ്റ് സർക്കാരേതര സംഘടനകൾ, വായനശാലകള്, പിന്നെ സർക്കാരേതര സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ മിക്കവാറും പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അതിനകത്ത് വരും. അപ്പൊ എൻവോൺമെന്റൽ തന്നെ ആവണമെന്നില്ല, ക്ലബ്ബുകൾ അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെയും നമ്മൾ ഇതിനുള്ള അനുമതി കൊടുക്കാറുണ്ട്. വനത്തിനുള്ളിൽ തന്നെ താമസിച്ച് വനത്തിലേക്ക് സന്ദർശനവും വനപഠനവും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ പ്രോഗ്രാംസ് വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ സെഷൻസും, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസും വനയാത്രയും ഒക്കെ ആണെങ്കിലും വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകുള്ളല്ലോ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്.
1: കേരളത്തില് എങ്ങനെയാണ് ഒരു സുസ്ഥിര വികസനം നിലനിർത്തിക്കൊണ്ട് ഈ ഇക്കോ ടൂറിസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടുപോകുന്നത്?
0: സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വികസനത്തിനെ തന്നെ വെറുതെ വികസനം എന്ന് നമ്മൾ പറയാറേയില്ല. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന്റെ സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലെ വികസനമാണ്. പ്രധാനമായിട്ട് കേരളത്തിന്റെ ഒരു ഭൂമികയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റീസ് ഒന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ടൂറിസം എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ഏരിയാസും നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചറൽ ആയിട്ട് റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഏരിയാസുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെറും ടൂറിസം അല്ല കൂടുതലും അഭികാമ്യം, ഇക്കോ ടൂറിസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതേ മനോഹാരിതയോടുകയും അല്ലെങ്കിൽ അതേ സ്ഥിരതയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്നു പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഈ മനോഹാരിത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തുടർന്നു പോകില്ല. അപ്പൊ അതിനുള്ള കരുതൽ കൊണ്ടുവരണം. ചെല്ലുന്ന സന്ദർശകർക്ക് ആ രീതിയിലുള്ള പ്രവൃത്തി അവിടെ ചെയ്യാനും മനസ്സിലാക്കാനും തോന്നണം. നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ആ മെച്ചം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ എല്ലാ ടൂറിസം പ്രോഗ്രാംസും അതിലേക്ക് തന്നെ ഓറിയന്റ് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതാണ്. എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇക്കോ ടൂറിസം തന്നെയാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. കാരണം വനത്തിനുള്ളിലെ ഇത്തരത്തിലെ ഏരിയാസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസും കൂടിയാണ്. നമ്മൾ മനോഹാരിത എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ ഒക്കെയും സെൻസിറ്റിവിറ്റിയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പാരിസ്ഥിതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇതിനെ നേരെ തിരിച്ചടിക്കും. ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി ശാസ്ത്രീയമായിട്ട് ഇതിന്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ട് തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഓരോ തവണയും കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കണം, നിരീക്ഷണം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്ഥിരമായിട്ട് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
1: ഹലോ,
2: ഞാൻ കോട്ടയം ജില്ലയിൽ അമ്പലക്കാരുന്നു. ഗോപാലകൃഷ്ണൻ
1: ചോദിച്ചോളൂ മാമന്.
2: ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കേരളത്തിലെ കുന്നുകളും മലകളും പുഴകളും പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും എല്ലാം എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ കുറവാണ്. കേരളത്തിലാണ് വനത്തിനുള്ളിൽ നിരവധി മനോഹരമായ സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ പല വനങ്ങളിലേക്കും വനം വകുപ്പ് പ്രവേശനം അനുവദിക്കുന്നില്ല. വനത്തിന്റെ സ്വാഭാവിക നിലനിൽപ്പിന് കോട്ടം വരാത്ത രീതിയിൽ ഇവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ തയ്യാറാവുകയായിരുന്നു നല്ലതായിരുന്നു. അതുപോലെ വനത്തിനുള്ളിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ, പക്ഷെ അതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും ആർക്കും കിട്ടുന്നില്ല.
0: വനംവകുപ്പിന്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ദേശീയോദ്യാനങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രോഷറുകൾ ഉണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഗൈഡിന്റെ ലഭ്യത എന്താണെന്നും ഏത് നമ്പറുകളിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുന്ന ബ്രോഷറുകൾ കേരളത്തിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളും നിലവിലുണ്ട്. പ്രവേശനത്തിന്റെ കാര്യം പറയുമ്പോൾ അത് മറ്റൊരു ഘടകമാണ് കേട്ടോ. നേരത്തെ ഒരു കാലത്ത് എല്ലാവർക്കും തുറന്ന് എത്താൻ പറ്റുന്ന ഒരു ഇടമായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ നിയന്ത്രണങ്ങളും കുറെ സ്ഥലങ്ങളിലേക്ക് തുടർന്ന് നമുക്ക് സന്ദർശനാനുമതി ലഭിക്കാനുള്ള സാധ്യതയില്ലാതായിട്ടുണ്ടാവാം. പക്ഷെ അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും നിലവിലെ നിയമങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെയോ അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ ഏരിയ നമ്മൾ ഇക്കോടൂറിസം സോണായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഫർ സോണുണ്ട്, കോർ സോണുണ്ട്. ബഫർ സോണിനകത്ത് തന്നെ ഇക്കോടൂറിസം സോണുണ്ട്. അപ്പൊ ഈ ഇക്കോടൂറിസം സോണായിട്ട് നമ്മൾ നിർവചിക്കുന്ന അല്ലെങ്കിൽ പറയാം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ഇക്കോടൂറിസം അനുവദിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയുള്ളതോ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം പകരുന്നതോ ആയിട്ടുള്ള ഇടങ്ങൾ ഇല്ലാതല്ല, പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം എല്ലാവരും കാണണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പകരം ഏറ്റവും എളുപ്പത്തിൽ പ്രകൃതിക്കധികം ദോഷമില്ലാത്ത പ്രാന്തപ്രദേശത്തൊക്കെയുള്ള അധികം കാട്ടിനുള്ളിലേക്കുള്ള കടന്ന് കയറ്റം ഇല്ലാതെ തന്നെ നമുക്ക് കാടിന്റെ ഒരു അനുഭവം അറിഞ്ഞു തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് തോന്നുന്നു.
1: ഒരു മനുഷ്യൻ കാട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്,
0: അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളരെ കരുതലോടെ ആയിരിക്കണം. കാട് എന്ന് പറയുന്ന മറ്റൊരു ഇടം പോലെ അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. കാടിനൊരു സ്വഭാവമുണ്ട്, അത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുമായിരിക്കാം. ഇപ്പൊ കാട്, പ്രത്യേകിച്ച് വന്യജീവികൾ, ഒരു കൂട്ടം ആന നിൽക്കുന്നു, ആനയെ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ പോകുന്നു, വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആനക്കൂട്ടമാണ്. പക്ഷെ എന്ന് കരുതി ആ ആനക്കൂട്ടം എപ്പോഴും അങ്ങനെ ശാന്തമായിട്ട് നിൽക്കണമെന്നില്ല. നമ്മളിപ്പോ കാണുന്ന ഒരു ഏതും ആനയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏതൊരു വൈൽഡ് ലൈഫ് ആണെങ്കിലും പെട്ടെന്ന് അതിന്റെ മട്ട് മാറാം. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കരുതലോടെ നിൽക്കണം, നല്ല സേഫ് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെയുള്ള വസ്തുക്കളൊന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. കാട്ടിൽ ഇതെല്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളാണ്. അതുപോലെയാണ് ബഹളം ഉണ്ടാക്കരുതെന്നുള്ളത്. ആനിമൽസിന് ബുദ്ധിമുട്ടാകുന്ന മാത്രമല്ല അങ്ങനത്തെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയുമാകും. കാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതൊരു അനുഭവത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കാട്ടിൽ നമ്മൾ പോകുന്ന കാഴ്ചയ്ക്ക് മാത്രമല്ല മറ്റ് നമ്മളുടെ എല്ലാത്തരം സെൻസ് ഓർഗൻസും, അത് കണ്ണ്, മൂക്ക്, ചെവി, എല്ലാത്തിനുമുള്ള ഒരു അനുഭവത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ തുറന്ന ഒരു സമീപനത്തോടെയും തീർത്തും മുൻവിധിയില്ലാതെയും നല്ല കരുതലോടെയും ആകണം നമ്മുടെ വനയാത്ര എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ ഇതൊരു പൂർണ്ണമായിട്ടുള്ള വന അനുഭവമായിട്ട് മാറുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വന കാഴ്ച മാത്രമാകും.
1: അപ്പൊ ഈ വനം വന്യജീവി ബോധവൽക്കരണത്തിനായിട്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: പല പരിപാടികളും ഉണ്ട്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്യാമ്പുകൾ പ്രധാനമായിട്ടുള്ളത്, ക്യാമ്പുകൾ അല്ലാതെ പല രീതിയിലും ബോധവൽക്കരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ വനംവകുപ്പിന് പല പല വിങ്ങുകളുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്. അതായത് വൈൽഡ് ലൈഫ് വിങ്ങിന്റെ കീഴിലാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങളൊക്കെ വരുന്നത്. ഇതല്ലാതെ നമുക്ക് 14 ജില്ലയിലും സാമൂഹ്യ വനവൽക്കരണ വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതാത് ജില്ലകളിലെ ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ്. അതിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, അവയുമായിട്ട് ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പല എഡ്യൂക്കേഷണൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുകയാണ്. ഇതല്ലാതെ വനംവകുപ്പിന് ഒരു അരണ്യം എന്ന് പറഞ്ഞിട്ട് മാഗസിൻ ഉണ്ട്. അതിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വനസംബന്ധമായിട്ടുള്ള വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ദിനാചരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടികളിലൂടെയും ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വനംവകുപ്പ് സുസജ്ജമാണ്.
1: ഇപ്പോൾ നമ്മൾ ഈ വന പഠനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വന്യജീവി വിദ്യാഭ്യാസം എന്നുള്ളത്, ഈ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ വന്യജീവി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ്? അത് എങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്?
0: വന്യജീവി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം. വന്യജീവി വിദ്യാഭ്യാസം അതിന്റെ ഒരു ഘടകം മാത്രമാണല്ലോ. പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പല രീതിയിൽ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെയും പൊതുവെ ലോകമെല്ലായിടത്തും തന്നെ കുട്ടികളിലൊക്കെയും ഒരു സിംപ്റ്റമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സിൻഡ്രോം ആയിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നേച്ചർ ഡെഫിസിറ്റ് സിൻഡ്രം, പ്രകൃതി ഇല്ലായ്മ രോഗം. അത് പറയുമ്പോൾ ഇങ്ങനെ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലിരിക്കുന്ന നമുക്ക് അതിശയം തോന്നും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര സമയമാണ് അവർ പുറത്തിറങ്ങി പച്ചപ്പിന്റെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് നടക്കുന്നത്, ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻകാലങ്ങളിലെ വെച്ച് നോക്കുമ്പം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇത് അറിവിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയും നമ്മൾ ചുറ്റുപാടിനെ നോക്കിക്കാണുന്നതിനെയും ഒക്കെയും ബാധിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് പച്ചപ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനത്തിനുൾപ്പെടെയുള്ള മെച്ചങ്ങൾ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പൊ കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്. അതായത് കൂടുതൽ ഏകാഗ്രതയും കൂടുതൽ സമയം ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയോടെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാധ്യതയും അങ്ങനെ പ്രകൃതി ഇടങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളിലൂടെ തന്നെ തെളിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇതൊരു ലേണിംഗ് ആണെങ്കിൽ ഈ ലേണിംഗ് തന്നെ ഈ പരിസ്ഥിതിയിൽ ഇറങ്ങിയുള്ള വിദ്യാഭ്യാസം തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിന്റെ ഗ്രോത്തിനെ, ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ നേരിട്ട് മെച്ചത്തിലേക്കാക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉള്ള ഒരു വ്യക്തി ഏത് മേഖലയിൽ പോയി പ്രവർത്തിച്ചാലും ഈ ഒരു അറിവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എടുക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയുടെ മട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയായിട്ടേ വരുള്ളൂ, ഇതിനെതിരായിട്ട് ഒരിക്കലും വരില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കൊണ്ടുവരാൻ സാധിക്കും.
1: ഇപ്പോൾ ഇത്തരത്തില് ഏതെങ്കിലും നല്ല പരിസ്ഥിതി ക്ലബ്ബുകളോ സ്കൂളുകളോ കോളേജുകളോ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സൗഹൃദമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ, ഇക്കോ ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പ്രൊജക്ടുകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വല്ല അംഗീകാരമോ അല്ലെങ്കിൽ അവാർഡുകൾ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
0: സംസ്ഥാന സർക്കാർ വനമിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരം മെച്ചത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ്, വ്യക്തികള്, സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെയും വനംവകുപ്പ് ഈ പറഞ്ഞ പുരസ്കാരത്തിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ സംഘടനകൾ വളരെ സജീവമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇക്കോ ടൂറിസം പ്രോഗ്രാംസിൽ കൂടുതലായിട്ട് അവർ കൈകോർക്കുന്നുണ്ട്. വനംവകുപ്പുമായിട്ടൊക്കെ മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെയും വളരെയധികം സ്വാഗതാർഹമാണ്.
1: സഞ്ചാരികൾ കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ വഴി തെറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? ഇപ്പൊ GPS ഒക്കെ വർക്ക് ചെയ്യാത്ത അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ?
0: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സഞ്ചാരികൾ ഒറ്റയ്ക്ക് കാട്ടിൽ കയറാനേ പാടില്ല എന്നുള്ള. തീർച്ചയായിട്ടും ഏതൊരു സഞ്ചാരിയും ഒരു വനയാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിനൊരു അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ അനുമതി വാങ്ങിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗൈഡിനെ കൂട്ടി മാത്രമേ ഏതൊരു സഞ്ചാരിയെയും കാടിനുള്ളിലേക്ക് നമ്മൾ വിടുകയുള്ളൂ. അതുപോലെ തന്നെ ആ യാത്രയിലെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടായിരിക്കും, അല്ലാതെ പോകില്ല. അപ്പൊ ഈ രണ്ട് സാധ്യത കൊണ്ട് തന്നെ ഒരിക്കലും കാട്ടിനുള്ളിൽ വഴി തെറ്റാൻ ഒട്ടും സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഒരു ഉദാഹരണത്തിന്, പെട്ടെന്ന് ഏതെങ്കിലും ഒരു വന്യജീവി എന്താ വയലന്റ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടു, അപ്പൊ ഒന്ന് വഴി മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്താൻ പാകത്തിനുള്ള ഒരു ഗൈഡ് കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് വഴി തെറ്റുന്ന പ്രശ്നമില്ല. പിന്നെ ജി പി എസിന്റെ കാര്യം കൊണ്ട് പറയാം, ജി പി എസ് ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആണെങ്കിലും വർക്ക് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയും വർക്ക് ചെയ്യും. അപ്പൊ ലൊക്കേഷൻസ് ഒക്കെ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ വഴി തെറ്റൽ എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ലെന്നുള്ളതാണ്.
1: ഹലോ
3: ഹലോ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇവിടെ പട്ടത്തിനടുത്ത് മുത്തട താമസിക്കുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി എന്ന്
1: പറയും.
3: മാഡം, എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഈ ടൂറിസത്തിനായിട്ട് വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിലോട്ടായിരിക്കും വിടുന്നത്.
1: പക്ഷെ
3: എന്നാലും ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവില്ലേ?
0: ആ പേടി വളരെ ന്യായമാണ്. എല്ലാ ജീവികളും കാട്ടിലുണ്ട്. ഈ പറഞ്ഞ പലതരത്തിൽപ്പെട്ട പാമ്പുകള്, ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, കാട്ടിനുള്ളിൽ പാമ്പുകടി ഏൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും

0: ഉണ്ടാകാറില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്ര വിശാലമായിട്ടുള്ള ഇടം കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കാട്ടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ട്രക്ക് പാത്തിലൂടെയും വഴികളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള യാത്രയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല ഭാഗ്യവശാല്. അപ്പൊ അങ്ങനെ ഒരു പേടി ഇല്ല ഇല്ല ഇല്ല, യാത്രക്കാർക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല.
1: നമുക്കിപ്പോ സാധാരണ ഈ നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പിനൊക്കെ വനത്തിലാണല്ലോ കൊണ്ടുവിടുന്നത്.
0: സന്ദർശകർ പോകുന്ന ഇടത്തേക്ക് എന്തായാലും വിടില്ല. കാട്ടിൽ പോകുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നല്ലൊരു ഷൂസ് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ പ്രശ്നവും അവിടെ പരിഹരിക്കാം. നമുക്ക് ആ പേടിക്ക് പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാം.
2: ഒരു സീസൺ അനുസരിച്ച് ഇപ്പോ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞ്, അങ്ങനെ ഓരോ സമയത്തുണ്ടാവും. ഈ ട്രക്കിങ്ങില് സീസൺ അനുസരിച്ചുള്ള ഒരു പ്രത്യേകതകള്, അത് എങ്ങനെയൊക്കെയാണ് സന്ദർശകർ അത് കൂടുതലായിട്ട് ഏത് സീസണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സീസണിൽ ഓരോന്നുള്ള പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ സീസണിലും ശരിക്കും ട്രക്കിംഗ് നടത്താറുണ്ട്. ചിലർക്ക് മൺസൂൺ ട്രക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കോരിയൊരിച്ച് പെയ്യുന്ന മഴക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല മഴയത്ത് കാട്ടിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേക അനുഭവമാണല്ലോ. അതിനായിട്ട് മാത്രം വരുന്ന യാത്രക്കാരുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിനെ പറയാം. ചിലർക്ക് മഴക്കാലത്ത് പോകാനേ ഇഷ്ടമില്ലായിരിക്കും. കാട്ടിലൊക്കെ വരുമ്പോ അട്ടയുണ്ടാവില്ലേ എന്നൊക്കെയുള്ള നേരത്തെ ഇഴജന്തുവിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെ പേടിക്കേണ്ട ആളല്ലെങ്കിലും അപ്പൊ ഓരോ സീസണിലും ഈ രീതിയൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നല്ലൊരു ഷൂസ്, ഏത് തരത്തിലുള്ള പ്രതലത്തിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തരത്തിൽ ഉള്ള നല്ലൊരു ഷൂസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ മഴക്കാലമാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു നല്ല കോട്ട് ഉണ്ടായിരിക്കണം, മഴക്കോട്ട് ഉണ്ടായിരിക്കണം. കൈകൾ കഴുവതും രണ്ട് കൈകളും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പിടിക്കാനോ പെട്ടെന്നൊന്ന് തെന്നി വീഴുകയാണെങ്കിൽ ഒരു കൈ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അത് നമുക്ക് ചെറിയൊരു ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. നമുക്ക് എപ്പോഴും കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കരുതുന്നത്, ഇതൊക്കെ അത്യാവശ്യം കരുതാവുന്ന കാര്യങ്ങളാണ്.
2: അപ്പോ ഇത്രയും നേരം നമ്മളിതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ഓരോ സഞ്ചാരിക്കും കാടിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ്, പ്രകൃതിക്ക് യാതൊരു ദോഷം തട്ടാത്ത രീതിയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും വിചാരിക്കുന്നു. മാമിന് ആകാശവാണിയുടെ നന്ദി.
0: താങ്ക് യു.
3: വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ള മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം ആർ രഞ്ജിനി.

ജോളി അബ്രഹാമും വാണി ജയറാമും പാടിയത് ചിത്രം കോളിളക്കം. വിച്ചുതിരുമലയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

മോഹൻലാലും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം എയോട്ടോ. ഗാനരചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഇന്ന് 12:15 ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച ചരട് പിന്നി കളിപ്പാട്ട് കേൾക്കാം. 12:40 ആരോഗ്യദീപ്തി. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടി ബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രജന ശ്രീധരനുമായി അഭിമുഖം കേൾക്കാം.

ഒരു മണിക്ക് ഗോൾഡൻ സിക്സ്റ്റീസ് ചലച്ചിത്ര ഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്, വെരിക്കോസ്വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും, ഹോമിയോ ചികിത്സയും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു.

വൈകിട്ട് 5 മണിക്കും 6 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:15 ലളിത ഗാനങ്ങൾ, 5:30 കണ്ണീർ പാട്ട് കേൾക്കാം. തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവേക്ഷണം, 6:50 ഹരിതവീതി, ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാസർഗോഡ് ഉദുമയിലെ ബി ആരിഫയുടെ വിജയവഴികൾ, 7:20 കമ്പോള വില നിലവാരം. FM ഹെൽത്ത് പ്ലസ്, 8 മണിക്ക് കിളിക്കൂട്ടം, മവഞ്ചേരി UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: have already been disbursed. Hailing the scheme, Prime Minister Narendra Modi said PM Swanidhi has transformed the lives of countless street vendors by ensuring access to collateral-free credit, financial inclusion and new opportunities for growth. The prices of 19-kilogram commercial LPG cylinder used by hotels, restaurants and other businesses have been hiked by 42 rupees to 53 rupees 50 paise across four major cities. There has been no change in the rates of domestic cooking gas used by households. The result of the joint entrance examination JEE Advanced 2026 has been declared. The highly competitive computer-based test is conducted for admission to the premier Indian Institutes of Technology IITs and other top institutions. The result was announced by IIT Roorkee. It said out of a total of 179,694 candidates who appeared for the exam on the 17th of last month, 56,880 candidates have qualified. Shubham Kumar from the IIT Delhi zone secured the first rank. In the under-17 Asian Wrestling Championships, India's women grapplers delivered a strong performance, winning a total of 10 medals, including 2 gold, 3 silver and 5 bronze in Da Nang, Vietnam. Leading the charge, Deeksha in the 43-kilogram category and Garima in 73-kilogram category clinched gold medals. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ബദിയടുക്ക മൊഗ്രാൽപുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ HSA പാർട്ട് ടൈം കന്നഡ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 3 രാവിലെ 11 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും ബിഎഡും കേട്ടിട്ടുമാണ്. ഫോൺ നമ്പർ 9447638611. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അസിസ്റ്റന്റ് സർജനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ ഈ മാസം 8 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MBBS DCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0499821415. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലേക്ക് വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത വെറ്റിനറി സയൻസിൽ ബിരുദം. കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745068809. അടക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLCയോടൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 5 ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അടാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0490023547 3. കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ 59 ദിവസത്തേക്ക് താൽക്കാലികമായി ക്യാമ്പ് ഫ്ലവർ തസ്തികയിൽ സ്വീപ്പർ 1, കുക്ക് 2 നിയമനം നടത്തുന്നു. മുൻ പരിചയമുള്ളവർ അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിന് എത്തണം. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത BNYS BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ MSc യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തണം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച June 4 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത ഡയാലിസിസ് ടെക്നീഷ്യൻ ബിരുദം, ഡിപ്ലോമ, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവ വേണം. ഫോൺ നമ്പർ 0499942

3000 8000. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ഉദുമ FHC നടക്കും. MBBS TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ, കാരണങ്ങളും ലക്ഷണങ്ങളും, ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 45 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മു കശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയാണ് ജഡ്ജിമാരായി നിയമിച്ചത്. ഇതിനു പുറമെ മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയും ജഡ്ജിയായി നിയമിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗ്യസംഖ്യ 37. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഭേദഗതി കൊണ്ടുവന്നിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച് കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ച് ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അവയെ പിന്തുടരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളി. പുതിയ അറിവുകളുടെ ജിജ്ഞാസ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദ്യ നേടി മിടുക്കരാകുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളാനും കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഹരണപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് കണ്ണൂർ ദേവത്തർകണ്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ. പുതുതായി ചേർന്നവരെല്ലാം അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഇത്തവണ പുതുതായി ഒന്നാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിൽ ചേർന്നത് 12 കുട്ടികളാണ്. 12 കുട്ടികളും അതിഥി തൊഴിലാളികളുടെ മക്കളാണ് എന്നതാണ് പ്രത്യേകത. നേരത്തെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ഇന്ന് പ്രവേശനോത്സവത്തിൽ 12-ൽ 5 പേരാണ് സ്കൂളിലെത്തിയത്.

0: ഏഴുപേർ രക്ഷിതാക്കളോടൊപ്പം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. തിരിച്ചു വരുന്നതോടെ സ്കൂളിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ആകെ സ്കൂളിൽ 62 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇതിൽ 45 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ കൂടുതലും പഠിക്കുന്നത് മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ തൊഴിൽ അന്വേഷിച്ചെത്തിയവരുടെ മക്കളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
1: ഈ വർഷം 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000 കുട്ടികൾക്ക് സി കെ കാസിം എംഎൽഎ സ്നേഹസമ്മാനങ്ങൾ നൽകി. എംഎൽഎ നടപ്പാക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കമെന്ന നിലയിലാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയത്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തിരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. LDFിൽ നിന്ന് CPIയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ PM ഉഷ അടക്കം പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ഭാഗമായി ക്യാമ്പസിൽ പൂർത്തിയാക്കിയ സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡാറ്റ സെന്ററും ഫോറിൻ ലാംഗ്വേജ് സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തവയിൽ പെടുന്നു. സർവകലാശാലയിലെ പുതിയ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായി പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നീറ്റ് NTA CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53 രൂപ 50 പൈസയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ ചെലവ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികളും ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ സ്വീകരിക്കും.
1: മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മലേഷ്യയിൽ 16-ൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഇത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ പിഴ ചുമത്തുമെന്ന് മലേഷ്യൻ ഗവൺമെന്റ് അറിയിച്ചു. JEE അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. JEE ADV.AC.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31 രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷന് തീയതി നീട്ടിയത്. രണ്ടാം വിള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത കർഷകർ സപ്ലൈകോ പോർട്ടൽ മുഖേന ജൂൺ 3 മുൻപ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുനന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. ബൈക്കിൽ ട്രിപ്പൾ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അർജുനെ 2 ദിവസം മുൻപാണ് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.
4: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടി ബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രചന ശ്രീധരനുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
5: ഇപ്പൊ ഈ പുക വലിക്കാത്തവർക്കും ഇത് ശ്വസിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് പാസീവ് സ്മോക്കിംഗ് അല്ലെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്?
6: നേരത്തെ നമ്മൾ പറഞ്ഞ 80 ലക്ഷം മരണങ്ങൾ ലോകത്തില് ഫുള്ളായിട്ട് ഒരു കൊല്ലത്തില് പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. അതിൽ ഏകദേശം 13 ലക്ഷം മരണങ്ങൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് കൊണ്ട് മാത്രമാണ്. അത് അവരെ നേരെ പുകവലിക്കാതെ അവരെ ചുറ്റുമുള്ള ആൾക്കാർ പുകവലിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന മരണങ്ങളാണ്. അതായത് നമ്മളിപ്പോ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ കൂടെ ഒരു കാറിൽ യാത്രയാണ്, 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ ഏകദേശം 4 സിഗരറ്റ് വലിച്ചേ നിൽക്കും. വലന്റൈൻ നമ്മൾ വീട്ടിലൊരാളിപ്പോ ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കുവാണെങ്കിൽ നമ്മളൊരു 3 സിഗരറ്റ് വലിച്ചേ നിൽക്കും വലന്റൈൻ. അതായത് അതിന്റെ ദൂഷ്യഫലങ്ങൾ, ഇത്രയും സിഗരറ്റ് വലിച്ചതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ഒരു പഞ്ചായത്തിൽ അവർ, അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കിംഗ് നിർത്തിയപ്പോൾ അവർ കണ്ടത്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവർ കണ്ടത്, ഏറ്റവും ആദ്യം കുറഞ്ഞത് കുട്ടികളുടെ അസുഖങ്ങളാണ്. കുട്ടികളിലുണ്ടാകുന്ന റെക്കറന്റ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, ഇതൊക്കെ ഭയങ്കര ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ടാണ് കണ്ടത്. അപ്പൊ അതൊക്കെ പാസീവ് സ്മോക്കിംഗിന്റെ ഒരു എഫക്റ്റിൽ വരുന്ന അസുഖങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം.
5: ഇപ്പൊ ഈ പുക വലിക്കുന്നത് പോലെ തന്നെ അപകട സാധ്യത ഉള്ളതല്ലേ ഡോക്ടർ? ഈ പുകയില ചവയ്ക്കുന്നതും
6: മരത്ത സാധനങ്ങളാണ് ഈ ചവയ്ക്കുന്ന പുകയില ഉണ്ടാവുക. അതും ഓറൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതലാണ്.
5: അതിപ്പോ ഏത് രൂപത്തിലായാലും പുകയില ശരീരത്തിലെത്തുമ്പോ അതൊരു വിഷം തന്നെയാണ് അല്ലേ?
6: അതെ.
5: ഇപ്പൊ ഈ പുക വലിക്കുന്ന സ്ത്രീകളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവരും ഇക്കാര്യത്തിൽ മോശമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ത്രീകളോടൊപ്പം, അതായത് അവരിലുണ്ടാകുന്ന ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നില്ലേ?
6: സ്ത്രീകളിൽ പുകവലിച്ചു കഴിഞ്ഞാൽ അബോർഷൻസ് ഉണ്ടാവാൻ, പിന്നെ കുട്ടികളുടെ തൂക്കക്കുറവ്, ജനിക്കുന്ന കുട്ടികളുടെ തൂക്കക്കുറവ് ഉണ്ടാവാൻ, പിന്നെ സ്റ്റിൽ ബേർത്ത്, അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതകൾ, ഇതൊക്കെ കൂടുതലാണ്. അമ്മ, അതായത് പ്രഗ്നൻസിയിൽ സ്ത്രീകൾ പുകവലിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
5: അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ പുകവലിച്ചില്ലെങ്കിലും അവരുടെ ഈ ശ്വസിക്കുന്നത് വഴി ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാൻ,
6: ഹസ്ബൻഡ് പുകവലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ് എഫക്ട് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്.
5: പിന്നെ ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് പുകവലിക്കുന്ന ഒരാൾക്ക് അത് നിർത്താൻ സാധിക്കുമോ? അതിന് എന്തെങ്കിലും വഴികളുണ്ടോ ഡോക്ടറെ?
6: ശരിക്കും പുകവലിക്കുന്ന ആൾക്കാരിൽ പറയുന്നത് ഈ മൂന്നിൽ ഒരാൾ എല്ലാ കൊല്ലവും പുകവലി നിർത്തണം എന്ന് ആഗ്രഹിക്കും. അതിൽ മൂന്നിൽ ഒരാൾ ഒരു രണ്ട് ദിവസം നിർത്തും. പക്ഷേ മൂന്നിൽ രണ്ടാൾക്കാർക്കും അത് നിർത്താൻ പറ്റാറില്ല. നിർത്തി കഴിഞ്ഞാലും ഏകദേശം ഒരു 30% ആൾക്കാർക്ക് മാത്രമൊക്കെ ഒരു കൊല്ലം വരെ അത് സസ്റ്റെയിൻഡ് ആയിട്ട് നിർത്താൻ പറ്റാറുള്ളൂ. നിർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പുകവലിക്കുന്ന കണ്ടിട്ടോ സ്ട്രെസ് വരുന്ന സമയത്തോ രണ്ടാമത് ആസക്തി കാരണം രണ്ടാമത് തുടങ്ങാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സാധാരണ ആൾക്കാർ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. പുകവലി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം കുറച്ച് കുറച്ച് കൊണ്ടുവരാം, 10 8 6 4 ചിലപ്പോൾ 1 വരെ എത്തിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ച് മേലോട്ട് പിന്നെയും പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ സാധാരണ പറയാം നമ്മളൊരു ഒരു ഡിസിഷൻ എടുക്കുക നിർത്തുക, അപ്പം ഇന്നൊരു ഡേറ്റിന് ഡിസിഷൻ നിർത്തുവാന്ന് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തലേ അതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ.
5: ഒരു ആത്മവിശ്വാസം തന്നെയാണ് അതിനാവശ്യം.
6: അതിന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഫാമിലി സപ്പോർട്ട്.

0: ഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അതിന് ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ നമുക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയുണ്ട്. പിന്നെ ചില മരുന്നുകളുണ്ട്, ബിപ്രോപിയോൺ മരുന്ന് ടാബ്ലറ്റ്സും സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കോട്ടിൻ ചെറിയ അളവിൽ ശരീരത്തിൽ കൊടുക്കുകയാണ്, അതായത് പെട്ടെന്ന് നിന്ന് പോകുന്ന ഒരു സൈഡ് എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് പല രൂപത്തിലുണ്ടാവാം. നമുക്ക് ട്രാൻസ്ഡെർമൽ പാച്ചസ് ഉണ്ടാവാം, നമ്മുടെ ശരീരത്തിൽ ഒട്ടിക്കുന്ന മരുന്ന് പാച്ചസ് ഉണ്ടാവാം. പിന്നെ നിക്കോട്ടിൻ ഗം ഉണ്ടാവാം, അതായത് നമ്മൾ കുറച്ചു നേരം ചവച്ച് അത് ഇനിഷ്യലി നമ്മൾ ചിലപ്പം ഒരു അഞ്ചാറെണ്ണം വേണ്ടി ഒരു ദിവസം, പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്തുവാണ് ചെയ്യുക. നിക്കോട്ടിൻ സ്പ്രേസും ഇപ്പൊ അവൈലബിൾ ആണ്, മൂക്കിലടിക്കുന്ന നേസൽ സ്പ്രേ മരുന്ന് സ്പ്രേസും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഇനിഷ്യലി ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് തരണം ചെയ്ത് നിർത്താൻ വേണ്ടി
1: ആസക്തി
0: കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്.
2: ഈ പുകയില മൂലം പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, അതായത് അപകട സാധ്യത എത്രത്തോളം കുറയ്ക്കാൻ പറ്റും?
0: അതായത് നമ്മൾ പുകവലി നിർത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ബി പി നോർമൽ ആവുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സഡൻ കാർഡിയാക് ഡെത്ത്, പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് കാരണമുള്ള മരണങ്ങൾ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും. ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ നമുക്ക് ലങ് ക്യാൻസർ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് കാലക്രമേണ എല്ലാം കുറഞ്ഞ് നോർമൽ ലെവലിലേക്ക് ആവുമെന്നാണ് പറയുന്നത്.
2: പുകയില ഉപയോഗം നിർത്താനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, കൗൺസിലിംഗ് പോലെയോ മറ്റോ?
0: ഇതിപ്പം കേരളത്തിലാണ്, ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഉപയോഗം കുറവ് എന്ന് പറയാം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെയാണ് പൊതുവേ ഈ ടൊബാക്കോ കൺസംപ്ഷൻ ഏറ്റവും കൂടുതൽ. ഇവിടെ കുറയാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കോട്ട്പ, അതായത് കോട്ട്പ ആക്ട് 2003 വന്നത്. കോട്ട്പ ആക്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കേരളത്തിൽ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഈ പബ്ലിക് സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്മോക്കിംഗ് ഫൈൻ ഏകദേശം 200 രൂപയുടെ അടുത്ത് ഫൈൻ ഉണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ 100 യാർഡ് ചുറ്റുവട്ടത്തെ സ്മോക്കിംഗ് ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാനുള്ള ഒരു പ്രോഹിബിഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കേരളത്തിൽ ഈ പുകവലി ഗവൺമെന്റ് മെഷേഴ്സ് വഴി തന്നെ കുറച്ചൊക്കെ ഒരു കുറക്കാൻ പറ്റിയിട്ടുണ്ട്.
2: പിന്നെ പുകയില മുക്തമായൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നാം ഓരോരുത്തർക്കും ഉള്ള പങ്ക് എന്താണ്, എന്താണ് നമുക്കതിന് ചെയ്യാനാവുക?
0: എനിക്കൊന്ന് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങാം അല്ലേ. നമ്മൾ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അവർ പറഞ്ഞു മനസ്സിലാക്കി അവരെ പുകവലി നിർത്താൻ പ്രേരിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതൊരിക്കലും എളുപ്പമായിരിക്കില്ല, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി നാളെ നമുക്ക് നിർത്താൻ വിചാരിച്ചാൽ നിർത്താൻ ചിലപ്പം കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ നിർത്തിച്ച് ആ ഒരു തുടക്കം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ വാർഡിലേക്കായി നമ്മൾ പഞ്ചായത്തിലേക്കായി അങ്ങനെ പോയി പോയി ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പ് വഴി നമുക്ക് ഒരു ടിബി പുകയില ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു സംസ്ഥാനത്തേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും.
2: ഈ പുകയില വിരുദ്ധ ദിനത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്നത്?
0: സാധാരണ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വിവിധ വിഭാഗങ്ങൾ കോർഡിനേറ്റ് ചെയ്താണ് സാധാരണ ഈ ആന്റി ടൊബാക്കോ ഡേയിലെ ആക്ടിവിറ്റീസ് നടത്താറുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ വിദ്യാഭ്യാസ വകുപ്പാണ്, ചില സ്കൂളുകളാണല്ലോ നമ്മൾ കൂടുതൽ ഇതിൽ ആക്റ്റീവ് ആവേണ്ടത്. അപ്പൊ അതിൽ ആന്റി ടൊബാക്കോ ഡേയുടെ പ്ലെഡ്ജ് ഉണ്ട്, അതായത് സാധാരണ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവർ ചൊല്ലിക്കാറുണ്ട്. പിന്നെ NSS അങ്ങനത്തെ അതൊക്കെ കൂടിയിട്ട് നമ്മൾ അവയർനെസ് ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ എക്സൈസ് വകുപ്പ് അവരുടെ വക റാലീസും അവരും ടൊബാക്കോ പ്ലെഡ്ജസ്, പിന്നെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടല്ലോ കുടുംബശ്രീയിൽ അയൽക്കൂട്ടങ്ങൾ വഴി ഇതിനെപ്പറ്റിയുള്ള ചെറിയ ബോധവൽക്കരണം അവരും ഈ ടൊബാക്കോ ദിനത്തിലെ പ്ലെഡ്ജ് അവിടെ ചൊല്ലാറുണ്ട്.
3: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടിബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രജന ശ്രീധരനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.
2: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:40. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി

0: ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി പിഎം സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000+ വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മൊഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മൊഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1st. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9th അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ

0: മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഗോൾഡൻ സിക്സ്റ്റീസ്, 1960കളിലെ സുവർണഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗോൾഡൻ സിക്സ്റ്റീസിലേക്ക് സ്നേഹസ്വാഗതം. ഇന്നാദ്യം തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

യേശുദാസും ബേലിയിലയും ചേർന്ന് പാടിയത്. ചിത്രം യക്ഷി. വയലാർ രാമവർമ്മയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ജയചന്ദ്രനും വസന്തയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വിദ്യാർത്ഥി. ഗാനരചന വയലാർ രാമവർമ്മ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-95-6-007. ഗോൾഡൻ സിക്സ്റ്റീസ് തുടർന്നു കേൾക്കാം. അടുത്ത ഗാനം മിടുമിടുക്കി എന്ന ചിത്രത്തിലേതാണ്. യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ, കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു, ഗോൾഡൻ സിക്സ്റ്റീസ് തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം ലക്ഷപ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്.

0: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം കൊടുങ്ങല്ലൂരമ്മ. വയലാർ രാമവർമ്മയുടെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

യൂസഫലി കച്ചേരിയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം അഞ്ചു സുന്ദരികൾ.

ബി വസന്ത പാടിയ ഗാനം. ചിത്രം അശ്വമേധം. ഗാനരചന ബാല രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

യേശുദാസ് പാടിയ ഗാനം ചിത്രം ഹോട്ടൽ ഹൈറേഞ്ച്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ, കാരണങ്ങളും ലക്ഷണങ്ങളും, ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600.

മുൾക്കിരീടം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം പ്രദീപ് സിംഗ്. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം പാടുന്ന പുഴ.

വിപ്ലവകാരികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

പി ബി ശ്രീനിവാസ് പാടിയ ഗാനം ചിത്രം കാട്ടുതുളസി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം എം എസ് ബാബുരാജ്.

0: ഗോൾഡൻ സിക്സ്റ്റീസ് 1960കളിലെ സുവർണ ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലൈങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. രാവിലെ 9 തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങും. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹൺസിന്റെ ഉദ്ഘാടനം നാളെ. വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതിരപ്പിള്ളി വൈശേരിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. ഫെൻസിംഗ് വിവരങ്ങൾ പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. റഷ്യയിലെ ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദ കളേഴ്സ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ പരിപാടിയിൽ കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരവും പങ്കാളിയാകും. ഇതിന്റെ ഭാഗമായി ജൂൺ 5 കോഴിക്കോട്ടെ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിൽ സമൂഹ ചിത്രരചനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സന്നദ്ധ രക്തദാന രംഗത്തും ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തും ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമെന്ന് കെ ജയന്ത് എംഎൽഎ. കോഴിക്കോട്ട് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംസ്ഥാന ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിലെത്തി. ബുധനാഴ്ച സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. എഫ്എം വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi and Myanmar President U Min Aung Hlaing hold bilateral talks in New Delhi. India-Oman Comprehensive Economic Partnership Agreement comes into force. Gives Indian exporters duty-free market access in Oman to 98% of tariff lines. West Bengal Chief Minister Shubhendu Adhikari expands cabinet with induction of 35 new ministers. Gross GST collection rises to over 1,94,000 crore rupees in May. PM Swanidhi scheme completes 6 years. Prime Minister Narendra Modi says scheme opened new growth opportunities for street vendors. Tensions flare up again in West Asia as US strikes radar and drone control sites in Iran. And India ends impressive campaign at Asian Under 20 Athletics Championships with 19 medals including 10 gold in Hong Kong. Prime Minister Narendra Modi and Myanmar President U Min Aung Hlaing held bilateral talks in New Delhi today. The talks aimed to further strengthen the historical and civilizational ties between the two countries. The entire gamut of relations between Myanmar and India, including security and connectivity, came up for discussion during their talks. Our correspondent has the details.
2: The President of Myanmar will meet President Draupadi Murmu today evening at Rashtrapati Bhavan. He is also scheduled to visit to the Light and the Lotus, relics of the Awakened One exhibition at Rai Pithora Cultural Complex in the National Capital. The exhibition is showcasing the sacred Piprihavar relics associated with Lord Buddha along with significant associated antiquities. The official visit of the President of Myanmar to India is expected to further strengthen and deepen the multifaceted relations between the two countries. With Suparna Anupam Mishra, Akashvani News, Delhi.
1: The Myanmar president arrived at Gaya in Bihar on Saturday on a 5-day visit to India. The Myanmar president will also travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. In an article published in a national daily, Mr. Goyal said the Comprehensive Economic Partnership Agreement immediately gives Indian exporters 100% duty-free market access in Oman to 98% of tariff lines, covering 99.38% of exports. This marks a dramatic improvement over the pre-CEPA system that allowed only 15.3% of India's exports to enter Oman at zero duty. The minister said goods from India that currently face a 5% import duty in Oman will become more competitive. Mr. Goyal added that the agreement will significantly benefit the country's students, artisans, women, farmers, fishermen, and micro, small, and medium enterprises by opening new markets, boosting exports, attracting investments, and accelerating job creation. The second India-Australia Defence Ministers' dialogue is underway in New Delhi. Defence Minister Rajnath Singh and Australian Deputy Prime Minister and Minister for Defence Richard Marles are co-chairing the dialogue. During the dialogue, both ministers will review the progress in bilateral defence cooperation and identify new avenues for collaboration. The meeting is expected to further strengthen bilateral defence relations, promote stability and security in the Indo-Pacific region, and identify new areas of collaboration in defence and security. In his opening remarks, Mr. Singh said the defence ties between India and Australia have strengthened significantly.
3: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defence relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defence partnership.
1: Mr. Marles said Australia and India are doing a lot of work.

0: And India ends impressive campaign at Asian Under 20 Athletics Championships with 19 medals, including 10 gold in Hong Kong. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: മൂന്ന് സംഭവങ്ങളിലെ നാലു മരണങ്ങൾക്കിടയിൽ അകപ്പെട്ടുപോയ കുറെ മനുഷ്യർ. സിഡ്രിഗേലോഗ് എന്ന സ്ത്രീലമ്പടന്റെ വീട്ടിൽ ജോലിക്കെത്തിയ ഡോണിയ എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ സിഡ്രിഗേലോഗ് കൊന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഡോണിയയുടെ ആങ്ങള പട്ടണത്തിൽ നിയമം പഠിക്കാൻ പോയ റസ്കോൾനിക്കോവ് വർഗസമരത്തിന്റെ ആവേശം തിളച്ച് കൊള്ളപ്പലിശക്കാരി അലിയോവിനെ കൊലപ്പെടുത്തിയെങ്കിലും അത് നാട്ടുകാരറിഞ്ഞിട്ടില്ല. വീട്ടുചെലവിന് ശരീരം വിൽക്കുന്ന സോണിയ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ജോലി നഷ്ടപ്പെട്ട മർമലഡോവ് കുതിരവണ്ടിക്കടിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ കൊലപാതക ശേഷം നിക്കോവ് വിഭ്രാന്തിയുടെ കയത്തിൽ കറങ്ങുകയാണ്. മരിച്ച ഭാര്യയുടെ പ്രേതം മൂന്ന് തവണ തേടിയെത്തിയ പരിഭ്രാന്തിയിലാണ് സിഡ്രിഗേലോഗ്. മരണാനന്തര കർമ്മങ്ങൾ നടക്കാനിരിക്കുന്ന മർമലഡോവിന്റെ വീട്ടിൽ ആരൊക്കെയാണോ വരാൻ പോകുന്നത്? കുറ്റം തന്നെ ശിക്ഷയുടെ തീക്കുണ്ടങ്ങൾ ഒരുക്കുന്നുവോ? സിഡ്രിഗേലോഗിന്റെ ബന്ധു ധനികനായ ലൂഷിൻ നിക്കോവിന്റെ അപമാനിക്കപ്പെട്ട പെങ്ങൾ ഡോണിയെ വിവാഹം ചെയ്യാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിൻ വിപ്ലവം പേറുന്ന നിക്കോവുമായി തെറ്റിക്കഴിഞ്ഞു. നിക്കോവും അമ്മയും പെങ്ങൾ ഡോണിയെയും ഭാവി വരൻ ലൂഷിനും നിക്കോവിന്റെ കൂട്ടുകാരൻ റസുമഹീനും തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണിന്ന്. അടി പൊട്ടുമോ? ഔദാര്യങ്ങൾക്ക് മേൽ മംഗല്യം പണിയാനാകുമോ? നിക്കോവും കൂട്ടുകാരൻ റസുമഹീനും തമ്മിൽ സംസാരിച്ച ശേഷം അവർ അമ്മയും പെങ്ങളും ഭാവി വരൻ ലൂഷിനും സന്ധിക്കുന്നിടത്തേക്ക് പോകുന്നു.
3: ഓ, റസുമഹീൻ.
4: അതെ, എനിക്കങ്ങോട്ട് കടന്നു വരാമോ?
3: അതിനെന്താ വരാം?
4: അല്ല, ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയതാരാ?
3: ഓ, അതോ സിഡ്രിഗേലോവ്, ഒരു പണക്കാരൻ.
4: ഓ,
3: എന്റെ അനിയത്തി ഡോണിയെ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ. ആ വീട്ടിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. അവൾക്ക് നേരെയുള്ള അയാളുടെ പീഡന നിമിത്തം അയാളുടെ ഭാര്യ എന്റെ അനിയത്തെ അവിടെ നിന്നും പുറത്താക്കി. സത്യം പറഞ്ഞപ്പോ അവർ ഡോണിയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു. ആ മനുഷ്യനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ചാടി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു.
4: അപ്പോ എന്തോ ഉദ്ദേശം കാണും.
3: അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്റെ ചങ്ങാരി, എന്റെ വിചാരം തന്നെയാണ് നിനക്കും.
4: എന്ത് വില കൊടുത്തും ആ ആഭാസനിൽ നിന്ന് അവിടെ രക്ഷിക്കണം.
3: എനിക്ക് ഭ്രാന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ വിചാരിച്ചു. കുറച്ചു ദിവസമായി സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ?
4: റസ്കോൾനിക്കോ, നിന്റെ മനസ്സാകെ വീണ്ടും തകടം മറിഞ്ഞിരിക്കുകയാണല്ലോ. നീ കാണുന്നതൊന്നും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? എടാ, ഇങ്ങോട്ട് നോക്ക്, എവിടേക്കുള്ള പുറപ്പാടിലാണ് നീ?
3: അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്, അവരെ കാണാൻ. പിന്നെ നീ ഇവിടെ വാ.
4: ശരി, ഞാനും വരാം.

0: അല്ല, എല്ലാവരും ഉണ്ടല്ലോ, അമ്മ, സഹോദരി. ലൂഷൻ, യാത്രയൊക്കെ സുഖമായിരുന്നു?
1: ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
2: ഞാൻ ചെറുപ്പവും ആരോഗ്യമുള്ളവളാ, അതുകൊണ്ട് ക്ഷീണമില്ല.
0: ലൂഷൻ, ഇതെന്റെ സുഹൃത്ത് റസുമഹീൻ.
3: ഓ, ഹലോ.
4: ഹലോ.
0: മാർഫ പെട്രോവന മരിച്ചുപോയി. സിഡ്രിഗയിലോഗിന്റെ ഭാര്യ, നിങ്ങൾ ആ വിവരം അറിഞ്ഞോ?
3: അറിഞ്ഞു. സിഡ്രിഗയിലോ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതും വ്യക്തമായിട്ടറിയാം.
1: ഇവിടേക്കോ? ഇവിടെയും മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ ആ കാലമാടൻ?
5: നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കുന്ന എന്തിനു ഡോണിയ?
1: ഞാൻ അയാളെ ആകെ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കരനാണ് അയാൾ, ഭയങ്കരൻ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാ, ഉറപ്പാ.
3: എനിക്ക് ജോലി സംബന്ധമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരത്തിന് പ്രതിബന്ധമാകുന്നില്ല.
2: അല്ല, ഒരു നിമിഷം നിൽക്കൂ. ഇന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാന്ന് ഏറ്റിരുന്നതല്ലേ? അതിനു പുറമെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് എന്തോ വിശദീകരണവും വേണോന്ന് എഴുതിയിരുന്നല്ലോ.
3: ശരിയാണ്, നിന്നോടും അമ്മയോടും ചില സുപ്രധാനമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ നിന്റെ സഹോദരന് സിഡ്രിഗയിലോവിന്റെ നിർദ്ദേശങ്ങൾ എന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ.
2: നിങ്ങളുടെ സന്ദർശന വേളയിൽ എന്റെ സഹോദരൻ സന്നിഹിതനാകരുതെന്ന നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ചത് ഞാനാ.
3: അതെന്തു തന്നെ ആയാലും എത്ര നന്മ നിറഞ്ഞവർക്കും ചില അധിക്ഷേപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. എത്ര സന്മനസ്സുള്ള വാക്കുകൾ കൊണ്ടും മറയ്ക്കാനാവില്ല കഠിനമായ അപമാനത്തെ. എല്ലാത്തിനും ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്.
2: എന്ത് തീരുമാനിച്ചു?
3: നിങ്ങൾക്ക് എന്നോട് മമതയുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്ര ഗുരുതരമായാലും ഇന്ന് തന്നെ പരിഹരിക്കണം. ആരെങ്കിലും ഒരാൾ, ഞാനോ നിന്റെ സഹോദരനോ, ആരെ വേണം നിനക്ക്?
2: എന്റെ സഹോദരനാണോ അതോ നിങ്ങളാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പോ തന്നെ അറിയണം. എന്റെ ചേട്ടനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹം നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു.
3: ഓ, നീ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. എന്നെയും അവിവേകിയായ ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കരുത്.
2: നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ പറ്റി ലൂഷൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോ എന്താണ് നിങ്ങളുടെ ഉപാധി?
3: ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിന്റെ കുടുംബത്തിലെ ചിലരെ എനിക്ക് വെറുക്കാനും കഴിയും. നിന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ആനന്ദകരമാണെങ്കിലും അതിന്റെ പേരിൽ അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ എനിക്ക് വയ്യ.
2: വിവേകശാലിയും ഉദാര മനസ്കനുമായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നും നോക്കി കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഭാവി വധുവല്ലേ?
3: അതെ, നീയാണ് നിഷ്പക്ഷമായ വിധി പറയേണ്ടത്. അതെ, ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം?
2: എന്റെ തീരുമാനം ചേട്ടനും നിങ്ങൾക്കും ഒരുപോലെ ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല.
3: പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്?
2: നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളാകാം, ചേട്ടനാകാം. നിങ്ങളിരുവരുടെയും ചുമലിലാണ് ഇപ്പോൾ ഈ പ്രശ്നം.
3: ഓ, നീ ബുദ്ധിമതിയാണ്. നിന്റെ വാക്കുകളുടെ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും.

0: ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്നെ രണ്ടാം കിടക്കാരനായി നീ ചിത്രീകരിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ഞാൻ എവിടെ?
1: നിങ്ങൾ നിസ്സാരനൊന്നും അല്ല, തന്ത്രശാലിയാ.
0: എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ താരതമ്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ സർവസ്വവുമായിട്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ വില വയ്ക്കുന്നില്ല എന്നാണ് ആരോപണം.
1: നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ?
0: നിന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, അത് സഹോദര സ്നേഹത്തെ മറികടക്കുന്നതായിരിക്കണം. എന്നാലും എന്നെയും നിന്റെ സഹോദരനെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടിയിരുന്നില്ല. എനിക്കൊരു അന്തസ്സൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ സത്യസ്ഥിതി തുറന്നു പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ആക്ഷേപം ചെറുതൊന്നുമല്ല.
1: ആക്ഷേപത്തിന് തക്കതായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് കേക്കേണ്ടി വന്നത്. നന്നായി.
0: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
2: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
2: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗൃഹരശ്മിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും, ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9495991015. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9495991015. ഇപ്പോൾ മുതൽ 3:30 വരെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ആളുകളെ അലട്ടുന്ന, പ്രത്യേകിച്ച് കൂടുതൽ സമയം എഴുന്നേറ്റ് നിന്ന് ജോലി ചെയ്യുന്നവരെയും വീട്ടുജോലി ചെയ്യുന്നവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെരിക്കോസ് വെയിൻ അഥവാ ഞരമ്പുകൾ തടിച്ചുകൂടുന്ന അവസ്ഥ. കാലുകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും വേദനകൾക്കും അപ്പുറം കൃത്യമായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വഴിമാറും. വെരിക്കോസ് വെയിൻ എന്താണെന്നും ഹോമിയോപ്പതിയിലൂടെ ഇതിന് എങ്ങനെയുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ളതെന്നും നമ്മോട് പങ്കുവയ്ക്കാൻ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് ആണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 94 95 99 10 15. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഗൃഹരശ്മിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.
1: താങ്ക് യു.
0: പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിൻ, അത് നരമ്പുകളുടെ തടിപ്പ്. എന്താണ് ഈ വെരിക്കോസ് വെയിൻ? ശരീരത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
1: നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ നിന്ന് നല്ല രക്തം, ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധരക്തം അഥവാ ഓക്സിജൻ എടുത്ത രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ആദ്യം പോകുന്നതിന് ആർട്ടറി അഥവാ ധമനികൾ എന്നാണ് പറയുന്നത്, തിരിച്ചു വരുന്നതിന് വെയിൻ അഥവാ സിരകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന ആ വെയിനുകൾക്ക് ചെറുതായിട്ട് വണ്ണം വയ്ക്കുക അല്ലെങ്കിൽ തടിച്ചു വരിക എന്നുള്ള ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അത് കാലിലാണ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്.
0: ഈ വെരിക്കോസ് വെയിൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണോ കൂടുതലായിട്ട് വരുന്നത്, അല്ല മറ്റ് എന്തൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ?
1: ഈ വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്. നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വീട്ടിലൊരു മോട്ടറോ അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് വീട്ടിൽ പൈപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ മുകളിൽ ടാങ്കിൽ നിന്ന് താഴേക്ക് പൈപ്പിലേക്ക് വെള്ളം വരുന്നു. അപ്പം നമുക്ക് താഴോട്ട് വളരെ വളരെ ഈസി ആയിട്ട് താഴോട്ട് വരും. പക്ഷേ നമുക്ക് താഴെ കിണറിൽ നിന്നുള്ള വെള്ളം മുകളിലേക്ക് പോകണമെങ്കിൽ മോട്ടർ അടിച്ചിട്ടാണ്
0: കിണറ്.
1: അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാലിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് താഴോട്ട് ബ്ലഡ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഗ്രാവിറ്റി മൂലം വളരെ താഴോട്ട് വരുന്നു. പക്ഷെ താഴെ നിന്ന് അതുപോലെ മുകളിലേക്ക് ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊന്ന് പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാൽപ്പാകങ്ങളിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് പമ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലിലെ കാഫ് മസിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ ബ്ലോക്കുകൾ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ, ഒരേ നിൽക്കുകയാണെങ്കിൽ
0: അത്രയും
1: നമ്മുടെ ആ പമ്പിന് ശക്തി വേണം. അങ്ങനെ വരുന്ന സമയത്താണ് സാധാരണയായിട്ട് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാറുള്ളത്.
0: കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഒരു കോൾ ഉണ്ടതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്? ശരി, ഇന്ന് വെരിക്കോസ് വെയിൻ ആയ സംശയങ്ങളാണ് ചോദിക്കേണ്ടത്. ഷിബി ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
1: സംസാരിച്ചോളൂ
2: ഡോക്ടർ.
1: രണ്ട് കാലിനും എത്ര വയസ്സുണ്ടോ?
2: 73 വയസ്സായി.
1: എന്താണ് ജോലി ചെയ്തിരുന്നത്?
2: ഞാൻ മുമ്പല്ലോ ഈ റോഡിന്റെയും പണിക്കെല്ലാം മേസ്തിരി ആയിട്ട്, പിന്നെ കുറച്ചുനാള് സെക്യൂരിറ്റി ആയിട്ട്.
1: സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും അവിടെ ഒരു നിൽക്കുന്ന ഒരു ജോലി വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ 2 വർഷമായുള്ളു. അപ്പൊ സെക്യൂരിറ്റി ജോലി തുടങ്ങിയിട്ട് 2 വർഷമായുള്ളു. അതെ, അതിൽ കൂടുതലായോ? അതെ അതെ. അപ്പൊ നിന്ന് ജോലി ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഇപ്പൊ കാലിന് വേദനയോ തരിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ?
2: നല്ല വേദനയുണ്ട് രണ്ടു കാലും. കൊറേ ഇങ്ങനെ ഹോമിയോ ആയുർവേദിക് വെച്ച്, ഇംഗ്ലീഷ് വെച്ച്,
1: എല്ലാ സിസ്റ്റവും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. അപ്പോ ഈ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനി മരുന്ന് തുടർന്ന് വരുന്ന ഇതിനകത്ത് കേട്ടതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കാലധികം നേരം തൂക്കിയിട്ട് ഇരിക്കുന്ന സമയത്താണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് കാലൊന്ന് ജസ്റ്റ്, ഇപ്പൊ സെക്യൂരിറ്റി സമയത്താണെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് നടക്കുകയോ എഴുന്നേറ്റ് നിൽക്കുന്ന കറിവിടും കുറച്ചുകൂടെ സെക്യൂരിറ്റി ആണെങ്കിൽ തന്നെ കസേരയിൽ ഇരിക്കാനോ
2: നിർത്തിയിട്ട്
1: കുറച്ചായി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കാലിലെ മസിലുകൾ, പ്രത്യേകിച്ച് കാലിലെ മസിലുകൾ കുറച്ചുകൂടി ബലം വയ്ക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ, എല്ലാ ദിവസവും നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്ന മരുന്ന് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഹോമിയോപ്പതി മരുന്നുകൾ നമുക്ക് ഇഷ്ടം പോലെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. പക്ഷെ ഏത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിലുള്ള മരുന്നുകൾ കഴിച്ച്. അത് ആ ബ്ലഡ് അവിടെ കുറച്ചും കൂടി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും, പിന്നീട് അത് അൾസറിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മെഡിസിൻ മരുന്നുകൾ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റു ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എക്സസൈസുകൾ പോലെ കാലിലെ മസിലുകൾ കുറച്ച് ശക്തി വെക്കുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ, ഫാമിലി ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ?
0: ഹലോ, കേൾക്കുന്നില്ലേ? വീട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഈ ഒരു പ്രയാസം
1: ഉണ്ടായിട്ടില്ല? ആ അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ചുകൂടി മരുന്നുകൾ ഒന്ന് കഴിച്ച് ഈ പറയുന്ന ജീവിതശൈലികൾ കുറച്ചും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ വേണ്ടി കുറച്ച് ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രകൃതി ചികിത്സ ചെയ്തു നോക്കണം. അത് മറ്റിനി സാധാരണ നമ്മുടെ ചികിത്സയെ കുറിച്ച് ഞാൻ, ഹോമിയോപ്പതി നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആണ്, പ്രകൃതി ചികിത്സ കൂടെ ചെയ്ത് നോക്കിക്കോളൂ.
2: ഞാൻ ഹോമിയോ ഇത് കുറേ
1: രണ്ട് വർഷം ഹോമിയോ എടുത്തു, അത് കഴിച്ചിട്ട് കുറയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടറെ കണ്ടു നോക്കൂ.
2: ഗവൺമെന്റ്
1: മറ്റേതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടു നോക്കൂ കേട്ടോ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ നേരത്തെ പറഞ്ഞു കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വരുന്നത്, അതല്ലാതെ മറ്റാർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്.
1: ഈ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന് June 1 സ്കൂൾ തുറന്ന ദിവസമാണ്, ടീച്ചർമാരുടെ ദിവസം. ടീച്ചർമാർക്ക് ഈ പറയുന്ന വേരിക്കോസ് വെയിന് ഭയങ്കര സാധ്യതയുള്ള, കാരണം നമുക്കറിയാം എന്റെ കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണ്, അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇരുന്ന് ക്ലാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഫുൾ ടൈം നിൽക്കുന്ന, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഒരു ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും നിൽക്കുന്ന ഒരു ഇതാണ് ലെക്ചേഴ്സ് ആണെങ്കിലും. അപ്പൊ ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ട് ഇതേപോലെ മറ്റൊരു വിഭാഗമാണ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ടൗണിൽ നല്ല തിരക്കുണ്ട്, ഈ തിരക്കുകൾ നിയന്ത്രിക്കുന്ന ആളുകൾ
0: പോലീസുകാർ,
1: പ്രത്യേകിച്ച് ട്രാഫിക് പോലീസുകാർ. നമ്മൾ ട്രാഫിക് പോലീസുകാർ തിരക്കുകൾ കാണുമ്പോൾ പോലീസുകാർ കണ്ട് വർത്താനം നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കും. ശരിക്കും അവരുടെ കഷ്ടപ്പാട് നമ്മൾ അറിയുന്നില്ല. അവരെത്ര സമയം നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരേ നിൽപ്പാണ് നിൽക്കുന്നത് ചെവിയിലാണെങ്കിൽ, അങ്ങനെ അങ്ങനെ വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതേപോലെ തന്നെ ഇപ്പൊ ഡോക്ടർമാർ തന്നെ കുറേ നേരം ഒരേ ഒ പിയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നത്. അപ്പൊ ഡോക്ടേഴ്സിൽ തന്നെ സർജന്മാരാണെങ്കിൽ നമുക്കറിയാം കുറേ മണിക്കൂറുകളോളം നിന്ന് അവര് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരത്തില് കുറേ ഇങ്ങനെ പിന്നെ ചിലപ്പോൾ സെയിൽസിൽ നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആൾ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഡ്രസ്സ് മേടിക്കാൻ പോകുന്നു, നമ്മൾ ചെന്ന് ചിലപ്പോൾ എല്ലാ ഡ്രസ്സും പലിച്ചു വാരിയിടും അല്ലെ. ആ ഡ്രസ്സുകൾ വളരെ ക്ഷമയോടെ മടക്കി വെക്കുന്ന ആ ആളുകൾ നമുക്കറിയാം എത്ര മണിക്കൂർ അവര് അവരുടെ ഷിഫ്റ്റ് നമുക്ക് നോക്കണം. അവരും ഇതേപോലെ നിന്ന് ഫാക്ടറി തൊഴിലാളികൾ എത്ര സമയം ഇപ്പൊ പാക്കിങ്ങിലോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾ എത്ര സമയം നിന്നാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരേ തരത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കുറെ പ്രൊഫഷണലുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: നമുക്കൊരു കോൾ ഉണ്ടതിനു ശേഷം തുടരാം. നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, പറയൂ, ആരാണ്?
3: ഹലോ,
0: ആരാണ്?
3: ഞാൻ
0: ഓക്കെ, വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കുമല്ലോ ചോദിക്കാനുണ്ടാവുക. ഷിബി ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ,
1: ചോദിച്ചോളൂ.
3: സാറേ, എന്റെ രണ്ട് കാലും രാത്രിയാണ് കിടക്കുമ്പോൾ ഭയങ്കര തരിപ്പാണ്. വെരിക്കോസിന്റെ ഇതുണ്ട്,
1: തരിപ്പാണോ കാലിൽ വരുന്നത്?
3: ആ, രാത്രി കിടക്കുമ്പോഴേ മാത്രമേ ഉള്ളൂ. അത്
1: പകലെല്ലാം
3: നടക്കും, രാവിലെ നടക്കും, പിന്നെ രാവിലെ ചെറിയ എല്ലാം എടുക്കുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, എത്ര പ്രായമുണ്ടെന്ന് പറയാമോ?

0: എത്ര വയസ്സുണ്ട്?
1: വയസ്സ് 80-ാമത്തെ വയസ്സായി, 79 കഴിഞ്ഞ്.
0: 80-ാമത്തെ വയസ്സായി. ഓക്കെ. അപ്പോ രാത്രി കിടക്കുന്ന സമയത്ത്, അതിന് മുന്നേ ഇത്രയും നാളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്?
1: കുറച്ച് ദിവസമല്ല, ഒരു കൊല്ലത്തോളായി.
0: ഒരു കൊല്ലത്തോളെ
1: രാത്രി കിടക്കുന്ന സമയത്താണ് ഈ കാലത്തോച്ചലും ഇത് ഭയങ്കര.
0: ഷുഗർ ഉണ്ടോ? പ്രമേഹ അസുഖം, പ്രമേഹത്തിന്റെ അസുഖം, ഡയബറ്റീസ് ഉണ്ടോ?
1: ഷുഗർ ഇല്ല, പ്രഷറ് ചെറുങ്ങനെയുണ്ട്, കഴിക്കില്ല, പ്രഷറും കണക്കായിട്ടേ ഉള്ളൂ.
0: കാലിലെ ഏതെങ്കിലും ഒരു കളർ വ്യത്യാസം പോലെ അങ്ങനെ വല്ലതും ഉണ്ടോ? ചൊറിച്ചിലോ കളർ വ്യത്യാസമോ അങ്ങനെ വല്ലതും ഉണ്ടോ?
1: കളറ് വ്യത്യാസം വരുന്ന വ്യത്യാസം ഒന്നും കാണുന്നില്ല.
0: ഓക്കെ. അപ്പോ രാത്രി കിടക്കുന്ന
1: കാണുന്നില്ല, ഒരു ചെറിയ രീതി വന്ന ചൊറിച്ചിൽ വന്നു, അടുത്ത പാട് ഉണങ്ങിട്ടുണ്ട്, പക്ഷെ അത് പരിപൂർണ്ണമായിട്ട് പോകുന്നില്ല.
0: ഓക്കെ. ആ ഈ ചൊറിച്ചിൽ വരുന്നതൊക്കെ ഈ പറയുന്ന വെരിക്കോസ് വെയിന്റെ ഒരു ഭാഗം തുടക്കമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇപ്പൊ പകല് തന്നെയാണെങ്കിലും ചെറിയ രീതിയിൽ എക്സസൈസുകളൊക്കെ ചെയ്യുക, നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു, വളരെ നല്ല കാര്യം. രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിയിൽ കാലിന്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ചെറിയ മസാജ്, ഒരേ സ്ഥലത്ത് തന്നെ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യരുത്, താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് മാത്രമുള്ള രീതിയിൽ മസാജുകൾ ചെയ്യുക. കാലിന്റെ ആ ഒരു മസിൽ കുറച്ച് ശക്തി വെക്കുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസ് ഉള്ളത്, അതായത് കാല് സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസ്, നടപ്പുകൾ തന്നെ വളരെ നല്ലതാണ്, സൈക്കിൾ അടുത്തുന്ന നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് ചെറിയ സ്റ്റെപ്പ് കയറുന്ന നല്ലതാണ്, അവയൊക്കെ നല്ലതാണ്. ഓക്കെ ഓക്കെ, താങ്ക്.
2: വിളിച്ചതിൽ സന്തോഷം. ഇപ്പം മേഡം പറഞ്ഞു, ഇത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ലക്ഷണങ്ങൾ ഇത് തന്നെയാണോ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ, അല്ല മറ്റെന്തൊക്കെയാണ് ഇത്?
0: തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്കറിയാം, നമുക്ക് ചിലപ്പോ ചില ആളുകൾക്ക് ഇത് കാണാൻ ഭംഗിയുള്ള പോലെ കാലിൽ എന്തൊക്കെയോ വരുന്നു, അവർക്ക് പലപ്പോഴും ഇവർക്ക് ഒരു സൗന്ദര്യ പ്രശ്നമാണ്, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാലിൽ കുറച്ച്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പാന്റ് സ്ത്രീകൾ തന്നെയാണെങ്കിലും പാന്റുകളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു 3/4 പോലെയൊക്കെ ഇടുന്ന സമയത്ത് കാലിൽ ചെറിയ രീതിയിൽ ഒരു പാട് പോലെ കാണുന്നു, ഒരു ഭംഗിക്കുറവ്, അതൊക്കെയാണ് നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ കാണാം. ഭംഗിക്കുറവല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്കുകൾ പോലെ കാണുന്നു, അല്ലെങ്കിൽ ചെറിയ തരിപ്പുകൾ കാണുന്നു. ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ ഇപ്പൊ വിളിച്ച ആള് പറഞ്ഞ പോലെ രാത്രി സമയങ്ങളിൽ കൂടുതൽ തരിപ്പുകൾ പോലെയാണ്, ചൊറിച്ചില് ചെറിയ രീതിയിൽ ചൊറിച്ചിലുകൾ പോലെ കാലിൽ വരുന്നു, അവയൊക്കെയാണ് സാധാരണ ഇതിന്റെ ഒരു തുടക്കത്തിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വരുന്ന സമയത്ത് നമ്മൾ അതിന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്കിതൊരു ഫാമിലി ഹിസ്റ്ററിയിൽ വരാവുന്ന ഒരു എല്ലാ അസുഖങ്ങളും നമുക്കറിയാം, എല്ലാ അസുഖങ്ങളും, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് സ്വത്തുകൾ തരാറുണ്ട്, അവരുടെ സൗന്ദര്യം തരാറുണ്ട്, അതോടൊപ്പം തന്നെ അസുഖങ്ങളും തരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മക്കളെല്ലാവരും വിധിച്ചെടുക്കുന്ന, സ്വത്ത് വിധിച്ചെടുക്കുന്ന പോലെ തന്നെ അസുഖങ്ങളും നമ്മൾ വിധിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാരൻസിനുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ രണ്ടു പേരോട് ചോദിച്ചിരുന്നു പാരൻസിന്, അപ്പം അതൊരു സാധ്യതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് ശ്രദ്ധിക്കുക ആദ്യം തന്നെ. ഇപ്പോൾ ഇങ്ങനൊരു തരിപ്പ് വരുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് വെരിക്കോസ് വെയിൻ ആവാനുള്ള സാധ്യതയാണ്, പക്ഷേ സാധാരണ എല്ലാ ആളുകൾക്കും വരാം. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ അസുഖം, ഇപ്പം ഞാൻ നമ്മൾ പറയാം, ഇപ്പോൾ ചില ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഫാമിലി ഹിസ്റ്ററി കൂടി ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വരാം. അപ്പൊ ചിലപ്പോ ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്തൊരാളുകൾക്ക് ചിലപ്പോ കുറച്ചുകൂടി പതുക്കെ വരുള്ളൂ. അപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇവർ അങ്ങനത്തെ തരത്തിലുള്ള ജോലി അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് സമയം,
2: ഇത്
0: രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് വളരെ വേഗത്തിൽ, നമുക്കറിയാം വളരെ വേഗത്തിൽ, ചെറുപ്പം ഒരു 25 വയസ്സിലൊക്കെ തന്നെ ആളുകൾക്ക് വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ വരുന്ന ആളുകളുണ്ട്, 25 താഴെ വരുന്ന ആളുകളുണ്ട്.
2: അതെ.
0: അപ്പൊ അങ്ങനെ ആ ചെറുതായിട്ട് തന്നെ ഇത്തരത്തിലൊരു ചൊറിച്ചിൽ വരികയോ അങ്ങനെ വരുന്ന സമയത്ത്
2: കളർ ചേഞ്ച് വരികയോ
0: നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ രീതിയിൽ ചെറുപ്പം തുടക്കത്തിലൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് മെഡിസിൻസ് ഉണ്ട്, ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് ഉണ്ട്, മെഡിസിൻസുകൾ കഴിക്കുക, ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക, എല്ലാമാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: പറയൂ, പേര് പറയാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ?
3: ഇല്ല, സാറിന്റെ ശബ്ദം കേട്ടിട്ടില്ല.
2: ഇപ്പൊ കേട്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
3: ഇല്ല, കേൾക്കുന്നില്ല.
2: അതെ, സാർ സംസാരിക്കാൻ തുടങ്ങിയില്ല, മാഡം സംസാരിക്കാൻ തുടങ്ങിയില്ല. ഇത് ആരാണെന്ന് പേര് പറഞ്ഞേ?
3: നൂർജഹാൻ.
2: നൂർജഹാൻ എവിടുന്നാ വിളിക്കുന്നത്?
3: കണ്ണൂർ സിറ്റി.
2: കണ്ണൂർ സിറ്റി. ഓക്കെ, വെരിക്കോസ് വെയിൻ ബന്ധപ്പെട്ട സംശയമാണ്, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
3: ആണോ സാറെ? എനിക്ക്, ഞാൻ ടൈലറാണ്.
0: ഓക്കെ.
3: കൂടുതൽ സമയത്ത് അങ്ങനെ നിൽക്കാറുമില്ല, കൂടുതൽ സമയത്ത് ഇരിക്കാറുമില്ല. ഞാന് ഓർത്തോ സാറിനെ കാണുന്നതാണ്. സാറ് പറഞ്ഞ പോലെ ഞാന് കുറച്ച് സമയം നിൽക്കും, കുറച്ച് സമയം ഇരിക്കുന്നില്ല. ഇപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് എനിക്ക് പിന്നെ ബാക്ക്, ആ പിന്നെ ഹിപ്പിന്റെ നേരെ താഴെ ആ മടമ്പ് വരെ ഭയങ്കര ഈ നരമ്പിന്റെതാണോ എന്ന് എനിക്കറിയില്ല.

0: പിന്നെ ഫിസിയോതെറാപ്പി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ സാറിന്റെ പരിസ്ഥിതി കേൾക്കും, എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാ സാറിന്
1: വിളിച്ചത്.
0: പറഞ്ഞത് അറിയാലോ.
1: അതായത് ഇത് ഇത് പക്ഷേ ഡിസ്ക് പ്രൊലാപ്സ്, മറ്റേ ഡിസ്ക് പ്രൊലാപ്സ് നിങ്ങൾ ഓർത്തോയെ കാണിച്ചപ്പോ പറഞ്ഞില്ലേ, ഓർത്തോ ഡോക്ടറെ കാണിച്ച് പറഞ്ഞ പോലെ ഡിസ്ക് പ്രൊലാപ്സിന്റെ തന്നെ ലക്ഷണമാവാനാണ് സാധ്യത. അപ്പൊ അത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ കൂടുതൽ സ്ട്രെസ്സുകൾ, കുറേ വളരെ ടെൻഷനുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കോ, പിന്നെ ഇപ്പം ഇരുന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ കൂടുതൽ വെയിറ്റ്, ഇപ്പം നിങ്ങൾ മറ്റേ ടൈലറാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും വെയിറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന, കൂടുതൽ മണങ്ങി കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ആളുകൾക്കോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാനും അതിനെ തുടർന്ന് ചെറിയ കംപ്രഷൻ പോലെ ഡിസ്കിൻ്റെ അവിടെ ഉണ്ടായതിനു ശേഷം അത് ഞരമ്പ് വേദന പോലെ കാലിലേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ ഇതിൽ കേട്ട ലക്ഷണം വെച്ചിട്ട് വെരിക്കോസ് വെയിനേക്കാൾ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങൾ തന്നെയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനെ തുടർന്നുള്ള ഡിസ്ക് പ്രൊലാപ്സ് വരുമ്പോഴും ഞരമ്പിന്റെ പ്രശ്നം തന്നെ വരാലോ, അതുപോലെ തന്നെ. അപ്പൊ അതിന് കൂടുതൽ വെയിറ്റ് വെയിറ്റ് ഉള്ള, അതായത് ഭാരമുള്ള സാധനങ്ങൾ നമ്മൾ നടു, അതെ കാൽമുട്ട് മടക്കിയതിന് ശേഷം മാത്രം, നേരെ കാൽമുട്ട് നിവർത്തി വെച്ചിട്ട് അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ നടുവിലേക്ക് കൂടുതൽ ആയാസം വരും. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുക.
2: കോള് കട്ടായി പോകുന്നു തോന്നുന്നു, റേഞ്ചിൽ റേഞ്ചിലല്ല തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതല്ലേ സംശയമുള്ളൂ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞ പറഞ്ഞാണല്ലോ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏകദേശം
2: ലക്ഷണങ്ങൾ അടുപ്പിച്ച് വരുന്നതുകൊണ്ടുള്ള ഒരു സംശയം,
1: ഒരേ ശരീരത്തിൽ നടക്കുന്ന പല പല അസുഖങ്ങൾ അതേ ഉള്ളൂ.
2: അതുപോലെ തന്നെ നമ്മള് ഈ രാത്രി കാലങ്ങളിൽ കാലിൽ മസിൽ കയറുക, ഉരുണ്ട് കയറുക, വേദന ഉണ്ടാവുക, അതൊക്കെയും ഈ
1: വെരിക്കോസ് വെയിനായിട്ട് ഒരു കണക്ഷൻ വരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ തുടക്കത്തിലുള്ള മസിൽ കയറുന്ന പോലെ കാലില് കാല് രാത്രി കാലങ്ങളിൽ വരുന്ന വേദനയാണ്. കാരണം നമ്മൾ ഈ പകല് നമ്മള് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന,
2: അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ ഇത്രയും വേദനയും ഇതും വരുന്നത്?
1: പകല് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന കുറേ അടിച്ചിടിച്ചൊക്കെ കുറേയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. രാത്രി അത് അത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് അതിന് ഓർമ്മ വരുന്ന പല കാര്യങ്ങളും. അപ്പൊ രാത്രി കാലങ്ങളിലാണ് നമ്മൾ വെറുതെ കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നു, പ്രത്യേകിച്ച് നമുക്കൊരു മനസ്സുകൊണ്ട് ചിന്തിക്കാൻ അസുഖത്തെ കുറിച്ച് ആ സമയത്ത് നമ്മുടെ ബോഡി കുറച്ചുകൂടെ അവെയർ ആവും. അതാണ് പകൽ സമയത്ത്
2: തീരെ
1: ഭയങ്കര നല്ല അസുഖമുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തോ എന്തെങ്കിലും കാര്യ സമയത്തോ ഇവരൊന്നും അറിയൊന്നുമില്ല. ഒരു പക്ഷേ ബോഡിയിൽ ഇതൊക്കെ തന്നെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ബോഡി അതിനെ കുറിച്ച് അവെയർ ആവുന്നത്. നീ പണ്ട് ചെയ്ത സാധനങ്ങൾക്ക് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ കുറച്ചുകൂടി സ്നേഹിക്കുക, അതിന് കുറച്ച് നല്ല രീതിയിൽ കെയർ ചെയ്യുക. നമുക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു സംഭവമാണ് നമ്മുടെ ശരീരം. അപ്പൊ അതിന് കെയർ കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് പണി തരും, അതിന് നമുക്ക് വിട്ടുപോകും. അപ്പൊ നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള, നമ്മുടെ സാധാരണ എല്ലാ രോഗികളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള ഒരേ ഒരു സാധനമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിന് എന്ത് പ്രശ്നമുണ്ടായാലും എന്തായാലും എല്ലാവരുടെ ശരീരത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരു ഹെൽപ്പ് ജനിച്ചു വീഴുന്ന കുട്ടി പോലും അസുഖത്തിന് ടെൻഡൻസി ആയിട്ടാ വരുന്നത്, ഈ ലോകത്തിലേക്ക് വരുന്നത്. ആരും ഹെൽത്തി ആയിട്ടുള്ളതല്ല. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവൻ ഇരിക്കുന്നത്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഇതാരാണ്?
3: ഹലോ,
2: നമസ്കാരം. കേൾക്കാൻ പറ്റുന്നില്ലേ?
3: ആരാണ്
2: ഇത്? ആരും സംസാരിക്കുന്ന പറയാൻ പറ്റുമോ? എവിടുന്നാ വിളിക്കുന്നത്? പാതിരിയാണ്. ശരി, ഭാര്യക്ക് വേണ്ടിട്ടാണ് അല്ലെ ഡോക്ടറോട് ചോദിച്ചോളൂ.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ സാർ.
3: അവളെ കാൽപാതിന് കുറച്ച് ചിരട്ട എന്ന് പറഞ്ഞ ആ ഭാഗത്ത് രണ്ട് വാക്കായിട്ട് ഒരു ചെറിയ കറുത്ത വന്നു, അതിപ്പോ കൂടിക്കൂടി അത് ഭയങ്കരമായ വേദനയെ.
1: ആ, അത് വെരിക്കോസ് വെയിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് പറയുന്നത്. അത് ചെറിയ രീതിയിൽ കറുത്തകൾ, അതായത്
3: ഡോക്ടറെ കാണിച്ചതിന് പക്ഷേ അത് ഇപ്പം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി സ്ഥിരമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ, സ്ഥിരമായിട്ട് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഈ പറയുന്നത്. അതായത് നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടത്തിൽ അവിടെ ചെറിയ ബ്ലോക്ക് പോലെ, വെരിക്കോസ് വെയിൻ അവിടെ ബ്ലോക്ക് പോലെ വരികയും അവിടെ രക്തം തളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് ആ വാൽവിനൊക്കെ ചെറിയ പ്രശ്നം വന്ന് രക്തം തളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഇവിടെ കാലിൽ ചെയ്യാവുന്ന ഒരു ഡോപ്ലർ ടെസ്റ്റ് ഞാനെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി അവിടെ ബ്ലോക്ക് ഉണ്ടോ, വെയിൻ ബ്ലോക്ക് ആയിട്ടുണ്ടോ അതുള്ള കണ്ടുപിടിച്ച്. വെയിനെല്ലാം ഉള്ളിലായിരിക്കണല്ലോ, നമ്മുടെ അതെ നമ്മുടെ തൊളിക്ക് താഴെ ആയിരിക്കണല്ലോ, അതെന്തായാലും ഉള്ളിൽ തന്നെയാണ് അത്. അപ്പൊ അതിന് നമുക്ക് ഉള്ളിലെന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് പുറത്തേക്ക് വെയിൻ തടിച്ച് കാണുന്നില്ല പക്ഷെ ഉള്ളിലുണ്ട്. ആ ബ്ലോക്ക് പോലെ നമുക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ കറുത്ത കളർ.
3: ഞാൻ ചോദിച്ചത് സാറോട്,

0: ഹോമിയോയില് മെഡിസിൻ ഉണ്ട്, ഹോമിയോയില് മെഡിസിൻ ഉണ്ട്. ഹോമിയോയില് മെഡിസിൻ കൂട്ടത്തില് നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് കുറച്ച് ഈ നിന്ന് ജോലി ചെയ്യാന്ന് പറയുമ്പോ തന്നെ അത് അവരെന്ത് നിന്ന് തന്നെ ചെയ്യുന്ന പറ്റാൻ ജോലിയാണോ? ഇന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ രാത്രി വന്നു കഴിയുമ്പോൾ കിടക്കുന്ന സമയത്ത് കാലൊന്ന് തലാണ വെച്ച് ഒപ്പൊക്കി കിടക്കുക, അല്ലെങ്കിൽ കാലിൽ കിട്ടുന്ന ഒരു സോക്സ് പോലത്തെ സാധനത്തിനെ കുറിച്ച് സ്റ്റോക്കിങ്സ് എന്നൊരു സംഭവം ഉണ്ട്, അത് കാലിൽ ധരിച്ചിട്ട് പോവുക, പകല് പോകുന്ന സമയത്ത് അത് ധരിച്ചിട്ട് പോവുക, പിന്നെ അത് മരുന്നുകൾ കഴിക്കുക, പിന്നെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഇടയ്ക്ക് ഒരു ഇടവേള ഇട്ടിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ് ഒക്കെ ഇടവേളിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് നടക്കാൻ ശ്രമിക്കുക. രാവിലെ കുറച്ച് സമയം, രാവിലെ വൈകിട്ട് കുറച്ച് സമയം കാലിൽ നല്ല എക്സസൈസ് കിട്ടുന്ന ഒരു ബലം കിട്ടുന്ന രീതിയിൽ, അപ്പം കാലിലെ മസിൽസ് കുറച്ചും കൂടി ശക്തിയാക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എക്സസൈസുകളും ജീവിതശൈലികളും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്യുക. വിളിച്ചതിൽ സന്തോഷം. സാധാരണഗതിയിൽ ഈ വെരിക്കോസ് വെയിൻ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് എന്ന് പറയാറുണ്ട്, ശരിയാണോ? അത് എങ്ങനെയാണ്?
0: സ്ത്രീകളിലാണ് സാധാരണ പുരുഷന്മാരെക്കാൾ കുറച്ചും കൂടി കണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്ത്രീകളുടെ ശരീര പ്രകൃതി തന്നെ ഉണ്ടല്ലോ, സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ ശരീര പ്രകൃതിയേക്കാളും കുറച്ചും കൂടി കുറച്ച് വണ്ണമുള്ള ശരീരമുണ്ടാവും. അത്ര പല കാരണങ്ങൾ കൊണ്ടും ഒരു ജെൻഡർ വൈസ് പറയുകയാണെങ്കിൽ സാധാരണ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട്. പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ചും പ്രഗ്നൻസി
1: ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്.
0: അപ്പോൾ ആ പ്രഗ്നൻസി സമയത്ത് നമുക്കറിയാം, ഒരു എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മാത്രമാണ് രണ്ട് ജീവനാണ് അവരുടെ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ബോഡിയിലേക്ക് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ ഉണ്ടാകുമ്പോൾ ഈ വെയിൻസ് കുറച്ച് വീക്കാവാനുള്ളൊരു സാധ്യത അവരുടെ ബോഡിയിലേക്ക് വരുന്നു. അതായത് അവർ അത്രയും
1: വെയിറ്റ് ശരീരം വണ്ണം കാലിൽ പ്രത്യേകിച്ച് ഒരു വണ്ണം കൂടാതെ കണ്ട് കാല് ആ ഫുൾ വെയിറ്റ്
0: വെയിറ്റ് വരുന്നു. അതിനുശേഷം നമ്മളിപ്പോ പ്രസവ ശേഷം നമുക്ക് കുറച്ചുകൂടി വണ്ണം വെക്കാനൊക്കെ സാധ്യത,
1: നമ്മുടെ ശരീര പുഷ്ടി വരുത്താനുള്ള ചികിത്സകളും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നു.
0: സാധാരണഗതിയിൽ വണ്ണം വെക്കും. അപ്പൊ ഈ സമയത്ത് ഇപ്പോഴൊക്കെ വെയിറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുമ്പോ നമ്മുടെ ഈ വെയിൻസ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ.
1: ഈ ഗർഭകാലത്ത് വന്ന വെരിക്കോസ് വെയിൻ ഒരു പക്ഷേ പിന്നീട് മാറാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്?
0: അങ്ങനെ വളരെ ചുരുക്കം സാധ്യത, പക്ഷേ അത് നമുക്ക് നിർബന്ധമില്ല അങ്ങനെ മാറുന്നത്. പക്ഷെ നമുക്ക് ഈ വെയിൻസ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെ വെയിൻസ് ഒക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, വെയിനിലൊക്കെ നമുക്ക് ചെറിയ ഡാമേജുകൾ കാലില് വെയിൻ്റെ വാൽവ്, വെയിനല്ല വാൽവ്, വെയിൻ്റെ വാൽവുകൾ നമുക്കറിയാം. നമ്മൾ സാധാരണ ഒരു വെള്ളം ഇങ്ങനെ ഒരു പൈപ്പിലൂടെ പോകുന്ന സമയത്ത് അത് തിരിച്ച് ബാക്ക് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് വാൽവുകളൊക്കെ വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാലിലും വാൽവുകളുണ്ട്. ഈ വാൽവുകൾ ഡാമേജ് വരുന്ന സമയത്താണ് നമുക്ക് ബ്ലഡ് തിരിച്ച് താവോട്ടിറങ്ങുന്ന വെരിക്കോസ് വെയിൻ പോലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് അതിനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ നമുക്കറിയാം, നമുക്ക് പിന്നീടൊരു ശരീരം മാറാനില്ല, നമ്മുടെ ശരീരം പിന്നീട് പ്രഗ്നൻസി കഴിഞ്ഞിട്ടും പ്രഗ്നൻസിക്ക് ശേഷം മറ്റൊരു ശരീരം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ശരീരത്തിൽ തന്നെ നമ്മൾ തുടരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ
1: നമുക്ക് അടുത്ത കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: പേര് പറയോ, ഇത് ആരാണ് വിളിക്കുന്നത്?
2: ഇത് ഇരട്ടി മിരളിതയാണ് സാറേ.
1: ഓക്കെ,
0: പറഞ്ഞോളൂ.
1: ഡോക്ടറിന്റെ ചോദിച്ചു,
2: എന്റെ കാലിന് രണ്ട് കാലിന് ഞരമ്പ് ഇങ്ങനെ കടിച്ചിട്ട് വല്ലാതെ വേദന.
0: എത്ര വയസ്സുണ്ട്?
2: 64.
0: 64 വയസ്സുള്ളു. ഓക്കെ.
2: ആ,
0: അപ്പോ അത് ഒരു പക്ഷേ ഈ ഒരുപക്ഷേ എല്ലാം വെരിക്കോസ് വെയിൻ തന്നെയാണ്. അത് ഇത് എത്ര നാളായി
2: പറ്റുന്നില്ല?
0: അപ്പോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ജോലി വല്ലതും ചെയ്യുന്നോ?
2: ജോലി വീട്ടിലെ പണി തന്നെ, വേറെ ഒന്നും പണിയൊന്നും ചെയ്യുന്നില്ല.
0: ആ, വേറെ എന്തെങ്കിലും ഒരു എക്സസൈസുകൾ പോലെ വ്യായാമങ്ങൾ വല്ലതും ചെയ്യാറുണ്ടോ വീട്ടിലുള്ള പണികളല്ലാതെ? ആ, എന്നാലേ വീട്ടിൽ നമ്മുടെ കാലിലെ ആ ഒരു മസിൽസ് ഒക്കെ കുറച്ചും കൂടി ശക്തി വെക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും എക്സസൈസുകൾ വ്യായാമങ്ങൾ ചെയ്തു നല്ലതായിരിക്കും. രാവിലെ കുറച്ച് സമയം നടക്കുകയോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ പടികൾ സ്റ്റെപ്പുകൾ കയറി പോകുന്ന പോലെ ആ നമ്മൾ സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റി അല്ല നമ്മുടെ അതെ പാദത്തിൽ നമ്മുടെ വിരലുകൾ മാത്രം കൊത്തി നിന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റി താഴ്ഭാഗം മാത്രം മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആക്കുന്നത് പോലെയുള്ള ചെറിയ എക്സസൈസുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില എക്സസൈസ്, അതായത് നമ്മുടെ കാലിലെ ആ മസിലുണ്ടല്ലോ, കാലിൻ്റെ താഴ്ഭാഗത്തുള്ള മസിൽ കുറച്ചും കൂടി ശക്തി വയ്ക്കുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള

0: അയാൾക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് കുളിക്കുന്നതിന് മുമ്പെയൊക്കെ കാലിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള മസാജുകൾ ചെറിയ രീതിയിൽ രണ്ട് സ്ഥലത്തേക്കും ചേർന്ന് താഴെ നിന്ന് മുകളിലേക്ക് മാത്രം മസാജുകൾ ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മരുന്നുകൾ കഴിക്കാം. ഹോമിയോപ്പതി വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഇരിട്ടിയിൽ ഉള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട്, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റോ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകൾ കഴിക്കുക. നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അത്
1: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അമിതവണ്ണം, അമിതവണ്ണ ഒബേസിറ്റി എന്ന് പറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാകുന്നത് പോലെ തന്നെ വെരിക്കോസ് വെയിനും കാരണമാകുന്നില്ലേ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി നമുക്ക് പറയാം. പ്രിയ ശ്രോതാക്കളെ, വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോമിയോ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് ഷിബി ഡോക്ടർ സംസാരിക്കും. വിളിക്കാം 94 95 99 10 15 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 94 95 99 10 15. ഒബേസിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അമിതവണ്ണം എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണക്കാരനാവാറുണ്ട്, അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിനും കാരണമാവാറുണ്ടോ? എത്രത്തോളം അത് വണ്ണം കുറച്ചാൽ നമ്മുടെ ഇതിനുള്ള സാധ്യത കുറക്കാൻ പറ്റും?
0: ഈ അമിതവണ്ണം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ മാത്രമല്ല, നമുക്ക് ഏത് അസുഖങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു ആരോഗ്യമായ ശരീരത്തിന് പറയുന്ന ഒരു ഓരോ ശരീരത്തിനും പറയുന്ന ഒരു ഒരു ആപ്റ്റായിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ട്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും നമുക്കുണ്ടാവും. ഇതുപോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവൻ ഈ കാലാണ്, പാവപ്പെട്ട, വളരെ പാവപ്പെട്ട ഒരു കാലാണ് താങ്ങുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് വെള്ളം വരുന്നു, തിരിച്ച് മോട്ടർ വെച്ച് നമ്മൾ അടിച്ചു കയറ്റുന്നു. അപ്പം നമ്മുടെ മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കാല്, അത് ഈ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവൻ അമ്മാതിരി, അവിടെ ഫാറ്റും വന്നു, അമ്മാതിരി നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഈ അത്രമാത്രം ഹൈറ്റിലേക്ക് ഈ ബ്ലഡ് അടിച്ചു കയറ്റേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ കാലിലുള്ള ആ വാൽവുകൾ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ വാൽവുകളൊക്കെ തകരാറ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് ഇന്നിപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വെയിറ്റ് കുറയ്ക്കാനുണ്ട് വളരെ എളുപ്പത്തിൽ. എന്തൊക്കെ വന്നാലും നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി എന്ന് പറയാം, നമുക്കൊരു അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിന് സ്ഥലത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ശരീരമാണ് എൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണവും, ഇപ്പം ജിം എന്ന് പറയുന്നത് പണ്ടൊക്കെ സമയത്തൊക്കെ ആളുകൾ ആലോചിക്കാറുണ്ട്, ജിമ്മിൽ പോവാന്ന്
1: വെച്ചാൽ
0: ഒരു ജാടയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ജിമ്മിൽ പോവാന്ന് പറയുമ്പോഴേക്കും അതെ, അവളെ ഏതോ വലിയ കൂടിയ സാധനമാണ് എന്നൊക്കെ അവൾ തിരിച്ചു. ഇന്നിപ്പോ അങ്ങനെയല്ല, നാട്ടിൽ ഇഷ്ടം പോലെ ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്.
1: സർക്കാർ തലത്തിലും കൂടി,
0: സർക്കാർ തലത്തിൽ എല്ലാ, ഇപ്പൊ കോർപ്പറേഷൻ തലത്തില്, ജില്ലാ പഞ്ചായത്തിന്റെ അതിനെതിരെ, പഞ്ചായത്തിന്റെ അതിഥികളിൽ എല്ലാം ഫിറ്റ്നസ് സെന്ററുകൾ പൊതുവായ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മളിത് ചെയ്യണം, അപ്പൊ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെ ജിമ്മുകളിൽ പോവുക അല്ലെങ്കിൽ എക്സസൈസ്, വീട്ടിൽ തന്നെ ജിം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിലെ ജിം നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, മടി പിടിക്കാനുള്ള സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ വെച്ചറിഞ്ഞ് മറ്റേ നാട്ടിൽ കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ എന്ത് നോക്കൂന്ന് വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ ജിമ്മിൽ ചിലപ്പോൾ ചെയ്യും. അപ്പൊ അങ്ങനെ ജിമ്മുകളിൽ പോവുകയോ രാവിലെ എക്സസൈസുകൾ ചെയ്യുക, വൈകിട്ട് എക്സസൈസ് ചെയ്യുക, നടക്കുക, ദിവസം ഒരു 3/4 മണിക്കൂർ നടക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക. ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ 1 ജൂൺ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് മിഠായിയാണ് നമ്മൾ കൊടുക്കുന്നത്, കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നു. മധുരമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കുറച്ച് കുറയ്ക്കുക. നമ്മുടെ ശരീരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മധുരങ്ങൾ കുറച്ച്, കാർബോഹൈഡ്രേറ്റ് കൊടുത്ത്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി നമുക്ക് ഈ ആരോഗ്യമുള്ള ശരീരത്തെ സ്നേഹിക്കുക, അതിന് അസുഖം വരാതിരിക്കുക. അതിനെ കണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ചാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയുള്ളൂ, നല്ല രീതിയിലുള്ള നമ്മുടെ ചില ജീവൻ നിലനിർത്തണമെങ്കിൽ ഇത് വേണമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
1: നമുക്കത് തുടരാം അടുത്ത കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്
2: സാറേ? ഞാനിത് പരിഹാരം മെഡിക്കൽ കോളേജിന് അടുത്ത് ഗംഗാധരൻ എന്ന് പറഞ്ഞ ആളാണേ.
1: ശരി, വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഷിബി ഡോക്ടറോട്
2: സംസാരിച്ചത്. ഞാന് ഒരു റിട്ടയർഡ് അധ്യാപനാണ്, 56 വയസ്സ്. അപ്പോ എനിക്ക് ഈ കാല്, രണ്ട് കാലിന്റെയും ഈ മുട്ടിന്റെ പുറക വശത്ത് ഇടക്കിടക്ക് ഒരു വേദന വരാറുണ്ട്. സാധാരണ നന്നായി നടക്കുന്നവരാണ്, വാഹനം ഉപയോഗിക്കുന്ന ആളല്ല,
0: നടക്കുന്നവരാൾ
2: തന്നെയാണ്. അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദനയില്ല, പക്ഷെ നടത്തം നിർത്തിക്കഴിഞ്ഞാൽ പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര വേദന വരും, വല്ലാത്ത വേദന. അത് പിന്നെ റെസ്റ്റ് ചെയ്താലും മാറും. ഇപ്പൊ ഞാൻ എന്നിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പിന്നെ ഡോക്ടർ കാണിച്ചപ്പോ 1-2 പ്രാവശ്യം പിന്നെ കാണിച്ചു. അപ്പോ

0: സാറേ സാർ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടറെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല, പ്രശ്നമൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴ് പിന്നെ വേദന ഇടക്ക് വരുന്നുണ്ട്. അത് സാറേ അത് ഈ വെരിക്കോസിന്റെ ലക്ഷണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാറേ വിളിച്ചത്.
1: ഡോപ്ലർ ടെസ്റ്റില് അത് നോർമൽ ആയിട്ട് കണ്ടു അല്ലേ? ഡോപ്ലർ ടെസ്റ്റില് നോർമൽ ആയിരുന്നു അല്ലേ? ഒരു ബ്ലോക്ക് ഒന്നും
0: നോർമൽ ആയിരുന്നു.
1: ആ ഒരു ചെറിയ രീതിയിൽ ഇപ്പൊ ഒരു ഡി ഡൈമർ എന്ന് പറഞ്ഞൊരു ബ്ലഡിലൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്, അത് നമുക്ക് ചെയ്തു നോക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്കുകൾ അല്ല കാര്യം. ഇപ്പൊ ഡോപ്ലർ ടെസ്റ്റിൽ നോർമൽ ആണെങ്കിൽ ചിലപ്പോൾ നോർമൽ തന്നെയായിരിക്കും. ഡി ഡൈമർ കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അതിനകത്ത് നമുക്കൊരു 500-ൽ താഴെയാണെങ്കിൽ അതിനർത്ഥം ബ്ലോക്കുകളൊന്നും ഇല്ലാന്ന് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ അത് അങ്ങനെ ബ്ലോക്ക് ഇല്ലെങ്കിൽ തന്നെ അവിടെയുള്ള വാൽവുകൾ വീക്കായിട്ട് ഭാവിയിൽ അത് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടാവും. എന്തായാലും നമ്മളൊരു നന്നായിട്ട് നടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യം. അപ്പോൾ ആ നടപ്പ് തുടരുക, എക്സസൈസുകളൊക്കെ തുടരുക, നല്ല എല്ലാ ദിവസവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഫാമിലി ഹിസ്റ്ററി വല്ലതും ഉണ്ടോ സാറിന്റെ? അങ്ങനെയൊന്നും അസുഖങ്ങളല്ല. ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ അതിനൊരു ചെറിയ വാൽബിന് ചെറിയൊരു ബ്ലോക്ക് തുടങ്ങിയതായിരിക്കാം. പക്ഷെ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, നേരത്തെ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് അതിന്റെ ഒരു ചെറിയ ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയത്. ഒരു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ വരുന്ന ആയിരിക്കാം. അപ്പൊ ഇപ്പൊ തുടർന്നു പോരുന്ന രീതിയിൽ അതങ്ങ് തുടർന്നു പോരുക. ഞാനീ പറഞ്ഞ ഡി ഡൈമർ എന്നൊരു ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. അത് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ആവാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. അതെ അതെ, അത് ചെയ്തു നോക്കാം.
2: വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഈ പുറമേ കാണുന്ന ഞരമ്പുകളുടെ തടിപ്പ് അല്ലാതെ ഇത് കൃത്യമായിട്ട് വെരിക്കോസ് വെയിൻ ആണെന്ന് നമുക്ക് അറിയാനുള്ള ലക്ഷണങ്ങൾ നോക്കിയല്ലാതെ നമുക്ക് ടെസ്റ്റുകൾ വഴി അറിയാൻ പറ്റുമല്ലോ? ഏതൊക്കെ ടെസ്റ്റുകളാണ്
1: പ്രധാനമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ഡോപ്ലർ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? ഡോപ്ലർ ടെസ്റ്റ് നമുക്ക്
2: എങ്ങനെയാണ് സാധാരണ
1: നമുക്കൊരു സ്കാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് നമുക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്ററിൽ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കണ്ട് അവരെ നിർദ്ദേശങ്ങൾ എടുത്തിട്ട് നമുക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വെയിൻ ഇല്ലാത്ത എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിനകത്ത് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ ഫാമിലി ഹിസ്റ്ററിക്കുള്ള ആളുകൾ ചെറിയ രീതിയിൽ കാലുകൾ തരിപ്പുകൾ വരുന്നു, ചെറിയ സ്കിന്നിൽ ചേഞ്ചസ് വരുന്നു, അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഈ ഡോപ്ലർ ടെസ്റ്റ് ആദ്യമേ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് വളരെ നേരത്തെ തന്നെ
2: നമുക്ക്
1: ഈ ഒരു ചികിത്സയുടെ ടെസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ജനറലായിട്ട് പറയാവുന്നത് പൊതുവെ ആളുകൾക്ക് ടെസ്റ്റുകളൊക്കെ പേടിയാണ്, റിസൾട്ട് പേടി. റിസൾട്ട് ഈ അസുഖത്തെ തുടർന്ന് എന്തെങ്കിലും ശരിക്കും പറയാം, നമ്മളെന്താ നമ്മുടെ മുറിക്കകത്ത് ഒരു പുലി കയറി, അപ്പോൾ നമ്മൾ മുറിക്കകത്തേക്ക് നമ്മൾ കയറിയിട്ട് തന്നെ പുലിനെ കണ്ടുപിടിക്കണമല്ലോ. പുലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് അതിനെ പുറത്താക്കാൻ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ ആ മുറിക്കകത്തിരിക്കുമ്പോൾ സമയത്തും ഏത് സമയം വേണമെങ്കിൽ താഴാടി വീഴാം. അതേപോലെ തന്നെയാണ് ഈ അസുഖങ്ങളും. ഒരു ടെസ്റ്റിന് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ അതിനർത്ഥം എന്താ, നമുക്ക് പിന്നീട് അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കാം. ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്കത് മരുന്നുകൾ എടുക്കാം, ജീവിതശൈലികൾ മാറ്റാം, ഇവരെ നമുക്ക് തുരത്തി ഓടിക്കാം, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താം. അതേപോലെ തന്നെ ഏതൊരു ടെസ്റ്റാണ്, ഇപ്പോൾ ഈ ഡോപ്ലർ ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കുന്നത് വളരെ നല്ല. ഇപ്പോൾ ഡി ഡൈമർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള ക്ലോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഡി ഡൈമർ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അത് കോവിഡിന് ശേഷം ചെറിയ കാർഡിയക് ഇഷ്യൂസ് വന്ന പല ആളുകളും
2: മരിക്കുന്ന സമയത്ത്
1: എന്തെങ്കിലും ചെറിയ ബ്ലഡ് ക്ലോട്ടുകളോ വല്ലതും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഡി ഡൈമർ ടെസ്റ്റ് ആ സമയത്ത് പൊതുജനങ്ങൾ തന്നെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഡി ഡൈമർ ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്തു നോക്കുന്ന ഒരു ടെസ്റ്റുകൾ. ബാക്കി നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് അവരുടെ, കാരണം നമുക്ക് മിക്കവാറും വെരിക്കോസ് വെയിനൊക്കെ ഒരു ഡോക്ടർക്ക് അതിന് ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു രോഗികളെ കണ്ട് ലക്ഷണം കണ്ട് കാല് നോക്കി അവൻ്റെ പരിശോധനയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ വേണ്ടി സാധിക്കും.
2: പ്രത്യേകിച്ച് അതിൽ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെ ഉണ്ട്,
1: ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക്. പിന്നെ പേഷ്യൻസ് പറയുന്നത്, രോഗികൾ പറയുന്നത്, ഇപ്പം നമ്മൾ വിളിച്ച ആളുകളൊക്കെ തന്നെ പറഞ്ഞ പല ലക്ഷണങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വെരിക്കോസ് വെയിനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഞാനീ പറയുന്ന എന്റെ സംസാരം കൊണ്ട് തന്നെ പല ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, എടാ എനിക്കുള്ളത് വെരിക്കോസ് വെയിൻ ആണോ, കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് പറയുന്നത് കൊണ്ട് തോന്നാം. പിന്നെ ഡോപ്ലർ ടെസ്റ്റ് നമുക്ക്
2: ഉറപ്പിക്കാൻ വേണ്ടി ഡോപ്ലർ ടെസ്റ്റ് നമുക്ക്
1: ചെയ്തു
2: നോക്കാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: എന്റെ പേര് സന്ധ്യ എന്നാണ്.
2: സന്ധ്യ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: മയിൽ.
2: ഓക്കെ, ഷിബി ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ.
1: സന്ധ്യ മാഡം പറഞ്ഞോളൂ.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
3: ഞാൻ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്.
1: ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഓക്കെ.
3: അപ്പൊ അതിന്റെ

0: ഫിക്സിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഓക്കെ, ആ ഓക്കെ,
1: അതിന്റെ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട്.
0: ഓക്കെ,
1: അപ്പോ ഇപ്പൊ ഈ കാലിന്റെ മസിലിൽ ഈ സർക്കുലേഷന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞതാണ്.
0: ഓക്കെ,
1: അപ്പോ ഇത് ഇടക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്റ്റക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. നടക്കാൻ പറ്റി അത് കാരണം വലിച്ച് ഇങ്ങനെ കൊട്ടുപൊടിക്കണം.
2: ഒന്ന് റേഞ്ചിൽ നിൽക്കണേ, റേഞ്ച് ഔട്ടായി പോകുന്നു. ഹലോ സന്ധ്യ, ഹലോ സന്ധ്യ, കേൾക്കാൻ പറ്റുന്നില്ലേ? റേഞ്ചിലൊന്ന് നിൽക്കണേ, റേഞ്ച് ഔട്ടായി പോകുന്നു. സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ,
0: സംസാരിച്ചോളൂ.
1: അത് കാലിടയ്ക്ക് ഒരു കൂച്ചിപ്പിടുത്തം പോലെ ഒരു പ്രോബ്ലം ആണ്.
0: അതെ അതെ, ഈ പറഞ്ഞ സംഭവം നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ തന്നെയായിരുന്നു.
1: അതെ, വെരിക്കോസിൻസ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പം
0: വെരിക്കോസിന് സാധ്യതയുണ്ട്, ബാക്കി നമുക്കത് നോക്കിയാൽ അറിയുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ തൊട്ട് മുന്നേ ഒരു ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഡോപ്ലർ സ്റ്റഡി. അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ബ്ലോക്ക് പോലെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും.
1: നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയാലും ഇപ്പം സാറ് ആ എക്സസൈസ് പറഞ്ഞില്ലേ,
0: അതെ,
1: അത് ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്.
0: അതെ,
1: അത് എന്തെങ്കിലും കാല് വേദന വരുമ്പോ അല്ലെ അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോ ചെയ്യാറുണ്ട്.
0: അതെ, അത് സ്ഥിരമായിട്ട് ചെയ്തോ, സ്ഥിരമായിട്ട് ഓൾറെഡി നമ്മള് ഫിക്സിന്റെ പ്രശ്നമുണ്ട്, ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് പ്രശ്നങ്ങളിൽ നമുക്ക് ബാക്കി ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം ആരോഗ്യകരമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരാതെ അങ്ങ് പൊക്കോളും. അപ്പോ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസുകൾ, നല്ല രീതിയിലുള്ള എക്സസൈസുകൾ, ഈ പറയുന്ന കാലിന്റെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ചെയ്യാവുന്ന വിവിധങ്ങളായ എക്സസൈസുകളുണ്ട്. ഈ എക്സസൈസുകളെല്ലാം ചെയ്യാൻ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യാൻ. സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കാന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമുക്കറിയാം, ഇപ്പൊ ജനുവരി 1 ചെയ്തു, എല്ലാവരും പോയി ചെയ്തു, ജനുവരി പിന്നെ ആദ്യത്തെ 1-2 ആഴ്ച ചെയ്തു, പിന്നെ നമ്മൾ അത് ഓർമ്മ വരുമ്പോൾ കുറച്ച് കഴിയും. അങ്ങനെ അല്ലാത്ത രീതിയിൽ നമ്മളെല്ലാ ഒരു റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും എന്നുള്ള രീതിയിൽ എക്സസൈസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ആരോഗ്യം മെയിൻറ്റെയിൻ
1: ചെയ്യുക.
0: ഓക്കെ, നിങ്ങളെ പറഞ്ഞ ഞാനീ പറഞ്ഞ എക്സസൈസ് നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ല, അത് ചെയ്യും, അത് തുടർന്ന്
1: ഞാൻ പറഞ്ഞില്ലേ നടന്നോണ്ടിരിക്കുന്ന ടൈം ആയാൽ പോലും ഒരു കൂച്ചിപ്പിടുത്തം പോലെയാണ് ആവുന്നത്.
0: എക്സസൈസ് ഇപ്പൊ ചെയ്യാറുണ്ടോ, അത് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണോ?
1: അല്ല അല്ല, അത് ഇടക്കൊക്കെ ചെയ്യാറുണ്ട്, വെറുതെ ടൈം കാലിങ്ങനെ ഇതാക്കിക്കൊണ്ട് ചെയ്യാറുണ്ട്.
0: അപ്പൊ അത് കുറച്ചുകൂടി തുടർന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ മരുന്നുകൾ എടുക്കേണ്ടി വരും കേട്ടോ. സർക്കുലേഷന്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത, നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട്. ഏതാ സർക്കുലേഷന്റെ പ്രോബ്ലം ആണ്? അതല്ല നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ട്, നമ്മുടെ കാലില് നമ്മുടെ വെയിൻ, അതായത് നമ്മുടെ കാൽഭാഗത്തു നിന്നുള്ള രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതാണ് വെയിനുകൾ എന്ന് പറയുന്നത്, വെയിനുകൾ, സിരകൾ, മലയാളത്തിൽ സിരകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽസ്, അതായത് നമ്മുടെ കാലിലുള്ള മസിലുകൾ, കുറച്ച് അതിന്റെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഇത് മുകളിലേക്ക് ബ്ലഡ് കയറി പോകുന്നത്. അതായത് നമ്മൾ കിണറ്റിൽ കിടക്കുന്ന വെള്ളം നമ്മൾ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്ന പോലെ, മോട്ടർ ഉപയോഗിച്ച് അടിച്ചു കയറ്റുന്ന പോലെ. അപ്പൊ ആ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും ചെറിയൊരു ബ്ലോക്ക് പോലെ ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ചെറിയൊരു ബ്ലോക്ക് പോലെ ഉണ്ടായിട്ടില്ല, ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്ന പോലെ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. സർക്കുലേഷന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ അതാവുമ്പോൾ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ചെറിയ തരിപ്പ് പോലെ വരാം. ഇപ്പൊ നേരത്തെ കോളുകളിൽ പറഞ്ഞ ആളുകൾ ചെറിയ ചുമ കറുത്ത കളറിൽ വരുന്നു, സ്കിന്നിന് ചൊറിച്ചിലുകൾ വരുന്നു,
1: ഇതെല്ലാം ഭാഗം ജസ്റ്റ് ആ പിടിക്കുന്ന ടൈമായിരിക്കും കാല് നല്ല തരിപ്പ് വരുന്നത്.
0: അത് സർക്കുലേഷന്റെ ഇഷ്യൂ തന്നെയാണ്, നമ്മൾ അതിനനുസരിച്ചുള്ള മറ്റ് ഹോമിയോപ്പതി മെഡിസിൻസ് അതിന്റെ കൂട്ടത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കഴിക്കുന്ന ഡോക്ടറോട് തന്നെ ഈ ഒരു കാര്യം, മെഡിസിൻ തരുന്ന ഡോക്ടറോട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം.
2: ഓക്കെ, സന്തോഷം. നമ്മൾ പറഞ്ഞു ഈ ലക്ഷണങ്ങൾ എപ്പോഴാണ് കോംപ്ലിക്കേഷൻ എന്ന രീതിയിലേക്ക് പോകുന്നത്?
0: കോംപ്ലിക്കേഷൻ ഒരുപക്ഷെ നമുക്കിത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നു.
2: അതെ, കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭംഗിക്കുറവായിട്ടാണ്
0: നമ്മൾ ആദ്യം പറയുന്നത്. ഭംഗിക്കുറവ്, പിന്നെ അത് നമുക്ക് നല്ല ടൈറ്റ് ആരും കാണാത്ത രീതിയിൽ ഡ്രസ്സുകൾ ഇടുന്നു, പിന്നെ ഇത് കാല് വേദന വരുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി നമുക്കറിയാം ഇപ്പൊ ചെറിയൊരു ബ്ലോക്ക് വന്നു.

0: ആ ബ്ലോക്കുകൾ വലുത് വലുതായി വലിയ രീതിയിൽ വലിയ തടിച്ചു വരുന്നു, പിന്നെ അത് പൊട്ടുന്നു. ആ അവിടെ നമ്മൾ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് അവിടെ പൊട്ടുന്നു. പൊട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ചിലപ്പോൾ അൾസർ പോലെ ആവുന്നു. അതല്ല, നമുക്കൊരു ചെറിയ വേസ്റ്റ് പോകുന്ന വെള്ളം പോലെ, അല്ലെങ്കിൽ വെള്ളം പോകുന്ന കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ
1: ബ്ലോക്കായിക്കെ
0: പൊട്ടിക്കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ല് പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വെരിക്കോസ് അൾസറിലേക്ക് പോകുന്നു. വെരിക്കോസ് അൾസറിലേക്ക് ചെറിയ അൾസർ ഉണ്ടാവും, വലിയ അൾസർ ഉണ്ടാവും, വലിയ കുഴി പോലുള്ള അൾസർ ഉണ്ടാവും. നമ്മുടെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചില രോഗികളൊക്കെയാണ് നല്ല രീതിയിലുള്ള വലിയ രീതിയിലുള്ള അൾസറുകളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അതിന് അതാണെങ്കിൽ നമുക്ക് അത്രയും നാൾ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഇനിയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം നല്ല രീതിയിലുള്ള. നമുക്ക് അവിടെ മാനേജ് ചെയ്യാം, ഒന്ന് വൂണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇതിനകത്ത് നമുക്ക് കലണ്ടല പോലുള്ള ചില മെഡിസിൻസ് ഉണ്ട്, വളരെ നല്ല രീതിയിൽ നമുക്ക് മെഡിസിൻസ് വൂണ്ട് നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്ന മരുന്നുകളുണ്ട്. നമുക്ക് അത് ചെയ്യാം, ഇന്റേണലി മെഡിസിൻ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ മോഡേൺ മെഡിസിനിലാണെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്ലീറോ തെറാപ്പി, ഗ്ലൂ തെറാപ്പി, സർജറി, അങ്ങനെ കുറെ കാര്യങ്ങൾ മോഡേൺ മെഡിസിനിലുണ്ട്. ഹോമിയോപ്പതിയിലും നമുക്ക് ഇതേപോലെ നമുക്ക് വൂണ്ട് നന്നായിട്ട് അൾസർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. മെഡിസിൻസ് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കേസുകൾ പോസിറ്റീവായി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ,
1: കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതാരാണ്? എവിടുന്ന വിളിക്കുന്നത്? എവിടുന്ന വിളിക്കുന്നേ? ഓക്കെ, വെരിക്കോസ് വെയിനുമായ സംശയങ്ങളാണ്. ഡോക്ടറിന്റെ ഷിബി ഡോക്ടറോട് സംസാരിക്കാം.
0: ശാന്തമാണ്, പറഞ്ഞോളൂ.
2: എന്റെ വലത് കാലിന് ഇങ്ങനെ വെരിക്കോസ് വെയിനിന്റെ ഒരു നേരവ് എല്ലാം ചുരുണ്ട് കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും പ്രോബ്ലം ഇല്ല.
0: ഓക്കെ, വേദനകളോ ഒന്നുമില്ല? ചെറിയൊരു
2: ഒന്നുമില്ല. കുറെ വർഷമായി. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ഇത് ഫോർത്ത് സ്റ്റേജ്.
1: സോക്സ് ഉപയോഗിച്ചാൽ മതി എന്നായിരിക്കും അല്ലേ? ക്ലിയർ ആയിട്ടില്ല പറഞ്ഞത്.
0: ഫോർത്ത് സ്റ്റേജിലാണ്?
1: ഫോർത്ത് സ്റ്റേജിലാണ്.
2: പറഞ്ഞു ഞാനിട്ട് എനിക്ക് ഓപ്പറേഷൻ എന്നാ പറഞ്ഞ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ല. എന്നാലും പിന്നെ ഇന്നിട്ട് ഒരു സോക്സ് ഇടാൻ വേണ്ടിട്ട്
0: തന്നിട്ടുണ്ട്.
1: ഒന്ന് റേഞ്ചിൽ വരുമോ? ക്ലിയർ ആവുന്നില്ല ഫോൺ. ഫോൺ എന്നാൽ മൗത്ത് പീസിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് സംസാരിക്കൂ. ക്ലിയർ ആവുന്നില്ല. പറഞ്ഞോളൂ. സോക്സ് ഇടാൻ പറഞ്ഞു ഡോക്ടർ.
0: ഓക്കെ, അപ്പൊ മനസ്സിലായി, പറഞ്ഞേ മനസ്സിലായി. അപ്പൊ സോക്സ് ഇടാൻ പറഞ്ഞു, സ്റ്റോക്കിങ്സ് തുടങ്ങിയാണ്. സോക്സ് ഇടുന്നത് നല്ലതാണ്, നമ്മുടെ കാലിലെ ആ ഒരു സൈസ് അനുസരിച്ച് സോക്സ് ഇടുന്നത് നല്ലതാണ്. സോക്സ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തായാലും ഇപ്പോ ഡോക്ടർ സർജറി ചെയ്യാൻ പറഞ്ഞു, അപ്പോ സർജറി ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അത് നമ്മുടെ ഒരു താല്പര്യം. പക്ഷെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിനുകളിൽ നമുക്ക് അത് ആ സമയത്ത് നമുക്ക് നോക്കാം. സർജറി വേണ്ടി വരികയാണെങ്കിൽ സർജറി ചെയ്യാം. ഈ സോക്സ് ഇടാൻ പറഞ്ഞ കാര്യം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ കാലിന്റെ മസിൽ കുറച്ചും കൂടി ശക്തി വെക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? അത്രയും വയസ്സേ ഉള്ളൂ. അത് ചെറുപ്രായം തന്നെയാണ്, കാരണം നമ്മുടെ നമ്മൾ പോകുന്ന ജിമ്മിലൊക്കെ ചിലപ്പോൾ 70 വയസ്സ് പ്രായമൊക്കെയുള്ള ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചെറുപ്രായം തന്നെയാണ്. അപ്പോൾ ഈ നമുക്കത് ജിമ്മിലോ വേണ്ട, അല്ലെങ്കിൽ എക്സസൈസുകളോ ജിമ്മിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യാം. കാലിലെ മസിലുകൾ കുറച്ച് ശക്തിയാകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. നടക്കുക. വെറുതെ നമ്മൾ വീട്ടിൽ തന്നെ എന്താ ജോലി ചെയ്യുന്നത്? ഹൗസ്. ആ അപ്പൊ വീട്ടിലെ ജോലികൾക്ക് ശേഷം കുറച്ച് രാവിലെ കുറച്ച് രാവിലെയോ വൈകിട്ട് സമയം കണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഞരമ്പിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടില്ല, കാണാൻ ഭംഗിയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞില്ലേ, അവിടെ നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുളിക്കുന്നതിന് മുൻപേ വെറുതെ ഇരിക്കുമ്പോഴോ ചെറിയ മസാജ് ചെയ്യാൻ, ഒരു സൈഡിലേക്ക് മാത്രം, താഴെ നിന്ന് മുകളിലേക്ക് മാത്രം മസാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മരുന്നുകൾ കഴിക്കുക, നമുക്ക് ശരിയായിക്കോളും. ഓക്കെ, മരുന്നുകൾ ആ കൂട്ടത്തിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ സർജറി വേണമെന്ന് പറഞ്ഞ നിങ്ങള്, അത് നമ്മുടെ ഒരു തീരുമാനം.
2: അപ്പോ
0: ഓക്കെ,
1: ശരി, വിളിച്ചതിൽ സന്തോഷം. മറ്റ് ചികിത്സാ രീതികളിൽ നിന്ന് ഹോമിയോപ്പതി എങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിനിൽ വ്യത്യാസപ്പെടുന്നത്?
0: വെരിക്കോസ് നമുക്കറിയാം, ഹോമിയോപ്പതി എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം, കാരണം നമ്മുടെ ഒരു ശാരീരിക മാനസിക ലക്ഷണങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ മെഡിസിൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ മറ്റ് അനുബന്ധമായ അസുഖങ്ങളെ കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഹോമിയോപ്പതി. ഇപ്പം നമ്മൾക്കറിയാം ഏതൊരു അസുഖത്തിനാണെങ്കിലും ആ ഒരു അസുഖത്തിന് മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് കൂടി അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതിയിൽ വരുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അക്യൂട്ട് സ്റ്റേജിൽ നമുക്കൊരു ചെറിയ പെയിനുണ്ട്, സ്വെല്ലിങ്, അതിൻ്റെ ചെറിയ അൾസർ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ അല്ലെങ്കിൽ മറ്റ് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിനൊക്കെ നമ്മൾ തുടക്കത്തിലുള്ള സ്റ്റേജിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി അഡ്വാൻസ് ആയ സ്റ്റേജിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അൾസറേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ അൾസറുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് നമുക്ക് മാനേജ്, ഏതൊരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് ഹോമിയോപ്പതി വളരെ എഫക്റ്റീവ് ആയിട്ട്, വെരിക്കോസ് വെയിൻ നമുക്ക് ഈ ജീവിതശൈലിയും രണ്ടും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് 100% എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഇപ്പോൾ സോക്സിൻ്റെ കാര്യം പറയാം, സ്റ്റോക്കിങ്സ്, ആ അതുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന നല്ലതാണ്. പല പല ആളുകൾക്ക് നമുക്കത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു. അത് അത് വളരെ നല്ല സംഭവം, കാരണം നമ്മുടെ കാല് കുറച്ചും കൂടി ഒന്ന് പ്രഷറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി,
1: കൂടുതൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയും
0: ഇത് ഉപയോഗിക്കുന്ന നല്ലതാണ്. കാരണം നമുക്ക് രാവിലെ അത് രാത്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല, രാവിലെ നമ്മുടെ കാലിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു സ്റ്റോക്കിങ്സ് മേടിച്ചതിന് ശേഷം നമ്മുടെ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇടുക, വൈകുന്നേരം വന്നതിന് ശേഷം നമുക്കത് ഉരുമാറ്റാവുന്ന ഉറങ്ങുക, കിടക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കിടക്കുന്ന സമയത്ത് ഇടുകയും ചെയ്യരുത്. അങ്ങനെ രീതിയിൽ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ്?
3: നമസ്കാരം ഡോക്ടർ.
1: ആരാണ്, പേരൊന്ന് പറയാമോ? ഇത് ആരാ വിളിക്കുന്നത് ഒന്ന് പറയോ. ആരാ വിളിക്കുന്നത്, എവിടുന്ന വിളിക്കുന്നത് ഒന്ന് പറയോ. കൂത്തുപറമ്പെന്ന് ആരാണ്? സജിനി. ഓക്കെ, ഡോക്ടറിന്റെ സംസാരിച്ചോളൂ.
0: സംസാരിച്ചോളൂ. അതിൽ തന്നെ
3: ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഞരവെടുത്ത് പിടിച്ച പോലെ.
0: ഓക്കെ.
3: അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാല് കാലിന്റെ വലത് കാലിന്റെ വിരലിന്റെ അടുത്ത് ഈ അപ്പം വിരലിന്റെ അടുത്ത് ഒരു ചെറിയൊരു പോലെയും, പിന്നെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ഒരു പൊക്കള പോലെ, പിന്നെ എന്ന് വെച്ചാൽ കാല് മൊത്തം ഈ മുട്ട് മുതൽ താഴോട്ടേക്ക് നല്ലോണം ചൊറിയ.
0: ഓക്കെ. ഈ ഇത് അല്ല ഇപ്പൊ പറഞ്ഞെന്തായിരുന്നു, മറ്റേ പൊക്കള പോലെ, അതായത് ചെറിയ അൾസർ പോലെയാണോ?
3: അത് പിന്നെ ആർത്ത
1: ക്ലിയർ ആവുന്നില്ല.
3: ഹലോ.
1: മരുന്ന് കഴിക്കുന്നുണ്ട്.
0: കഴിക്കുന്നുണ്ട്.
3: ഓക്കെ
0: ഓക്കെ. അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങൾ നമുക്കത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് എനിക്ക് നോക്കുമ്പോൾ കാലിൽ ചെറിയൊരു അൾസർ പോലെയുണ്ട്, ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്നുണ്ട്, കാലില് ചൊറിച്ചിലുണ്ട്. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞ? ആ ചൊറിച്ചിലുണ്ടാവുന്ന ഒരു പക്ഷേ ഈ പറയുന്ന ഒരു വെരിക്കോസ് വെയിന്റെ ലക്ഷണമായിരിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിച്ചതിന്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നുകള് ഇപ്പൊ അത് മറ്റേ ഡോക്ടർ തന്ന മരുന്നുകളെ അതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. ആ മരുന്ന് കഴിച്ചുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ മറ്റ് ചികിത്സാ രീതികൾ നമുക്ക് എടുക്കാവുന്നതാണ്.
3: നമ്മള്
0: അല്ല ഞാൻ പറയട്ടെ, നമ്മള് നമ്മൾക്ക് ഈ പറയുന്ന നിങ്ങളിപ്പോ വീട് എവിടെ? കൂത്തുപറമ്പല്ലേ? ആ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹോമിയോ സ്ഥാപനങ്ങളുണ്ട്. കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വന്നാൽ മതി. ആ ഓക്കെ, അവിടെ വന്നാലും മതി. എവിടെ നമുക്ക് എവിടെ വേണേ ഹോമിയോപ്പതി മരുന്നുകള് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അത് ചിലപ്പോ തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും അസുഖം കൂടി ആയിരിക്കാമോ എന്ന് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റും. ചിലപ്പോ അത് വെരിക്കോസ് വെയിൻ തന്നെ ആവണമെന്നല്ല, ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങളെന്തോ വെള്ളം പോലെയൊക്കെ വരുന്ന പറഞ്ഞാൽ ചിലപ്പോ ആ സമയത്ത് തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും എക്സിമ പോലെയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന ലക്ഷണങ്ങൾ
3: കാണിച്ചു.
0: അതായിരിക്കാൻ സാധ്യതയുണ്ട്. വെരിക്കോസ് വെയിൻ ആവണം നിർബന്ധമില്ല, ചിലപ്പോൾ അതെ. വെരിക്കോസ് വെയിൻ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കാലിന്റെ ആ ഒരു ആംഗിൾ എന്ന് പറയാം, എന്താ അതായത് പാദത്തിന്റെ അടുത്ത് അവിടെയൊക്കെ ചെറിയ രീതിയിൽ കറുത്ത കളറിൽ വരുന്നു. ബ്ലഡ് കുറച്ച് കുറച്ച് തടസ്സപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് പോലെ കറുത്ത കളറിൽ, അതൊക്കെയാണ് അവിടെയാണ് കൂടുതൽ ചൊറിച്ചിലുണ്ടാകുന്നത്. കൂടുതൽ ആംഗിൾ ഭാഗത്ത് അവിടെയാണ് കൂടുതൽ ചൊറിച്ചിലുണ്ടാവുന്നത്. അച്ഛയുടെ മുകളിലേക്കാണെങ്കിൽ ഒരു പക്ഷേ
3: കണ്ണൂർ വലിയാണെങ്കിൽ ഏതെല്ലാം ദിവസം വരേണ്ടത്?
0: അത് നമ്മള് ജില്ലാ ഒ പി ആശുപത്രി ഒരു ദിവസം വന്നാൽ മതി, നമുക്ക് ഇവിടെ എല്ലാ ദിവസവും ഒ പി ഉണ്ട്,
3: എല്ലാ ദിവസവും ഉണ്ട്. ഈ കണ്ണൂര് ജില്ലാ ആശുപത്രി തന്നെയാണ് വരേണ്ടത്.

0: ജനറൽ ഒപ്പിയിൽ കാണിച്ചാൽ മതി.
1: ജില്ലാ ഹോമിയോ ആശുപത്രി കക്കാട് അല്ലേ?
2: ശരി,
1: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു പാരമ്പര്യമായിട്ട് ഉള്ള ആളുകൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. നമുക്കറിയാം നമ്മുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന്. അപ്പോൾ അത് വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻ എനിക്ക് എടുക്കാൻ പറ്റും?
0: നമുക്ക് ഈ ഒരു അസുഖം മാത്രം ജനറലി പറയുകയാണെങ്കിൽ ഏതൊരു പാരമ്പര്യ അസുഖം നമുക്കുണ്ട് എങ്കിലും നമുക്കറിയാം നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അസുഖങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. അച്ഛൻ്റെ ഫാമിലിയിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അമ്മയുടെ ഫാമിലി എന്തൊക്കെ അസുഖങ്ങൾ നമുക്കറിയാൻ പറ്റും. ഏത് അസുഖമാണെങ്കിലും ആ അസുഖങ്ങൾ നമ്മളെല്ലാം എഴുതി നോക്കുക. ഇതെല്ലാം മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് ഇതിനകത്ത് ഇതെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ജോബ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറേ നേരം നിൽക്കേണ്ടി വരുന്ന ഒരു ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് ഇടവേളകൾ എടുക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ സ്മാർട്ട് വാച്ചൊക്കെ ആണെങ്കിൽ എൻ്റെ വാച്ചിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ നടക്കേണ്ട സമയമായി. അപ്പോഴേക്കും ചിലപ്പോൾ നടക്കേണ്ട സമയത്ത് പേഷ്യൻ്റ് ഉണ്ട്, നടക്കാൻ പറ്റില്ലെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് പോയി നടക്കാം അല്ലേ. അപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ അല്ല നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാലിലെ മസിൽസ് ശക്തി വെക്കാൻ വേണ്ടി, ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ കുറച്ച് നല്ല ശക്തി വെക്കാൻ വേണ്ടി, അതായത് നമുക്ക് കാഫ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് നമുക്കറിയാം ഓരോ ദിവസം ഇപ്പോൾ കാലിൽ എക്സസൈസ് ചെയ്യും, ഷോൾഡറിനുള്ള എക്സസൈസ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഇത് അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കാല് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്യുക, നടക്കുക. എല്ലാ ദിവസവും നമുക്ക് നടക്കുക. നമുക്കിപ്പോൾ ഈ ലിഫ്റ്റ് ഒരു കെട്ടിടത്തിലൊക്കെ പോയിട്ട് നമുക്ക് ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർസ് ഉപയോഗിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. നമ്മളത് മൈൻഡ് ചെയ്യില്ല. അല്ല പോവില്ല, എന്തിനു പോകുന്നു വിചാരിക്കും അല്ലെ. മൂന്ന് നിലക്ക് ദൈവമേ മൂന്ന് നില നടന്നു കയറണം. ഈവൻ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയെങ്കിലും നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാവുന്ന. ചിലപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, ഒന്നാമത്തെ നിലയിൽ നിന്ന് താവട്ടിറങ്ങാൻ പോലെ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചർ. ആ ഒരു കൾച്ചറിൽ നിന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ അസുഖമുള്ള ആളുകളെങ്കിലും ഇങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളെങ്കിലും അതിനകത്ത് പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുക, നമ്മുടെ ജീവിത ശൈലികൾ നമുക്കൊന്ന് നല്ല രീതിയിൽ മാറ്റുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. കോൾ കട്ടായി പോയി. വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക?
0: വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ കാലുകൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ അവരൊന്ന് ഇരിക്കേണ്ട സമയത്ത് നമുക്ക് കാല് തൂക്കിയിട്ടേലേ ഒക്കുള്ളൂ എന്നുള്ള സമയം അല്ലാതെ നമുക്കിപ്പോൾ ടി വി കാണുന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കാലൊന്ന് മറ്റൊരു ചെയറിലേക്ക് സപ്പോർട്ടായിട്ട് പൊക്കി വെക്കുക, ഒരേപോലെ വെക്കുക. കിടക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് ചെറിയൊരു പില്ലോ ഉപയോഗിക്കുക.
1: പിന്നെ ഈ കാലിന്റെ ഭാഗത്ത് നമ്മൾ തലഭാഗത്താണ് പൊതുവെ പില്ലോ വെക്കാറുള്ളത്,
0: കാലിന്റെ ഭാഗത്ത് പില്ലോ വെക്കണം. കാലിലും കൂടി ഒരു ചെറിയൊരു സപ്പോർട്ട് ആവട്ടെ, അവനും പാവമല്ലേ. അതേപോലെ തന്നെ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു, സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് കാല് അത് വെരിക്കോസ് വെയിൻ ചെറിയ ലക്ഷണങ്ങളുള്ള ആളുകൾക്കൊക്കെ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി കാല് ആ ഒരു സംഭവങ്ങൾ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും അസുഖം മാറുകയില്ലേ, മരുന്നുകൾക്ക് പകരമല്ല
1: അത്, നമുക്ക് തൽക്കാലം
0: ആ ഒരു ശക്തി കൊടുക്കാൻ വേണ്ടി. നമുക്ക് തൽക്കാലം ഇപ്പോൾ വാഴയൊക്കെ താവട്ട് വീഴുന്ന സമയത്ത് ഒരു അടി വെച്ചു കൊടുക്കുന്ന പോലെ, അപ്പോൾ അടി വെച്ചു കൊടുത്തിട്ട് വാഴ ഒരിക്കലും സ്ട്രെങ്തൻ ഒന്നും ആവില്ല, അതിന് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അപ്പോൾ നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരിക്കോസ് വെയിനുള്ള ആളുകൾ പിന്നെ അവർ ശ്രദ്ധിക്കുക, അവരുടെ ശരീരമാണ് എനിക്കത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും, അൾസർ ഉണ്ടാവും എന്നൊക്കെ ഒരു ബോധ്യം വേണം. ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഭയങ്കര അമിതമായ ടെൻഷൻ പാടില്ല, പക്ഷെ തീരെ കെയറും ഇത് രണ്ട് തരത്തിൽപ്പെട്ട മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ആരും അത്യാവശ്യം കെയർ വേണ്ട ആളുകളുണ്ട്, തീരെ കെയർ ഇല്ലാത്ത ആളുകളുണ്ട്. ഒരു പണി നമുക്ക് ഡോക്ടർമാർക്ക് എപ്പോഴും പണിയായിരുന്ന കാരണം ഇവരെ അങ്ങേറ്റം എത്തിയിട്ടേ വരുള്ളൂ. ഭയങ്കര ടെൻഷനുള്ള ആളുകളുണ്ട്, അസുഖം മരുന്നേക്കാൾ മുമ്പ് അത് ഭയങ്കര പ്രശ്നം, അവർക്ക് ടെൻഷൻ വന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് നല്ലത്.
1: നമുക്കൊരു കോൾ കൂടി എടുക്കാനുള്ള സമയമുണ്ട്. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ
1: ഹലോ ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഇതാരാണ്, എവിടെ നിന്നാണ്?
3: ഹലോ,
1: പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
3: ഡോക്ടറേ,
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ആരാണ് വിളിക്കുന്നതെന്ന് പറയാമോ?
3: എന്റെ പേര് ബിന്ദു.
1: ആ, എവിടുന്നാ വിളിക്കുന്നേ?
3: കാലിക്കടവ്.
0: ബിന്ദു ആണ്, പറഞ്ഞോളൂ.
3: നാല്പത്തൊമ്പത്
0: വയസ്സ്. ഓക്കെ.
3: എനിക്ക് വെരിക്കോസ് ഉണ്ട്.
0: വെരിക്കോസ് ഉണ്ട്. ഇടതുകാലിന്.
3: പാലിന്റെ ആണിക്കെട്ട് വരുന്ന സ്ഥലമില്ലേ?
0: ഏതായിരുന്നു?
3: ഹലോ.
0: നീർക്കെട്ട് പോലെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അതെല്ലാം ഈ പറയുന്ന അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഈ കാലിൽ സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാം, മെഡിസിൻസ് ഉപയോഗിക്കാം, കാലിന്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക, വെള്ളം നന്നായി കുടിക്കുക.

0: നടക്കുക, ജിമ്മിലൊക്കെ പോവുക, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക, രാത്രി കിടക്കുന്ന സമയത്ത് തലയോണ വെച്ച് ഒരു പില്ലോ വെച്ചിട്ട് കാൽ ഉയർത്തി വെച്ച് കിടക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു കാലിൽ സപ്പോർട്ട് ചെയ്ത് നേരെ വെക്കുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നടക്കുക, എല്ലാ ദിവസവും കുറച്ച് എക്സസൈസുകൾ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കൂട്ടത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുക.
1: ഇപ്പൊ വെരിക്കോസ്വൈൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പം കുറെ വർഷമായോ? എങ്ങനെയാ?
0: പാരമ്പര്യത്തിലുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരോട് കുട്ടികളോടും കൂടി നമ്മൾ പറയണം, ഇങ്ങനെയൊരു അസുഖം ഉണ്ടെങ്കിൽ അപ്പൊ അവർ ഈ പറയുന്ന ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവർ ഈ പറയുന്ന പോലെ എക്സസൈസുകളൊക്കെ, കാലിന്റെ എക്സസൈസുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും.
1: വിളിച്ചതിൽ സന്തോഷം. ഇത്തരത്തിലുള്ള രോഗികൾ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും?
0: ഭക്ഷണക്രമത്തിൽ നല്ല നല്ല ന്യൂട്രീഷ്യസ് ഫുഡ്, അത് ഈ ഒരു അസുഖത്തിനല്ല എല്ലാ അസുഖങ്ങൾക്കും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ. ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് പൊതുവെ നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ഒരു തലമുറയായിരുന്നു. ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അധ്വാനിക്കുന്ന ആളുകൾ 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ വല്ല കാണുള്ളൂ. കാരണം എല്ലാവരും തന്നെ ഈ സി വീട്ടിൽ തന്നെ ഇപ്പോൾ നിലം തുടയ്ക്കാൻ റോബോട്ട് വരെ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. കാരണം എല്ലാവരും വീട്ടിലും എല്ലാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും, അപ്പോൾ നമ്മൾ എക്സസൈസുകൾക്ക് നമുക്ക് കൂടുതൽ സമയം നമ്മൾ കൊടുക്കുക. അപ്പോൾ പിന്നെ
1: ഒരുപക്ഷെ പഴയ ആളുകൾ കിലോമീറ്ററുകളോളം നടന്ന് സഞ്ചരിച്ച് അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും
0: അവർക്ക് എക്സസൈസിന്റെ ആവശ്യമില്ല.
1: അവരുടെ ഭക്ഷണം എത്ര തന്നെ ഇതായാലും
0: നമ്മള് കാർബോഹൈഡ്രേറ്റ് എത്ര ഭക്ഷണം വന്നാലും നമുക്ക് അത് ബേൺ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ആളുകൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും. അപ്പൊ ചോറ് നമുക്ക് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൊഫെ വെച്ചിരിക്കുന്ന കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി, അതിനർത്ഥം നമ്മൾ ആ ചോറ് ഫുള്ളെടുത്ത് കഴിക്കണമെന്നല്ല. അപ്പോൾ അതിനടുത്ത് പച്ചക്കറികൾ വെച്ചിട്ടുണ്ടാവും. സലാഡുകൾക്ക് ഇപ്പൊ കല്യാണത്തിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്, അതെടുത്ത് കഴിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും സലാഡ് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചയും ചുവപ്പൊക്കെ നല്ല കളർ.
1: പൊതുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഏറ്റവും ലാസ്റ്റാണ് സലാഡ്
0: കഴിക്കുന്നത്. സലാഡ് ഏറ്റവും അവസാനം കഴിക്കുന്നുണ്ട്, സലാഡ് ആദ്യം കഴിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ മധുരം കഴിക്കുക, നമ്മുടെ ഒരു ശീലമാണ്, അതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. അത് മധുരം ഉടനെ തന്നെ ഒരു മധുരം കഴിച്ചില്ലെങ്കിൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള ആരോഗ്യ ശീലങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, വെള്ളം നന്നായി കുടിക്കുക, വെള്ളം എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മുട്ട നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല പ്രോട്ടീനാണ്, മുട്ട കഴിക്കുന്നത് മുട്ട നല്ലതാണ്. പക്ഷേ മറ്റ് കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക, അങ്ങനെ നല്ലൊരു ഭക്ഷണത്തിലേക്ക് പോയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ടെൻഡൻസി ഉള്ള ആളുകളെങ്കിലും അതിന്റെ ഒരു ഭക്ഷണ രീതിയിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും.
1: അതുപോലെ തന്നെ തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുന്ന ആളുകളെങ്കിൽ
0: അല്പസമയം നടക്കാൻ വേണ്ടി നമ്മൾ ഓർക്കുക, എങ്ങനെ വന്നാലും നടക്കണം. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും, ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരു സെയിൽസ് സ്റ്റാഫാണ്, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ പോയി ഒന്ന് കാലൊന്ന് ഒന്ന്
1: കാലിന്റെ താഴെഭാഗത്ത് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന്
0: ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പിനടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം ഇങ്ങനെ ആകും. ആദ്യ പ്രാവശ്യമൊക്കെ നമ്മൾ ആക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും കാലിന്റെ മസിലിൽ വേദന ഉണ്ടാവും, മൈൻഡ് ചെയ്യരുത്, നമ്മൾ പിന്നെയും ചെയ്യുക. ആഹാ, നമ്മൾ എന്തായാലും സ്ട്രെങ്തനാക്കിയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കണം.
1: ഏതായാലും പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ പറഞ്ഞതുപോലെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യമായ പരിചരണവും ഹോമിയോപ്പതി ചികിത്സയും നൽകിയാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നാണ് വെരിക്കോസ്വൈൻ. നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഈ രോഗത്തെ ഭയപ്പെടാതെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചും വളരെ ലളിതമായിട്ടാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് സിബി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. അതോടൊപ്പം ഈ പരിപാടിയിൽ വിളിച്ച, സംശയങ്ങൾ ചോദിച്ച ശ്രോതാക്കൾക്കും ഇത് കേട്ട ശ്രോതാക്കൾക്കും നന്ദി. ആരോഗ്യമുള്ള കാലുകളാണ് ഊർജ്ജസ്വലമായ ജീവിതത്തിന്റെ അടിത്തറ. അതുകൊണ്ട് ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കാതെ സ്വയം ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം. ഇന്നത്തെ ഗൃഹരശ്മി ഇവിടെ സമാപിക്കുന്നു. സാങ്കേതിക സഹായം അശോകൻ എം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിതാ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. നിർവഹണ സഹായം ബേബി സ്മിത, കെ ശ്രീജ.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ നിന്ന്, മലേഷ്യ വാസുദേവൻ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

വിചിത്രമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് മലേഷ്യ വാസുദേവൻ പാടിയ ഗാനം ചിത്രം കാബൂളിവാല.

ചിത്രം കാക്കത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഗായകർ മലേഷ്യ വാസുദേവൻ. ചിത്ര ശൈലജ. ഗാനരചന വിചിത്രമല. സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ,
15: RBI പറയുന്നു.
14: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രാവണത്തിനു എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് ജി വേണുഗോപാൽ.

0: തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ച കണ്ണീർപാട്ടാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഞാറ്റുവേല, പ്രായോജക പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്ഷീരദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഞാറ്റുവേല.

പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നു.

0: ക്ഷീരദിനത്തിന്റെ പ്രമേയം. ക്ഷീരദിനത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഈ മേഖലയിലെ അനുബന്ധ സ്ഥാപനങ്ങളായ മിൽമ, ക്ഷീരസംഘങ്ങൾ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്, കേരള ഫീഡ്സ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി. നമുക്കിന്നാദ്യം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ക്ഷീരദിന സന്ദേശത്തോടെ ആരംഭിക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ലോകമെമ്പാടും ക്ഷീരദിനം ആഘോഷിച്ചു വരുന്നു. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ലോക ക്ഷീരദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം. ഒരു കാലത്ത് അബലകളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വനിതകൾ ഇന്ന് ഓരോ മേഖലകളിലും മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റു പല മേഖലകളിലേതും പോലെ ക്ഷീരമേഖലയിലെ വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഭക്ഷ്യവസ്തുവായി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാലിന്റെ പ്രസക്തി. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ പ്രസക്തമാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന മേഖലയാണിത്. വീടിനോട് ചേർന്ന ചായ്പിൽ രണ്ട് പശുക്കളെയെങ്കിലും വളർത്തുവാൻ സാധിച്ചാൽ ഒരു ശരാശരി കുടുംബത്തിന് അന്നുള്ള അന്നത്തിന് അത് വക നൽകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം ആശ്രയിക്കാവുന്ന മേഖലയും ഇതുതന്നെയാണ്. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഉൽപാദനത്തിലും ഉപഭോഗത്തിലും നിലനിൽക്കുന്ന അന്തരം പരിഹരിച്ച് സംസ്ഥാനത്തിനാവശ്യമായ പാൽ ഇവിടെ തന്നെ ഉൽപാദിപ്പിക്കുവാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പാൽ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പാലിനെ പോലെ അതീവ പോഷക മൂല്യമുള്ളവയാണ് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശാരീരിക ബൌദ്ധിക വികാസത്തിന് മികച്ചവയാണ് പാലുൽപ്പന്നങ്ങൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹം പാലിലേക്കും പാലുൽപ്പന്നങ്ങളിലേക്കും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശു വളർത്തലിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ പാൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ക്ഷീര കർഷകരെക്കുറിച്ചും പാൽ ചെലുത്തുന്ന കാമധേനുക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ ലോക ക്ഷീരദിനത്തിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം വനിതാ ക്ഷീര കർഷകരുടെ പരിശ്രമത്തെ.
0: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നടത്തിയ ക്ഷീരദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്.
2: പശുവിനെ വളർത്തുന്നതിന്റെ ഒരു പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കാൻ ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോലെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പാല് വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു, ഇതിൽ നിന്നുള്ള വരുമാനം. സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ UN ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം

0: ലിറ്ററാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാകുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ചെയ്യണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപാദനം കേരളത്തിൽ വർദ്ധിക്കും. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്ക് കയറിയാണ്, ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തേരെ, ഫുൾ സപ്പോർട്ട് ചെയ്തേരെ. അപ്പോൾ ഈ പാലിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500 സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, നമുക്ക് മറക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്കും നമ്മൾ നല്ല ബാക്കപ്പ് വരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അവരെ അഭിമാനത്തോടുകൂടി, ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം.
1: പരിശുദ്ധമായ പാൽ ചുരത്തുന്ന പശുക്കൾ ക്ഷീരകർഷകന്റെ അത്താണിയാണ്. ലോക ക്ഷീരദിനത്തിൽ ഉരുക്കളെയും അവയെ പരിപാലിക്കുന്ന ക്ഷീരകർഷകരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ജീവനോപാധി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടി ഏറ്റെടുത്താണ് ഓരോ ക്ഷീരകർഷകനും ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. സങ്കരയിനം പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തിരുപുറം പഞ്ചായത്തിലെ ഉഷസിൽ താമസിക്കുന്ന ശ്രീ വിജയകുമാറിന്റെ വീട്ടിലേക്കാണ് ഈ ക്ഷീരദിനത്തിൽ ഞാറ്റുവേല എത്തിയത്.
2: വർഷങ്ങളായി പശു വളർത്തൽ ഉപജീവനമായിട്ട് നടത്തി വരികയാണ്. വളരെ സന്തോഷകരമായി അഭിമാനത്തോടുകൂടെയും ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതായത് പരമ്പരാഗതമായിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ഞങ്ങൾ പശു വളർത്തൽ ചെയ്തു വരികയാണ്. ഉള്ളിലൊരിതുണ്ട്, കണ്ടും കേട്ടും അനുഭവിച്ചും വന്നതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് എണ്ണമാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തോടുകൂടെ എനിക്കുണ്ടായിരുന്ന ഒരു തൊഴിൽ ഇല്ലാതെ പോയി. അതിനുശേഷമാണ് പശു വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കാമെന്ന് പ്ലാനിട്ടത്. അപ്പോൾ കൂടുതൽ സമയം അതിൽ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏകദേശം 12 പശുക്കളുണ്ട്. കുറച്ച് കറവ പശുക്കളുണ്ട്, പ്രസവിക്കാറായ പശുക്കളുണ്ട്, കന്നുകുട്ടികളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 ലിറ്ററിന് മുകളിൽ പാല് ദിവസം സൊസൈറ്റിക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 4 മണിക്ക് ജോലി ആരംഭിക്കും. ചാണകം മാറ്റുക, കുളിപ്പിക്കുക, കറവ, പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ചെയ്യുന്നത്. കറവ യന്ത്രം ഉണ്ട്. ഒരു പ്രാവശ്യം 2 പശുക്കളെ കറക്കുന്ന തരത്തിലുള്ള യന്ത്ര സംവിധാനമാണ്. ഒരു 1/2 മണിക്കൂറിൽ പശുക്കളുടെ കറന്ന് തീരും. പിന്നെ ആഹാരം കൊടുക്കാനും മറ്റു കാര്യത്തിനെല്ലാം കൂടെ ബാക്കി സമയം 1.5 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റെസ്റ്റാണ്. വീണ്ടും 2 മണിക്ക് ആരംഭിക്കും, 2 മണി മുതൽ 4 മണി വരെ. ഇതിൽ കൃത്യനിഷ്ഠ, നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ലാഘവത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പശു വളർത്തലിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പാല് വിപണനം ചെയ്യുന്നത് പോലെ തന്നെ ചാണകത്തിനും നല്ല ഡിമാൻഡാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവർ വന്ന് അവരിവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്തു തരും, അതിനുള്ള കാശും നമുക്ക് തരും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും നമുക്ക് സംതൃപ്തിയും കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വന്ന് ചെയ്യാം, പക്ഷേ അത് പഠിച്ച് ചെയ്യണം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി. സുശീല പാടിയത്, ചിത്രം ഇത്രമാത്രം. ഗാനരചന കെ. വിജയൻ, സംഗീതം രഘുകുമാർ.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi and President of Myanmar U May Aung Lai held detailed talks on the entire gamut of bilateral issues in New Delhi today. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks, Foreign Secretary Vikram Misri said both sides express interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. He said both sides underlined the importance of connectivity and agreed to work as quickly as possible towards completion of Kaladan multimodal transit transport project.
2: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the President has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth and prosperity in the region.
1: Mr. Misri said Myanmar sits at the confluence of India's neighbourhood first, Act East, as well as Mahasagar and Indo-Pacific policies. The President of Myanmar will meet President Draupadi Murmu at Rashtrapati Bhavan this evening. He is also scheduled to visit the Light and the Lotus, Relics of the Awakened One exhibition at Rai Pithora Cultural Complex in the national capital. President Liang will travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. Addressing media in New Delhi, Mr. Goyal said that CEPA is not simply a trade agreement, it is a statement of civilizational trust.
3: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman. SEPA is a blueprint of our shared future.
1: Prime Minister Narendra Modi today shared an article written by Mr. Goyal on the India-Oman Comprehensive Economic Partnership Agreement. The Prime Minister said the article emphasizes that the government's efforts to sign trade agreements with developed countries help improve the lives of every Indian. India and Australia today affirmed the importance of enhancing cooperation with regional partners to help maintain a free, open, peaceful, stable and prosperous Indo-Pacific. During the second India-Australia Defence Minister's Dialogue in New Delhi, Defence Minister Rajnath Singh and his Australian counterpart Richard Marles stressed the importance of freedom of navigation and overflight, unimpeded trade and lawful use of the seas in accordance with the international law. The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Trinamool Congress TMC has expelled two legislators, Sandeepan Saha and Ritbrata Banerjee, for anti-party activities, absenteeism from key meetings and public remarks critical of the party leadership. The move comes amid internal turmoil following TMC's defeat in the 2026 West Bengal Assembly elections. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. Maharashtra Governor Jishnu Dev Verma, Chief Minister Devendra Fadnavis and Deputy Chief Ministers Eknath Shinde and Ajit Pawar expressed grief and paid tribute to the legendary singer. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
5: നീലേശ്വരത്ത് ദേശീയപാത 66 തൂണുകളോടുകൂടിയ ആകാശപാത എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം 70-ാം ദിവസം പിന്നിട്ടു. ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ തുടങ്ങി നിരവധി പേരുടെ അന്നം മുട്ടിച്ചും ജനങ്ങളെ ഒന്നടങ്കം കഴിഞ്ഞ 3 വർഷമായി ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തോടുള്ള പ്രതിഷേധ സൂചനയായാണ് സമരം ആരംഭിച്ചത്. മഴയെത്തിയിട്ടും അധ്യയന വർഷം ആരംഭമായിട്ടും ജില്ലാ കലക്ടർ അടക്കം നിർദ്ദേശിച്ചിട്ടും സർവീസ് റോഡിന്റെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ കമ്പനിയുടെ മനഃപൂർവ്വമായ മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ഇന്നലെ ജനകീയ സമരസമിതി അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിലവിലെ നിർമ്മാണ രീതി പ്രദേശത്തെ ജലനിർഗമനം തടസ്സപ്പെടുത്തുമെന്നും പ്രദേശത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുമെന്നും വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ ആവേശകരമായ തുടക്കമായി. പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിനു പുറമെ കാരുണ്യ മനസ്സുള്ള സ്പോൺസർമാരിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളും വിവിധ തൊഴിലാളി സംഘടനകളുടെ സഹകരണത്തോടെ സൗജന്യ അധ്വാനവും ലഭ്യമാക്കിയാണ് വീടുകൾ പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റാൻ 100 കോടിയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൗകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് മേൽക്കൂരയില്ലാത്ത പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാൻ 11 കോടി രൂപയും സ്മാർട്ട് അംഗൻവാടികൾക്കും സോഷ്യൽ റിസോഴ്സ് സെന്ററുകൾക്കുമായി 6 കോടി രൂപയും കരട് പദ്ധതിയിൽ വകയിരുത്തി. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയുടെ സമ്പന്നമായ ചരിത്ര പൈതൃകവും കായിക വിനോദസഞ്ചാര സാധ്യതകളും കോർത്തിണക്കി സംഘടിപ്പിച്ച കാസർഗോഡ് ഫോർട്ട് റൈഡ് 2026 വിജയകരമായി സമാപിച്ചു. കോട്ടകളുടെ നാടായ കാസർഗോഡിന്റെ പൈതൃക സ്മാരകങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനുമായാണ് ഈ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, കാസർഗോഡ് പെഡലേഴ്സ് സൈക്ലിംഗ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു യാത്ര. പൈതൃക കോട്ടകളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തിയ 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കാസർഗോഡ് ജില്ലാ കലക്ടറാണ്. ഇത്തരം സംരംഭങ്ങൾ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങളായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കൊറക ഗോത്ര വിഭാഗങ്ങളുടെ ദീർഘകാലമായുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മാറിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ സ്മൈൽ പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക്. കൊറക ഗോത്ര വിഭാഗക്കാരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ മുൻ ജില്ലാ കലക്ടർ തുടക്കമിട്ട ഈ പദ്ധതി നിലവിലെ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പട്ടിക വർഗ്ഗക്കാരിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പ്രത്യേക അവലോകന യോഗങ്ങൾ ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികവർഗ വികസന വകുപ്പും റവന്യൂ വകുപ്പും സർവേ വകുപ്പും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 560 കൊറക കുടുംബങ്ങളിലെ ഭൂമി സർവേ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 262 കുടുംബങ്ങൾക്ക് ഇതിനോടകം പട്ടയം അനുവദിച്ചു നൽകി. 158 കുടുംബങ്ങളുടെ കൈവശരേഖയുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പട്ടയത്തിനായി 147 കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 17 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫൈഡ് കോപ്പികൾ ലഭ്യമാക്കി.
4: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി, ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാസർഗോഡ് ഉദുമയിലെ ബി ആരിഫയുടെ വിജയവഴികൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, 8:00 കിളിക്കൂട്ടം, മവുഞ്ചേരി UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. പുനഃപ്രക്ഷേപണം 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജേഷ് വാര്യർ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രോത് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഡോക്ടർ S. രാമനാഥന്റെ സംഗീത കച്ചേരി, 12:10 സേവന വാർത്തകൾ,

12:15 കൈകൊട്ടി കളിപ്പാട്ട്, കെ പി സീതയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സകളെക്കുറിച്ച് വിശദമാക്കുന്നു പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആശ ശ്രീധർ. 1 മണിക്ക് നൊസ്റ്റാൾജിക് 90s, 1990s മധുര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്യൂസ് ഫോണിൻ പരിപാടി. 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:15 കാവടി ചെന്ത്, ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻവാണി തത്സമയ ഫോണിൻ പരിപാടി. മഴക്കാല പച്ചക്കറി കൃഷി, ഈ വിഷയത്തെക്കുറിച്ച് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫെ. കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച. 8 മണിക്ക് കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോകവീഥികളിൽ. 10 മണിക്ക് കഥകളിപ്പദങ്ങൾ. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः पुरुषोत्तम शर्मा। आदौ मुख्याः वार्ताः। प्रधानमन्त्री नरेन्द्रमोदी म्यांमायाः राष्ट्रपति ऊ मिन आउ लाइन च नवदिल्ल्यां द्विपक्षीयोपवेशनं कृतवन्तौ। उभयोः मध्ये ऐतिहासिक सभ्यतागत सम्बन्धान् सुदृढीकर्तुं वार्ता अभवत्। भारत ओमान व्यापकार्थिक सहभागिता सन्धिः CEPA इति अद्य क्रियान्वितः अभवत्। अनेन भारतीय निर्यातकेभ्यः ओमाने प्रतिशतं 98% विपणौ शुल्कमुक्त कार्यानुमतिः भविष्यति। प्रधानमन्त्री स्वनिधि योजनायाः 6 वर्षपूर्तौ प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् अनया योजनया पथव्यवसायिभ्यः प्रगतेः नूतनावसराः प्रदत्ताः। पश्चिमबंगालस्य मुख्यमन्त्री शुभेन्दु अधिकारी अद्य मन्त्रिमण्डलस्य विस्तारं विधाय 35 नूतन मन्त्रिभ्यः मन्त्रिमण्डले स्थानम् अयच्छत्। अपि च हांगकांग नगरे आयोजितायां 22तमायां एशिया महाद्वीपीयायां अण्डर 20 एथलेटिक्स चैम्पियनशिप इति स्पर्धा मालिकायां भारतेन 10 स्वर्ण पदकानि समेत्य 19 पदकानि विजितानि। अथ वार्ताः विस्तरेण। प्रधानमन्त्री नरेन्द्रमोदी म्यांमायाः राष्ट्रपतिः ऊ मिन आउ लाइन च अद्य नवदिल्ल्यां द्विपक्षीयोपवेशनं कृतवन्तौ। उभयोः मध्ये ऐतिहासिक सभ्यतागत सम्बन्धान् इतोऽपि सुदृढीकर्तुं वार्ता अभवत्। संवादे म्यांमा भारतदेशयोः मिथः सुरक्षां सम्पर्कं च समेत्य देशद्वयोः सम्बन्धानां समेऽपि पक्षाः चर्चिताः। उपवेशनस्य अनन्तरं विदेश सचिवः विक्रम मिसरी अवोचत् यत् देशद्वयेन विदेश व्यवहार विकास शिक्षा स्वास्थ्यादि विषयेषु कार्याचरणाय सहमत्यं प्रकटितम्।
1: दोनों पक्षों ने अपने सुरक्षा हितों के प्रतिकूल गतिविधियों के लिए क्षेत्र के दुरुपयोग को रोकने के महत्व पर बल दिया। कुल मिलाकर राष्ट्रपति की इस यात्रा ने दोनों पक्षों के दीर्घकालिक साझेदारी को और गहरा करने तथा क्षेत्र में पारस्परिक लाभ विकास और समृद्धि के लिए मिलकर काम करने की साझा प्रतिबद्धता की एक बार फिर पुष्टि की है।
2: ग्रोथ एंड प्रॉस्पेरिटी इन द रीजन।
0: भारत ओमान व्यापकार्थिक सहभागिता सन्धिः CEPA इति अद्य क्रियान्वितः अभवत्। वाणिज्योद्योग मन्त्री पीयूष गोयलः अवोचत् यत् अयं सन्धिः देशद्वयस्य आर्थिक रणनीतिक सम्बन्धान् दृढयिष्यति। एकस्मिन् राष्ट्रिय दैनिक पत्रे प्रकाशिते लेखे श्रीगोयलः अवोचत् यत् अयं निधिः नूतनापणम् उद्घाटयिष्यति। अनेन निर्याते वृद्धिः भविष्यति, निवेशः अपि वृद्धिं यास्यति। व्यापकार्थिक सहभागिता सन्धेः अन्तर्गतं भारतीय निर्यातकेभ्यः ओमाने उत्पाद समूहेषु विपणौ प्रतिशतं 98% शुल्कमुक्ति कार्यानुमतिः भविष्यति। श्रीगोयलेन उक्तं यत् अनेन आजीविका संवर्धनाय विद्यार्थिभ्यः श्रमिकेभ्यः महिलाभ्यः कृषकेभ्यः मत्स्यजीविभ्यः सूक्ष्म लघु मध्यमोद्योगेभ्यः च महत्वपूर्णरूपेण लाभो भविष्यति।
3: I am confident that this comprehensive agreement
4: हमें विश्वास है कि व्यापक समझौता ओमान के साथ हमारे संबंधों को नई गति प्रदान करेगा। पहले दिन से ही भारत को ओमान की 98% उत्पाद श्रेणियों में शुल्क मुक्त पहुंच प्राप्त होगी और इससे भारत के ओमान को होने वाले 99% से अधिक निर्यात को लाभ मिलेगा। व्यापक आर्थिक साझेदारी समझौता CEPA हमारे साझा भविष्य की रूपरेखा है।
3: of our shared future.
0: प्रधानमन्त्री स्वनिधि योजनायाः 6 वर्षाणि पूर्णानि अभवन्। श्रीमोदी अस्याः योजनायाः प्रशंसां विधाय अवदत् यत् PM स्वनिधि योजनया प्रतिभूतिं विना ऋणप्रदानं वित्तीय समावेशनम् अपि च विकासस्य नवीन अवसराः प्रदत्ताः, येन लक्षशः पथविक्रेतिजनानां जीवने उन्नतिः समागता। पश्चिमबंगालस्य मुख्यमंत्री शुभेन्दु अधिकारी अद्य मंत्रिमंडलस्य विस्तारं अकरोत्। राज्यपालः RN रविः कोलकातायाः लोकभवने आयोजिते समारोहे 35 नूतन मन्त्रिभ्यः पदस्य गोपनीयतायाः च शपथग्रहणं कारितवान्। समारोहे मुख्यमंत्रीवर्येण सह अन्य वरिष्ठनेतारः अपि उपस्थिताः आसन्। नवनियुक्त मन्त्रिभ्यः विभागानां आवंटनम् अनन्तरं भविष्यति। शपथ ग्रहण समारोहे स्वप्नदास गुप्ता, अर्जुन सिंह, तापस राय, शकर घोष च शपथवचनं स्वीकृतवन्तः। संस्कृत वार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। भारत ऑस्ट्रेलिया देशयोः रक्षामन्त्रिणोः द्वितीय संवादोपवेशनं राजधान्यां नवदिल्ल्याम् अभवत्। रक्षामन्त्री राजनाथ सिंहः अथ च ऑस्ट्रेलिया देशस्य उपप्रधानमन्त्री रक्षामन्त्री च रिचर्ड माल्सः उपवेशनस्य अध्यक्षतां कृतवन्तौ। श्रीसिंहेन प्रोक्तं यत् उपवेशनावधौ भारत ऑस्ट्रेलिया देशयोर्मध्ये सुरक्षा सम्बन्धः सुदृढः अभवत्। श्रीमाल्सः अवादीत् यत् ऑस्ट्रेलिया भारत देशौ रक्षा सहभागितां सुदृढः अकुरुताम्। देशद्वयं सामुद्रिक क्षेत्रे मिलित्वा कार्यं करिष्यतः। वार्तायां द्विपक्षीय रक्षा सहयोग विषये प्रगतिः समीक्षिता, यया सहभागितायाः नूतन मार्गस्य अन्वेषणं भविष्यति। जलशक्तिमन्त्री सी आर् पाटिलः, विज्ञान प्रौद्योगिकी मन्त्री जितेन्द्र सिंहः च अद्य राजधान्यां नवदिल्ल्यां जलानुसन्धान विकास सम्बद्धाम् एकां कार्यशालाम् उद्घाटितवन्तौ। अत्रावसरे श्रीपाटिलः अवदत् यत् अस्यां कार्यशालायां जलसंकटस्य समाधानेषु व्यापक विचार विमर्शो विधीयते। अस्मिन् अवसरे जलशक्ति मन्त्रालयेन, इसरो इति भारतीयान्तरिक्षानुसन्धान संघटनेन च जलसंसाधनानाम् आकलनाय प्रबन्धनाय च उपग्रहाधारितानुप्रयोगम् उन्नत प्रौद्योगिकीं च दृढयितुं सन्धिः हस्ताक्षरितः। व्यावसायिक प्रतिष्ठानेषु प्रयुज्यमानस्य 19 किलोग्राम भारमितस्य एलपीजी इति वातिभाण्डस्य मूल्ये वृद्धिः सञ्जाता। परं गृहेषु प्रयुज्यमानस्य एलपीजी इति वातिभाण्डस्य मूल्ये परिवर्तनं नैव कृतम्। अवधेयं यत् वैश्विक परिदृश्ये तैलमूल्येषु अस्थिरता कारणेन इयं वृद्धिः जाता। पश्चिमेशियामयायां अमेरिका ईरानयोः गतिरोध अपि अपरं मूल्यवृद्धिकारणं वर्तते। वस्तुसेवाकरस्य सकलसंग्रहः विगतमासे 3.2% संवर्ध्य 1,94,000 कोटिरूप्यकाधिकः अभवत्। विगते वर्षे मई मासे संग्रहः 1,88,000 कोटिरूप्यकाणि आसीत्। गतमासे केन्द्रीय वस्तुसेवाकरस्य संग्रह 37,790,300 कोटिरूप्यकाणि अपि च राज्य वस्तुसेवाकरस्य सकलसंग्रह 45,043,100 कोटिरूप्याणि आसत्। एकीकृत वस्तुसेवाकरस्य संग्रह 1,50,090,900 कोटिरूप्यकाणि आसीत्। सर्वोच्च न्यायालयेन 5 न्यायाधीशानां नियुक्तिः कृता। अनेन सहैव मुख्य न्यायाधीशं समेत्य न्यायाधीशानां संख्या 37 संवृत्ता। विधि न्याय मन्त्री अर्जुन राम मेघवालः सामाजिक संचार पटले अवोचत् यत् राष्ट्रपतिना मुख्य न्यायाधीशस्य परामर्शानन्तरं सर्वोच्च न्यायालये 5 नूतन न्यायाधीशानां नियुक्तिः कृता। अवधेयं यत् केन्द्र प्रशासनेन विगते मासे एकं अध्यादेशं प्रस्तूय विधो संशोधनं कृतमासीत्। हांगकांग नगरे आयोजितायां 22तमायां एशिया महाद्वीपीयायां अंडर 20 एथलेटिक्स चैंपियनशिप इति स्पर्धा मालिकायां भारतेन 10 स्वर्णपदकानि, 5 रजतपदकानि, 4 कांस्यपदकानि च समेत्य 19 पदकानि विजितानि। पदकतालिकायां भारतेन द्वितीयं स्थानं प्राप्तम्। प्रधानमन्त्रिणा नरेन्द्रमोदिना 22तमायां एशिया महाद्वीपीयायां अंडर 20 एथलेटिक्स चैंपियनशिप इति स्पर्धा मालिकायां 10 स्वर्णपदकानि समेत्य 19 पदकानि प्राप्तवद्भ्यः भारतीय दलेभ्यः वर्धापनानि प्रदत्तानि। प्रधानमन्त्रिणा उक्तं यत् इमे युवानः भारतस्य कीर्तिं विश्वस्तरे प्रापयितुं निरन्तरं प्रयत्नं कुर्वन्ति। एतेषाम् उज्ज्वल भविष्याय प्रधानमन्त्रिणा शुभकामनाः प्रदत्ताः। इति वार्ताः।
5: ചേച്ചി ഇത് കണ്ടോ?
6: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
5: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
6: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
5: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
7: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
8: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
5: ഓ ഐ നോ.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ, PM സൂര്യാഗർ.gov.in.
11: സ്കൂള് തുറക്കാറായി.
12: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
11: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
12: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
13: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
14: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
15: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRLനെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
16: കേരള സ്പെഷ്യാലിറ്റി
15: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
17: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
15: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
18: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3 tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ള.
15: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷ

0: പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 114,560 ഗ്രാമിന് 14,320 ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. BC 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുകയിലയിലെ വില്ലനായ ഒരു രാസപദാർത്ഥത്തിന് നിക്കോട്ടീൻ എന്ന പേര് ഉണ്ടായത്. അക്കാലത്ത് ഇതൊരു ദിവ്യ ഔഷധമായാണ് യൂറോപ്യന്മാർ കരുതിയിരുന്നത്. തൊണ്ടവേദന മുതൽ പ്ലേഗ് രോഗത്തിനുവരെ അവർ പുകയില മരുന്നായി ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിൽ മെഷീനുകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുകവലി ഒരു ആഗോള മഹാമാരിയായി മാറിയത്. യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് റേഷന്റെ കൂടെ സിഗരറ്റ് സൌജന്യമായി നൽകിയിരുന്നു. ഇത് പുകവലി ലോകമെമ്പാടും പടരാൻ കാരണമായി. ഇന്ന് നമ്മൾ പുകവലിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇതിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്ന് പുകവലിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഡോക്ടർമാർ തന്നെ പണ്ടൊരിക്കൽ സിഗരറ്റ് പരസ്യങ്ങളിലെ പ്രധാന മുഖങ്ങളായിരുന്നു. ഒരു 50-ോ 60-ോ വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഡോക്ടർമാർ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും മെഡിക്കൽ ജേർണലുകൾ സിഗരറ്റ് പരസ്യങ്ങളാൽ നിറയുകയും ചെയ്ത ഒരു കറുത്തകാലം പുകയിലയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും വലിക്കുന്നത് ക്യാമൽ സിഗരറ്റുകളാണ് എന്നതായിരുന്നു 1930-കളിലും 1940-കളിലും അമേരിക്കയിൽ തരംഗമായ ഒരു പരസ്യവാചകം. വെള്ള കോട്ടിട്ട് സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഡോക്ടർമാരുടെ ചിത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം സ്ഥിരമായിരുന്നു. തൊണ്ടവേദനയും ചുമയും മാറാൻ ചില പ്രത്യേക ബ്രാൻഡ് സിഗരറ്റുകൾ നല്ലതാണെന്ന് പോലും ഡോക്ടർമാരെക്കൊണ്ട് കമ്പനികൾ പറയിപ്പിച്ചു. ഈ സിഗരറ്റ് നിങ്ങളുടെ തൊണ്ടയ്ക്ക് സുരക്ഷിതമാണ് എന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേർണലുകളായ ദി ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തുടങ്ങിയവയിൽ പോലും വർഷങ്ങളോളം സിഗരറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ വലിയ പേജുകളിൽ അച്ചടിച്ചു വന്നു. തങ്ങളുടെ സിഗരറ്റുകൾ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഗവേഷണങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അക്കാലത്ത് പുകവലി വലിയൊരു ആരോഗ്യ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ചെറിയ സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭയം മാറ്റാൻ കമ്പനികൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഡോക്ടർമാരെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിക്കുക എന്നത്. ഡോക്ടർമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമായി. എന്നാൽ 1950-കളുടെ മധ്യത്തോടെ കഥ മാറി. ഡോൾ ഹിൽ എന്ന രണ്ട് ബ്രിട്ടീഷ് എപ്പിഡമിയോളജിസ്റ്റുകൾ ശ്വാസകോശാർബുദം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളാണ് ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയാം. റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാർ പോലുള്ള വസ്തുക്കളോ പുകയോ ഒക്കെയാവാം ഇതിന് കാരണം എന്ന ചിന്തയിൽ ആരംഭിച്ച പഠനത്തിൽ 650-ഓളം ശ്വാസകോശാർബുദ രോഗികളിൽ വെറും 2 പേർ മാത്രമേ പുകവലിക്കാർ അല്ലാത്തവരായി ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് 10,000-ക്കണക്കിന് ഡോക്ടർമാരുടെ പുകവലി ശീലങ്ങൾ ചോദിച്ചറിഞ്ഞുള്ള പഠനങ്ങളും ദശകങ്ങളോളം അവർക്കിടയിലെ മരണവും തുടർ നിരീക്ഷണവുമായി പഠനം നീണ്ടു. പുകവലി ശീലത്തിന് അർബുദവുമായി മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിഞ്ഞു. പുകവലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു. പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. 1962-ൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സിഗരറ്റ് പരസ്യം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പതിയെ പലയിടത്തും പൊതുമാധ്യമങ്ങളിലും ഇതുപോലെ തീരുമാനങ്ങൾ വന്നു. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പൊതുപരിപാടികളിൽ വലിക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. ഒളിച്ചും പതുങ്ങിയും പുകച്ചും വലിച്ചും ആളുകൾ വലിഞ്ഞു. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നുവെന്ന ദയനീയമായ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. അഭ്യസ്ത വിദ്യരും സാമൂഹിക നായകരും ആയ പലരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ കണ്ടത് അന്തം വിട്ടിരുന്ന് വായിക്കാനും മനസ്സിൽ സഹതപിക്കാനും മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. പുകവലിക്കാരെ അപമാനിക്കുന്ന വിധമാണ് ഇവിടെ നടക്കുന്ന പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണങ്ങളെന്ന് ഏതോ ഒരു വിപ്ലവകാരി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പുകവലിച്ചാൽ ക്യാൻസർ എന്ന രോഗം വരുമെന്നും ക്യാൻസർ വന്നാൽ ദയനീയമായി മരിക്കുമെന്നുമുള്ള പ്രചാരണം ക്യാൻസർ രോഗികളെപ്പോലും അപമാനിക്കുന്നതാണെന്ന് മറ്റൊരുവൻ. ചുംബന ആലിംഗന സമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂ ജനറേഷൻ സമരത്തിനുകൂടി കേരളം ഉടൻ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. പൊതുനിരത്തിൽ ഒരുമിച്ചിരുന്ന് പുകവലിച്ചും പരസ്പരം മുഖത്തേക്ക് പുകയൂതി രസിച്ചും അവർ വാർത്തകളിൽ നിറയുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളിൽ ആ ദിവസങ്ങളിൽ 9 മണി ചർച്ചയ്ക്ക് ഒരു പുകമയമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ, ഈ പുകവലി അത്ര പ്രശ്നമുള്ളതൊന്നുമല്ലോ എന്ന്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ചിലരുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും ക്യാൻസർ വന്നാൽ പിന്നെന്ത് ചെയ്യും? രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ നമുക്ക് പേടിയാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികളെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. പേടി കാരണം ഒരാപ്പിളോ മുന്തിരിയോ പോലും നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ മടിക്കും. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ആരോ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വിശ്വസിച്ച് കാശുകൊടുത്ത് വാങ്ങിച്ച യൂഫോർബിയ ചെടികളെ വെട്ടിയെറിഞ്ഞ് കടലിലെറിയും. പക്ഷേ അപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും ജീവന്റെ ധവള ധൂമം ഒരു ധൂമക്കുറ്റിയിൽ നിന്നെന്ന പോലെ ബഹിർഗമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാഞ്ഞിട്ടാൽ അവനവന്റെ ജീവനെയും സ്വത്തിനെയും വിലമതിക്കാഞ്ഞിട്ടുമല്ല. ക്ഷണിക നേരത്തെ ആ സുഖം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നതെന്ന്. ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വിട്ട് ഇനിയൽപ്പം ശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് പുകവലി ഹാനികരമാണെന്ന് പറയുന്നത്? പുകയില പുകയിൽ ഹൈഡ്രജൻ സയനൈഡ്, അസറ്റോൺ, മെഥനോൾ, ടുളുവിൻ, DDT, നാഫ്തലിൻ, ആർസനിക്, ബ്യൂട്ടെയിൻ മുതലായ 4000 രാസവസ്തുക്കൾ

രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 200-ൽ പരം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണെന്നും അവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവയിൽ തന്നെ പൈറീൻ, നാഫ്തൈലാമീൻ, ഡൈബെൻസാക്ലഡൈൻ, പൊളോണിയം, വിനൈൽ ക്ലോറൈഡ്, ബെൻസോ പൈറീൻ തുടങ്ങി 50-ൽ പരം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും

0: ഡോപ്പമിനെന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കൂട്ടുന്നു. ഈ ഡോപ്പമിനാണ് പുകവലിക്കുമ്പോൾ ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ഇത് നോർ അഡ്രിനാലിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനവും കൂട്ടും. അതാണ് പുകവലിക്കുമ്പോൾ തോന്നുന്ന ഉത്തേജനത്തിന്റെ രഹസ്യം. പക്ഷേ ഈ ക്ഷണിക നേരത്തെ ആനന്ദവും ഉത്തേജനവും വലിയ ദോഷങ്ങൾക്കുള്ള നിലമൊരുക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. കാർബൺ മോണോക്സൈഡ്, പുകയിലെ പ്രധാന വാതകം ഇതാണ്. ഒരു സിഗരറ്റിൽ 2 മുതൽ 6% വരെ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കലർന്ന് രക്തത്തിന്റെ ഓക്സിജൻ വിതരണ സങ്കേതങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല, രക്തത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്കുള്ള കഴിവും ഇല്ലാതാക്കുന്നു. അങ്ങനെ കോശങ്ങൾ പ്രാണവായു കിട്ടാതെ മൃതപ്രായരാകുന്നു. തലച്ചോറിലും ഹൃദയത്തിലുമൊക്കെ ഈ പ്രക്രിയ നിരന്തരം നടന്നാലുള്ള ദോഷങ്ങൾ പറയേണ്ടതില്ലോ. ടാർ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യത്തിൽ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ടാർ. ഇത് ശരീരകലകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്യാൻസറിന്റെ സംഘാടകരിൽ പ്രധാനി ഇവൻ തന്നെ. പുകവലി കൊണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ശരീരകോശങ്ങളിലും അത് ജനിതക മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം, ശബ്ദപേടകം, ആമാശയം എന്നിവിടങ്ങളിലാണ്. കൂടാതെ പക്ഷാഘാതം, നിരവധിയായ ഹൃദ്രോഗങ്ങൾ, ഹൃദയസ്തംഭനം, അമിത രക്തസമ്മർദ്ദം, വന്ധ്യത തുടങ്ങി ഒരുവിധം എല്ലാ രോഗങ്ങളും ഇതുമൂലമുണ്ടാകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണകാരണമായി അറിയപ്പെടുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. ഇതേപ്പറ്റിയുള്ള ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി. ലോകാരോഗ്യ സംഘടന, ലോകത്ത് 1 വർഷം 30 ലക്ഷം ആളുകൾ പുകയില ജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നു. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നില തുടർന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇത് 3 സെക്കൻഡിൽ ഒരാൾ വീതം എന്ന സ്ഥിതിയിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യയിൽ വർഷം തോറും 3.5 കോടിയിലധികം ആളുകൾ പുകവലി കാരണം രോഗബാധിതരാകുന്നു. അതിൽ 7 ലക്ഷം പേർ മരണമടയുന്നു. കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിന്റെ 52% സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിന്റെ 18% പുകയിലയുടെ ഉപയോഗം കാരണമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ ക്യാൻസർ മൂലം മരിക്കുന്നവരിൽ 90% ആളുകൾ പുകവലിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ കുറവാണ് ലോകത്താകമാനം ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും കൂടി മരണമടഞ്ഞവർ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.
1: ആകാശവാണി
2: കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷീരകർഷകരുടെ പ്രധാന വരുമാന മാർഗം പാലിന്റെ വിൽപ്പനയാണ്. എന്നാൽ മാറുന്ന കാലത്തിനൊപ്പം പാലിന് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്തുന്ന കർഷകരും ഇന്ന് വളർന്നു വരുന്നു. കാസർഗോഡ് ഉദുമ സ്വദേശിനിയായ ആരിഫ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിച്ച് മികച്ച വരുമാനം നേടുന്നു. പശുപരിപാലനം ലാഭകരവും സ്ഥിര വരുമാനം നൽകുന്നതുമായ ഒരു സംരംഭമാക്കി മാറ്റാൻ കഴിയുമെന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ തെളിയിച്ച ആരിഫ ഈ ലോക ക്ഷീരദിനത്തിൽ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. കേൾക്കാം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ. കാസർഗോഡ് ഉദുമ സ്വദേശിനി ശ്രീമതി ബി ആരിഫയുടെ വിജയവഴികൾ.
3: കാർഷിക സംരംഭം എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരാണ് ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്. കൃഷിയായിട്ട് ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഇപ്പൊ ഒരു കാർഷിക മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറ, ഇന്നത്തെ യുവജനത വളരെയധികം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തില് വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ക്ഷീരമേഖലയിലേക്ക് വരികയും അവിടെ ഒരു വിജയപാത, ഒരു വിജയം തീർക്കുകയും ചെയ്ത ഒരു യുവതിയാണ് നമുക്കൊപ്പം ഇന്ന് അവരുടെ കാർഷിക വിശേഷങ്ങളുമായിട്ട് എത്തുന്നത്, ആരിഫ, ഉദുമയിലെ ബി ആരിഫ. അപ്പോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആരിഫയോട് തന്നെ ചോദിക്കാം. കാർഷിക സംരംഭം, പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിലേക്ക് പശു വളർത്തലൊക്കെ തുടങ്ങണമെങ്കിൽ അതിനോടുള്ള താല്പര്യം തീർച്ചയായിട്ടും വേണം. മറ്റ് കാര്യങ്ങൾക്ക് ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആരിഫ എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ വരികയും അവിടെ ചുവടുറപ്പിക്കുകയും ചെയ്തത്?
4: ഞാൻ വരിക എന്ന് വെച്ചാൽ ആദ്യം വെറുതെ ഒരു കൗതുകത്തിന് ഒരു പശുവിനെ വാങ്ങി തുടങ്ങിയതാണ്. 2014 ഒരു കുള്ളം പശുവിലാണ് ആദ്യ തുടക്കം.
3: ഇതിനോടുള്ള ഒരു ഇഷ്ടമാണല്ലോ അതിന്റെ മുഖ്യ ഘടകം.
4: ഞാൻ ആദ്യം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു.

0: എന്റെ വീട്ടില് ഉമ്മാക്കും ഉപ്പാക്കെല്ലാം പശു ഉണ്ട്.
1: പാരമ്പര്യത്തിന്റെ കണ്ണിയുണ്ട്.
0: അതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് വളർന്ന ഒരാളാന്ന്. അന്നേരം ഒരു പശുവിനെ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആദ്യമായിട്ട് ഒരു കുള്ളം പശുവിനെ വാങ്ങിയത്. അത് കുറച്ചുനാള് ഞാൻ എന്നെ നോക്കി, അത് പ്രഗ്നന്റ് ആയപ്പം നമുക്ക് പിടിച്ചാൽ കിട്ടൂല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ അതിനെ കൊടുത്തു. വീണ്ടും കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്കതൊരു ആഗ്രഹമായിട്ട് ആദ്യം മനസ്സൊന്നും പോകുന്നില്ല വേണം വേണം എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഒരു പശുവിനെ വാങ്ങി. അത് പക്ഷെ പക്ക ട്രാജഡി ആയിരുന്നു. കറക്കാൻ ചവിട്ടലും അങ്ങനെയെല്ലാം ആയിട്ട് ആദ്യം ഒന്ന് വിഷമിച്ചു. പിന്നെ ഹെൽപ്പിന് ആള് വന്നു, അതിനെ കറക്കാൻ പറഞ്ഞു തന്നു. കാലെല്ലാം കെട്ടി കറന്നു പഠിച്ചു.
1: അപ്പൊ ഈ അന്ന് സ്കൂൾ ജോലി ഇല്ലേ?
0: അന്ന് സ്കൂൾ ജോലി ഇല്ല.
1: അത് വേണ്ടെന്ന് വെച്ചതാണോ?
0: ഒന്ന് കുട്ടികള്, ചെറിയ കുട്ടികളാകുമ്പം വീട് ആ ഒരു സമയത്ത് നമുക്ക് പോകാൻ പറ്റാത്തൊരു സമയം, അതുകൊണ്ടാണ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ വാങ്ങിയതും.
1: മനസ്സിലായി. അപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒരു സംരംഭമായിട്ട് അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കുട്ടികളെ നോക്കണം, എന്നാ എന്തെങ്കിലും ചെയ്യാൻ വേണമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത്.
0: അതെ അതെ, വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിലൊരു കമ്പം കയറി എന്ന് വെച്ചാൽ പാല് കിട്ടിത്തുടങ്ങുമ്പോ സൊസൈറ്റിയിലാണ് ആദ്യം പാലും കൊണ്ടുപോയെ. ആദ്യം ഒരു 8 ലിറ്റർ പാലായിരുന്നു ആദ്യം.
1: ഒരു പശുവല്ലേ?
0: ഒരു പശുവിന് 8 ലിറ്റർ പാലായിരുന്നു ആദ്യം. അത് നമുക്കത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ കുറച്ച് അത്യാഗ്രഹം കൂടി, പാല് കൂടുതൽ വേണമെന്ന് തോന്നാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ കൂടുതൽ പശുക്കളായി മാറി. ഒരു 200-250 ലിറ്റർ പാലോളം കറക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ പാലിന്റെ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ഒരാഗ്രഹം അന്നേരം തുടങ്ങി. ആദ്യമെല്ലാം ഉമ്മ വീട്ടില് മോര് കടയുന്നതെല്ലാം പണ്ട് കണ്ടിട്ടുണ്ട്, നെയ്യ് ഉണ്ടാക്കുന്നതും മോര് കടയുന്നു. ആ ഒരു രീതി ഞാൻ ആദ്യം തുടങ്ങി. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് പനീർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഇടയിൽ നമുക്കൊരു ക്ഷീരവികസന ഓഫീസറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, നമ്മളെ കാസർഗോഡുള്ള കോഴിക്കോടാണ്. അങ്ങനെ ഞാൻ പോയി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് തുടങ്ങിയതാണ്. 30 പ്രൊഡക്റ്റ്.
1: ആ പ്രൊഡക്റ്റിന്റെ ആയിരുന്നു ട്രെയിനിങ് കിട്ടിയത്?
0: അതെ അതെ അതെ.
1: പശു വളർത്തലിൽ പിന്നെ പ്രത്യേകിച്ചിട്ട് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല?
0: ഉണ്ട്. പശു വളർത്തലിന് ട്രെയിനിങ് ഞാനിവിടെ കെ വി കെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളത്തിന്റെ എല്ലാം ട്രെയിനിങ്ങിന് പിന്നെ CPCRA ആദ്യമായിട്ട് പശുവിനെ തീറ്റപ്പുല്ല് എങ്ങനെയാ ചെയ്യണ്ടെന്നുള്ള കാര്യത്തിന് ഞാൻ ആദ്യം വന്നത് CPCRA.
1: എത്ര പശു ഉണ്ടായിരുന്നപ്പോഴാണ് അതങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്?
0: ആദ്യം ഒരു പശു ഇല്ല തന്നെ. അന്നേരം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വിത്ത് കൊണ്ടുപോയിട്ടാണ് പിന്നെ പുൽകൃഷി തുടങ്ങിയത്. പുല്ലിങ്ങനെ വേണമെന്നുള്ള ആ കാര്യമൊന്നും ആദ്യമൊന്നും ആർക്കും അങ്ങനെ അറിയില്ല പുല്ല് വേണമെന്നുള്ളത്. ഇവിടെ വന്ന് കണ്ടപ്പോന്ന് ഇതൊക്കെ മനസ്സിലാക്കി. ഇവിടെ ഒരു സാറ് വന്ന് അതെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ പുൽകൃഷി തുടങ്ങി. പുല്ല് ആ പുല്ല് കൊടുക്കാൻ തുടങ്ങി പശുവിന്. അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ സ്റ്റോൾ വെക്കും, അന്നേരം ഇവിടെ വന്ന് സെയിൽ ചെയ്യും.
1: ഇവിടെ
0: അതെ എടുത്ത സ്റ്റോളിലും ഞാൻ സെയിൽ ചെയ്യും. ആദ്യമെല്ലാം സ്റ്റോളായിരുന്നു, നമുക്കിത് അറിയില്ലല്ലോ. അപ്പൊ ചെറുതായിട്ട് സ്റ്റോളിൽ സ്റ്റോളിൽ പോയി. പിന്നെ ആൾക്കാർക്കെല്ലാം വീട് തോറും പാല് കൊണ്ടുകൊടുക്കും. അതിന്റെ ഒന്നിച്ച് ഈ സാധനങ്ങൾ കുറച്ച് കുറച്ച് കൊടുത്ത് ശീലിപ്പിച്ചു. പിന്നെ എന്ന് വെച്ചാല് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇവർക്ക് നല്ല, നമ്മക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. നോർത്ത് ഇന്ത്യൻസിന്റെ ആണ് ശ്രീഖണ്ഡ് പോലത്തെ എല്ലാം പ്രൊഡക്റ്റുകൾ. അതെല്ലാം എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. അപ്പൊ അതെല്ലാം ഈ സ്റ്റോളിൽ നിന്ന് എല്ലാവരും കഴിച്ചപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പം ഒരു 150 ലിറ്ററിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുമ്പിലോട്ടേക്ക് പോകുന്നുള്ളതാണ് ഇപ്പൊ.
1: അപ്പൊ ഇപ്പൊ എത്രയുണ്ട്, എത്ര ലിറ്റർ പാല് ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്നു?
0: ഇപ്പൊ ഒരു 150-ന്റെ അടുത്ത് പാലേ ഉള്ളൂ.
1: അതായത് പശുക്കളുടെ എണ്ണം കുറച്ചു.
0: അതെ.
1: അപ്പൊ ഇപ്പൊ ഒരു 150 ലിറ്റർ ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അല്ലെ? എങ്ങനെയാണ് അത്? ഇപ്പൊ എത്ര പശുക്കളായി?
0: ഇപ്പൊ 10 പശുക്കളുണ്ട്. 8 വലിയ പശുക്കളും 2 കിടാരികളും. അത് എന്റെ അടുത്ത് ഇപ്പൊ ഉള്ള പശുക്കള് എണ്ണം കുറച്ചെങ്കിലും പക്ഷെ ഏറ്റവും ഈൽഡ് ഉള്ള പശുക്കളാണ് ഇപ്പൊ ഉള്ളത്. ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന 34 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ് കൂടുതലുള്ളത്. HF 2 എണ്ണം, 34, 32 പിന്നെ 25, ഏറ്റവും കുറഞ്ഞത് 22 ലിറ്റർ. അതിനപ്പുറത്തുള്ള പശു ഇല്ല. നമുക്ക് പശുവിന്റെ എണ്ണത്തിലല്ല കാര്യം, നമുക്ക് പാല്. അത് ഞാനത് മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് പിന്നെ പശുക്കളുടെ എണ്ണം കുറച്ച് അങ്ങനെ ആയി പോകുന്നു. ഇപ്പൊ എല്ലാത്തിനും കറവയില്ല. നമുക്കിപ്പോ 150-ന്റെ അടുത്ത് പാലുണ്ട്. തികയാത്തത് സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങും, പ്രൊഡക്റ്റ് ആക്കും, പിന്നെ ഓർഡേഴ്സ് എല്ലാം കിട്ടും, കല്യാണത്തിന്റെ തൈരിന്റെ അങ്ങനെയെല്ലാം. അപ്പൊ കൂടുതൽ പാല് ആവശ്യം വരുമ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങി ചെയ്യും.
1: ഇതിപ്പോ പ്രൊഡക്റ്റിലാണോ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്? പാൽ വിൽപ്പന ഇല്ലേ?
0: പാൽ വിൽപ്പന കൂടുതലില്ല, പ്രൊഡക്റ്റിലാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്.
1: എത്ര വർഷമായി പ്രൊഡക്റ്റിലേക്ക് മാത്രം ചിന്തിച്ചു തുടങ്ങിയിട്ട്?
0: 5 വർഷമായി.
1: 5 വർഷം. അപ്പൊ അത് നിങ്ങള് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോ തന്നെ ഇതിലായിരുന്നു മുൻഗണന കൊടുത്തത്?
0: അതെ അതെ, സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കഴിയുമ്പോഴേക്കന്നെ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ പ്രൊഡക്റ്റിലേക്ക്. അപ്പോഴേ അങ്ങനെ തന്നെയാണ്.
1: അപ്പൊ ഒരു സാധാരണ കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതായിരുന്നു ചിന്ത അല്ലേ? എന്തായാലും പ്രൊഡക്റ്റിന് കൂടുതൽ വിലയാണല്ലോ.
0: അതെ, പക്ഷെ നമുക്ക് പാല് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എന്നല്ല പറയേണ്ടത്. ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് തീറ്റ ചെലവ് കുറെ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ പശു മേഖലയിലെ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ആ പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഇപ്പൊ സപ്പോസ് ഇപ്പൊ പാല് കൊടുക്കുന്നത്, പാല് പുറത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു 70 രൂപ കിട്ടും. പക്ഷെ തൈരായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അതേ റേറ്റേ കിട്ടും. അതിലും കൂടുതൽ നമുക്ക് അതിന് ബൈ പ്രൊഡക്റ്റ് കിട്ടും, നെയ്. അപ്പൊ കുറെ കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ആക്കിയിട്ട് പോവാനുള്ള ചിന്ത കൂടുതൽ നമുക്ക് വരാം.
1: ഇതെങ്ങനെയാ, സ്വന്തം ഐഡിയ ആയിരുന്നു അതോ മറ്റു ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ കിട്ടിയതാണോ?
0: അല്ല, എനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. മുമ്പേ ഉള്ളൊരു ആഗ്രഹമാണ്. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യലില്ല, ഏറ്റവും നല്ല സാധനം. അത് നമുക്കെന്ന് വെച്ചാൽ നമ്മളെ സാധനം കുറെ നാൾ നിൽക്കൂല. പാലുൽപ്പന്നങ്ങളല്ലേ, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ചെറുതായിട്ട് നമ്മൾ കയ്യോട് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, ഹോമോജിനേഷൻ ഇല്ല, പാസ്ചറൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഡെയിലി ഉണ്ടാക്കി കൊടുക്കുന്ന അതിന് വാല്യൂ ഉണ്ട്. ആൾക്കാരത് ചോദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആദ്യമെല്ലാം ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ സാധനത്തിന് വില കൂടുതലാണ്, ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ അത്ര വിലയില്ല. പതിയെ പതിയെ വാങ്ങി വാങ്ങിയോ അല്ല എങ്ങനെയെന്ന് അറിയില്ല, ആൾക്കാരത് മനസ്സിലാക്കിയെടുത്ത് ഏറ്റവും നല്ല സാധനമാണ് ഇവരുടെ അടുത്ത് നിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ബുക്കിംഗാണ്. ഇപ്പം നെയ്യല്ലെന്ന് വെച്ചാൽ 1500 രൂപ ഞാനൊരു ലിറ്റർ നെയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പാല് തൈരുണ്ടാക്കി, തൈര് കടഞ്ഞ് മോരുണ്ടാക്കി, അതിൽ നിന്ന് വെണ്ണയെടുത്ത് അത് ഉരുക്കി അതിന് കഴുകാനും അതിന് കുറെ പണിയുണ്ടല്ലോ. ആ അതിന്റെ വിലയാണ്. 1500 എന്നുള്ള വില കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വിചാരിക്കും വലിയ വിലയാണ്. പക്ഷെ ഇത്ര നല്ല സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നെയ് കിട്ടാൻ അവര് 1-2 ആഴ്ച വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും.
1: എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങളായിട്ട് അരിഫ കൊടുക്കുന്നത്?
0: ഞാനിപ്പോ വിപണിയിൽ ഇറക്കുന്നുള്ളത്, ഷോപ്പിൽ ഇറക്കുന്നുള്ളത് തൈര്, മോര്, പിന്നെ സ്പൈസി ബട്ടർ മിൽക്ക്, പനീർ.
1: സ്പൈസി ബട്ടർ മിൽക്ക്
0: സംഭാരം നമ്മളെ തന്നെ വീട്ടിലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഈ സാധനങ്ങളെല്ലാം ഇട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്.
1: ഷോപ്പ് എന്ന് വെച്ചാല് എവിടെയാണ്?
0: കാസർഗോഡ് ടൗണ്, നമ്മളെ ഉദുമ തൊട്ട് കാസർഗോഡ്, പിന്നെ ഒരു 40 കിലോമീറ്റർ ചുറ്റളവില്
1: ഇപ്പൊ ഷോപ്പുകളായിട്ട്
0: കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ സാധനങ്ങൾ പോകുന്നുണ്ട്,
1: ഡെയിലി പോകും,
0: ഡെയിലി പോകുന്നുണ്ട്.
1: അതല്ലാതെ
0: നമുക്ക് സ്റ്റോൾ ഉണ്ടെങ്കിലാണ് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളത്. അത് സിപ്പപ്പ് ഉണ്ട്, ഡെസേർട്ടുകളുണ്ട്, ശ്രീഖണ്ഡ്, ലസ്സി, ഇതേ തൈര് മോര് സംഭാരങ്ങള്, ഫ്ലേവേർഡ് മിൽക്ക്, പേട, ബർഫി, ചോക്ലേറ്റ്, പനീർ, പനീറിന്റെ തന്നെ പലതരം സ്നാക്സുകൾ ഉണ്ടാക്കി കൊടുക്കും, പനീറിന്റെ പിക്കിൾസ്. ഇതിന്റെ തന്നെ വാല്യൂ അങ്ങനെ മാറ്റി മാറ്റി മാറ്റി പല ഐറ്റംസ് ചെയ്തു കൊടുക്കും.
1: അപ്പൊ വീട് തന്നെ ഒരു പണിപ്പൂരയായിട്ട് മാറി അല്ലെ? വേറൊരു ഷോപ്പ് ഉണ്ടോ ഉണ്ടാക്കാൻ? ഒരു യൂണിറ്റ്
0: ഇല്ല, യൂണിറ്റ് ആയിട്ടില്ല. വീട്ടിൽ തന്നെയാണ് ലൈസൻസ് എടുത്ത്, പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. ഒരു കോവാ മിഷൻ ഉണ്ട്, പിന്നെ എന്റെ രണ്ട് കൈയുണ്ട്.
1: ഈ രണ്ട് കൈകളേ ഉള്ളൂ,
0: മക്കളെ കൈകളും കൂടി ഉണ്ട്. അപ്പൊ പാക്കിംഗ് എല്ലാം അവര് ചെയ്തു തരും.
1: ബാക്കി ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ആരിഫയാണ്?
0: അതെ അതെ.
1: വേറെ സഹായത്തിന് ഈ മക്കളല്ലാതെ കുടുംബം അല്ലാതെ വേറെ ആരെങ്കിലും പുറത്തുനിന്നുണ്ടോ?
0: ഇല്ല, പുറത്തുനിന്നില്ല.
1: ഇല്ല. ശരി, കുടുംബത്തിന്റെ കൈകളാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ?
0: രാവിലെ 3:30 കഴിച്ച് പശുവിന്റെ പണി കഴിഞ്ഞാല് നമ്മൾ ഈ പാക്കിംഗ് തുടങ്ങും. അത് കഴിഞ്ഞ് ഞാൻ തന്നെയാണ് ഇത് സെയിൽസ് ചെയ്യാൻ കാസർഗോഡേക്ക് പോകുന്നത്. ഒരു ഇലക്ട്രിക്കിന്റെ സ്കൂട്ടി ഉണ്ട്, ഉച്ച വരെ സെയിൽസ് ചെയ്യും. അത് കഴിഞ്ഞ് വന്നാൽ വീണ്ടും പശു ചാണകം വാരല്, കുളിപ്പിക്കല്, കറവ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് വീണ്ടും പാലെടുത്ത് അടുപ്പിൽ വെച്ച് വീണ്ടും തുടങ്ങും. രാവിലെയും പാല് ചൂടാക്കും, രാവിലത്തെ പാല് വൈകുന്നേരം വൈകുന്നേരം ചെയ്യും. ഈ പാക്കിംഗ് എല്ലാം മക്കളാണ് ചെയ്യുന്നത്. അതിന് മുമ്പിൽ ഞാൻ ഒരു പ്രാവശ്യം ഒരാളെ ഹെൽപ്പിന് വെച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ ഇത്. കുറച്ചും കൂടി വിപുലീകരിക്കുമ്പോൾ എന്നുവെച്ചാൽ ഇപ്പൊ മെഷീനറീസ് ഉണ്ട്, നമുക്ക് ബോട്ടിൽ ഫില്ലിംഗ് ആയാലും പാക്കിംഗ് ആയാലും എല്ലാം മെഷീനറീസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടും.
1: ഇതിനൊക്കെയുള്ള സാമ്പത്തിക മൂലധനങ്ങൾ എവിടുന്നാണ്? എങ്ങനെ ലോൺ ഉണ്ടോ?
0: ലോണാണ്, വ്യവസായ വകുപ്പ് മുഖാന്തരം, കുടുംബശ്രീയിലും അങ്ങനെയാണ്. പിന്നെ IIM കോഴിക്കോട് ബിസിനസ് ഉണ്ടല്ലോ, അവര് 100-150 വുമൻസിനെ കേരളത്തിലൊട്ടാകെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ട്. അവരെ ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ മാർക്കറ്റിൽ തന്നെ എന്റെ സാധനം എത്താൻ അങ്ങനെയാണ്.
1: അപ്പോ ഈ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അവര് എങ്ങനെയാണ്, നിങ്ങൾ നിർബന്ധിക്കാതെ തന്നെ അവര് ഇതിലേക്ക് വന്നതാണോ?
0: മൂത്ത മോക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാനിതിങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നതല്ലേ, ഇപ്പൊ ഇവള് എന്നോട് ചോദിക്കും ഇതെങ്ങനെയാണെന്നുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ എനക്കും കൂടി ചെയ്യാനുള്ള ഭയങ്കര താല്പര്യമാണ്. പഠിക്കും മോള്, പ്ലസ് ടു കഴിഞ്ഞതാണ്. അപ്പൊ ഒരു ദിവസം നമ്മള് തിരുവനന്തപുരത്ത് പോയി, തിരുവനന്തപുരത്ത് കേരളീയം പരിപാടിക്ക് പോയ നേരം ആടെ കണ്ടു കുട്ടികളെ, സ്റ്റോള്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. ഇതെന്താണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഡയറി ടെക്നോളജി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ഇത്. അന്നേരം മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട് എന്റെ മോള്,
1: ഇത് കഴിഞ്ഞാൽ ഇനി ഇതാണ്,
0: അതെ അതെ ഇതിൽ തന്നെ പോണം, കീമ എഴുതണം. അങ്ങനെ കീമ എഴുതിയിട്ടിരിക്കുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഞാൻ മനസ്സിലാക്കി മക്കൾക്കും ഇതിനോട് താല്പര്യമുണ്ട്. ചെറിയ മോനടക്കം വന്ന് നമ്മളെ തൊഴുത്തെല്ലാം ക്ലീൻ ചെയ്യും.
1: കുഞ്ഞ് ആയിരുന്നപ്പോ അവര് കാണുന്നുണ്ടല്ലേ ഉമ്മ ചെയ്യുന്നതൊക്കെ?
0: അതെ അതെ. ഞാന്ന് വെച്ചാലേ മക്കളെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ്. നമ്മളെ വീട്ടിൽ വെച്ചാല് എല്ലാരും ഒരുപോലെയാണ്. ഇപ്പൊ പണിന്ന് പറഞ്ഞിട്ട് അവര് പണി ചെയ്യുന്നതല്ല, അവര് സന്തോഷം കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. ഞാൻ അതിനുള്ള അവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ദിവസം ഇവരെ എനിക്ക് ഹെൽപ്പ് ചെയ്തു, ഞാൻ ഒരു ദിവസം 300 രൂപ കൊടുക്കും ഒരാൾക്ക്. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ബസ്സിന് അവർക്ക് പൈസ കൊടുക്കണ്ട, അവരുടെ ആവശ്യങ്ങളൊന്നും ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ അതിൽ ചെയ്യാം, അവർ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കൂല. ഇവര് സ്വന്തം ഉണ്ടാക്കിയ
1: പൈസ അല്ല
0: അല്ല അല്ല. അപ്പൊ ആ ഒരിത് ഞാൻ എന്റെ മക്കൾക്ക് ശീലിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്.
1: നമ്മുടെ പേരന്റിങ്ങില് നമ്മള് അച്ഛനമ്മമാരെ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണിതല്ലേ?
0: അതെ അതെ. അവര് അത് ചെറുപ്പം തൊട്ടേ പഠിച്ചാലേ അവർക്ക് പിന്നീട്, അല്ലെങ്കിൽ ഈ മക്കളുണ്ടല്ലോ കൊറേ കുട്ടികളെല്ലാം,
1: പൊതുവേ നമ്മുടെ ഈ പ്രായത്തിലുള്ള മക്കള് പൊതുവേ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ അച്ഛനമ്മമാര് ചെയ്യുന്നത് എന്തെന്ന് വലിയ ഗൗനിക്കുന്നേ ഇല്ലാത്തൊരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ.
0: അതെ അതെ. അത് മാത്രമല്ല, ഇവർക്കെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഇവരുണ്ടാക്കും, ഇവരാന്നുണ്ടാക്കുന്ന ചോറും കറിയും എല്ലാം ഇവരുണ്ടാക്കി വെക്കും. അവർക്കറിയാം ഇത്ര ആളുണ്ടെങ്കിൽ ഇത്ര ഭക്ഷണം ഉണ്ടാക്കണം, ഇത്ര കഴിക്കും. ആ ഒരു ഇത് ഞാൻ പഠിപ്പിച്ചതെന്നല്ല, അവരെന്നെ സ്വയം ചെയ്ത് പഠിച്ച്. ഞാൻ എത്രയോ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇവരല്ലേ വീട്ടില്, അപ്പൊ ഇവരെല്ലാരും കൂടി ചെയ്ത് പഠിച്ച്. ഇപ്പം മോനടക്കം, മോൻ കട്ടൻ ചായ വെച്ച് കുടിക്കും.
1: ചെറിയ
0: 6 വയസ്സായി. നാല് മക്കള്. രണ്ടാണ് രണ്ട് പെണ്ണ്, മൂത്തത് രണ്ട് പെൺകുട്ടികളാണ്, ചെറുത് രണ്ട് ആൺകുട്ടികളാണ്. അങ്ങനെ രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല,
1: നാലാണ്.
0: അപ്പൊ നാലാണ് ഒരുപോലെയാണ്. അവര് അങ്ങനെ ചെയ്യും. അവർക്കല്ലെന്ന് വെച്ചാല് ഞാൻ എന്ത് ചെയ്യുമ്പോ അതിങ്ങനെ നോക്കി നിന്നിട്ട് അത് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുവന്നുള്ള ഫാമിലി. ഇപ്പൊ നമ്മള് ചാണകം വാരി ഒരു ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് നിക്ഷേപിച്ചാല് ഇതിന്റെ യൂറിൻ അതിലേക്ക് തന്നെ ചെയ്തിട്ട് അതിങ്ങനെ പോയി ഓട്ടം സ്വിച്ചിട്ടാ മതി. അന്നേരം പോയി ചാണകപ്പൊടിയായി വന്നു, ബാക്കിയുള്ളത് ബയോഗ്യാസ് പോയി. നമുക്ക് അതിനുള്ള പണി എത്രയോ കുറഞ്ഞില്ലേ. ആ ഇതെല്ലാം ഇവരിങ്ങനെ ശ്രദ്ധിക്കും മക്കള്. അത് ഭാവിയിൽ ഇവരെങ്ങനെ അതിനെങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള ചിന്തയാണ്. അപ്പൊ നമുക്ക് സ്ഥലം കുറച്ച് കുറവാണ്, അപ്പൊ കൃഷിയും അങ്ങനെ ആയിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കുറച്ച് പച്ചക്കറികളും ഉണ്ട്, അപ്പൊ നമ്മളിപ്പോ പുറത്ത് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പോവാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മക്കള് വലുതായാലും ഇങ്ങനെ കൃഷിയിലേക്കും ഇങ്ങനെ വരുമായിരിക്കും എന്നുള്ളത്.
1: അമ്മയാണ് റോൾ മോഡല്, അതിന്റെ തുടർച്ച അവര് പിടിച്ചു കൊണ്ടുപോയിക്കോളും അല്ലെ.
0: അല്ല മാഷും എല്ലാം ഹെൽപ്പും. മാഷ് എന്ന് വെച്ചാല് മാഷക്ക് ആദ്യം ഒന്നും അറിയുന്നുണ്ട്, എനക്കും അറിയില്ല. ഞാനും ഇത് ആദ്യമായിട്ട് തന്നെയാണ്, വീട്ടില് പശു ഉണ്ടായിരുന്നെങ്കിലും ആ പശുവിന്റെ അടുത്ത് പോവാനോ അതിനൊരു പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞാ പോലും പണ്ട് അത് ഇഷ്ടമില്ല, പോവില്ല. പാവമ്മ ഉപ്പ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ നാട്ടിലൊരു പ്രത്യേകതയാണ് പണ്ട് തൊഴുത്തില്, ഇപ്പൊ അല്ല മാറ്റല്ലിടുന്ന, പണ്ട് തൊഴുത്തില് ഈ ഇലയെല്ലാം വെട്ടിക്കൊണ്ടെന്നിട്ട് തരിച്ചിട്ടിടും, അതാണ് ചാണകം വളം. അങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നത്. അതിനെല്ലാം പോവും, പുല്ലരിയാൻ പോവും, അങ്ങനത്തെ കാര്യത്തിന് പോവും. പക്ഷെ ഇങ്ങനെ പശുവിനെ കറക്കാനൊന്നും അറിയില്ല, അതിന് തീറ്റയിട്ട് കൊടുക്കാൻ പോവില്ല, എല്ലാം മടിയാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ എല്ലാം ഇഷ്ടത്തില് അറിഞ്ഞ് ചെയ്യുന്നത്. പക്ഷെ പശുവിനൊന്നും എനിക്ക് കൂടുതൽ പണിയില്ല. പണ്ടെന്ന് വെച്ചാലും ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഒരു പുല്ലിടല്, ഇങ്ങോട്ട് വരുമ്പോ ഒരു പുല്ലിടുക, അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, രാവിലത്തെ ഫുഡ് രാവിലെ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വൈകുന്നേരം കൊടുക്കും. അതിന്റെ ഇടയിൽ വെള്ളം ഇഷ്ടം കണക്ക് അവര് വെള്ളം കുടിക്കാനുള്ള ഓട്ടോമാറ്റിക് ബൗൾ സിസ്റ്റം ഉണ്ടാക്കി. നമുക്ക് പണിയെല്ലാം എത്രയോ കുറവാണ്, ആ എടുക്കുമ്പോ ചാണകം വാരണം കുളിപ്പിക്കണം, ആ ഒരു പണി. അതും പ്രഷർ വാഷറെല്ലാം ഉപയോഗിച്ച് കുളിപ്പിക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ ഈസി ആയിട്ട് പോകുന്നുണ്ട്. നല്ല ഹൈടെക് ആയിട്ട് ഫാമെല്ലാം ഞാൻ സജ്ജീകരിച്ചതുകൊണ്ട് എനിക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല.
1: ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ തീറ്റപ്പുല്ല് ഇപ്പൊ എത്ര സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്നു? 10 പശുക്കൾക്കുള്ളത് തികയുന്നുണ്ടോ?
0: ഇല്ല, തീറ്റപ്പുല്ല് ഇപ്പം ചെയ്യുന്നില്ല. നിലവിലിപ്പോ ശൈലേജാന്ന് കൊടുക്കുന്നത്. എനിക്ക് സ്ഥലം ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. വേറൊരാള് സ്ഥലത്തായിരുന്നു, ഒരു 30 സെന്റിലായിരുന്നു പുൽകൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പുൽകൃഷി ചെയ്യുന്നില്ല. അതാണ് സ്ഥലം പുറത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് വലിയൊരു ഫാമായിട്ട് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്.
1: രാവിലെ ഇപ്പോ തീറ്റയായിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാ? ശൈലേജ് അല്ലാതെ മറ്റെന്താണ്?
0: ശൈലേജ് തന്നെയാണ്, ശൈലേജും കാലിത്തീറ്റയും അത്രേ ഉള്ളു. പശുവിനുള്ള
1: കറവയ്ക്ക് ശേഷം കൊടുക്കും.
0: അതെ, കറവയ്ക്ക് ശേഷം കൊടുക്കും. അത് നമ്മള് തീറ്റ എന്ന് വെച്ചാല് ഫുള്ള് മിക്സ്ഡ് ആണ്.

0: ഉള്ള കാൽഷ്യം മിനറൽസ് എല്ലാം മിക്സ് ചെയ്തിട്ട് പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ചാണകം ഒന്നും ലൂസിൽ പോകില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള ചാണകം. അങ്ങനെയാണ് നമ്മ അതിനെ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകുന്നുള്ളത്.
1: കറവയൊക്കെ മെഷീൻ തന്നെ?
0: ആ, കറവ മെഷീനിലായാലും അവസാനം നമ്മൾ കൈയോടൊന്ന് കറന്നിട്ടെടുക്കും.
1: പിന്നെ ഈ ക്ലാസ്സുകളിൽ നിന്ന് ഈ പറഞ്ഞതെല്ലാം പഠിച്ചെടുത്തു അല്ലെ, പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഒക്കെ. എവിടെ നിന്നാണ് ഈ പശുക്കള് പൊതുവെ തെരഞ്ഞെടുക്കല്? വീട്ടിലുണ്ടായ കുട്ടികളോ? അങ്ങനെയല്ലല്ലോ,
0: ഉണ്ട്. വീട്ടിൽ നമ്മള് നല്ല ശ്രമം വെച്ച് നല്ല കുട്ടികളെ ഇപ്പൊ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിലെ ഒരു കുട്ടിയാണ് ഇപ്പൊ ഒന്ന് വന്നിട്ടുണ്ട്. അത് 24 ലിറ്റർ പാലുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഡെലിവറിയില്. അപ്പോ ഇനി അത് കൂടുമായിരിക്കും നെക്സ്റ്റില്. അങ്ങനെ ഞാനിപ്പോ അങ്ങനെയാണ് നോക്കി എടുക്കുന്നുള്ളത്. ആദ്യമെല്ലാം പശുവിനെ വാങ്ങിയാന്ന് ചെയ്ത് പുറത്തുനിന്ന്, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഫസ്റ്റെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കേനു, പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടായിട്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നല്ല ശ്രമം വെച്ച് കുട്ടികളെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ 10 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 2 നമ്മൾ ഇവിടെ നിർത്തും, ബാക്കി കൊടുക്കും. എന്ന് വെച്ചാൽ സ്ഥലം പരിമിതി കൊണ്ടാണ് ഇപ്പം പശു ഇങ്ങനെ കൂട്ടാൻ പറ്റാത്തത്.
1: എന്തായാലും വർഷത്തിലൊരു പ്രസവം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
0: അതെ അതെ, കൃത്യമായിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്.
1: പിന്നെ പൊതുവെ നമ്മുടെ ഫാമിനെ ബാധിക്കാവുന്ന ഒരു പ്രധാന കാര്യമാണ് ഒന്ന് തീറ്റ ചെലവ് പൊതുവെ ഉണ്ടാവുന്നതാണ്. അതല്ലാതെ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ പെട്ടെന്നൊരു ഫാമിന്റെ ഒരു എല്ലാം കൂടി അട്ടിമറിക്കുന്ന ഒരു സംഭവമാണല്ലോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വെക്കുന്നത്?
0: ആദ്യം എനിക്കും അതേപോലെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ പശുവിനെ കൊണ്ടുവന്നാലേ കൊണ്ടുവരും ഇവിടെ ഇറക്കും, പിറ്റേ ദിവസം പശു എണീക്കൂല, അവിടെ കിടന്ന് പിന്നെ എണീക്കൂല. അങ്ങനത്തെ അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എത്രയോ ലക്ഷങ്ങളാണ് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പശുവിന് 165, 185 എല്ലാം കൊടുത്തിട്ടാണ് ഈ വലിയ പശുക്കളെ കൊണ്ടുവരുന്നത്. അത് ഇടത്തി വന്ന് ഇൻഷുർ പോലും ചെയ്യാനുള്ള സമയമില്ല. അപ്പോഴേക്കും അങ്ങനെ നഷ്ടമായ കുറെ ഉണ്ടായിരുന്നു. ഇപ്പം കൊണ്ടുവന്നിട്ട് ക്വാറന്റൈൻ ചെയ്ത് നമ്മ അത്രയും നോക്കി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം പൊതുവെ കൊണ്ടുവരുന്നത് കുറച്ച് നമ്മളെ കുട്ടികളെ വളർത്താൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുവരുന്ന കുറച്ച്. പക്ഷെ കൊണ്ടുവന്നാലും അവർക്ക് വേണ്ടത് അവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്.
1: പൊതുവെ നമ്മുടെ തൊഴുത്തിൽ സൂക്ഷിക്കുന്ന കന്നുകാലികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ എപ്പോ വേണമെങ്കിലും വരാം. വിളിപ്പുറത്ത് ഡോക്ടർ ഉണ്ടാവണം എന്നില്ല, അപ്പൊ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റണല്ലോ ഒരു അസുഖങ്ങൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ. അപ്പൊ എന്തൊക്കെ മരുന്നുകൾ നിങ്ങൾ സൂക്ഷിക്കും?
0: ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ മരുന്നുകൾ എന്ന് പറയാൻ ഇപ്പൊ ആവശ്യം വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പശുക്കൾക്ക് കൃത്യമായ നമ്മളെ ഭക്ഷണ രീതിയിൽ തന്നെയാണ് കുറേ രോഗങ്ങൾ മാറും. പിന്നെ ഇവർക്ക് ഈ വേനൽക്കാലത്ത് കിതപ്പെല്ലാം കുറച്ച് കൂടുതലുണ്ടാവും. അന്നേരം നമ്മൾ കുറച്ച് അപ്പക്കാരും കല്ലുപ്പെല്ലാം ചേർത്തിട്ടുള്ള ഭക്ഷണം കൊടുത്താൽ അതങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് പോയും. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യണം, അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പറ്റൂല പശുക്കൾക്ക്. പിന്നെ ആഴ്ചയിൽ പുറത്തൊന്ന് നടത്തും പശുക്കളെ, അതുകൊണ്ട് അവരെ കുളമ്പിന് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അതെല്ലാം ആദ്യം നമ്മളെ ബാധിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചൂട് കൂടുതലായാൽ പിന്നെ ഇവർക്ക് വേണ്ട ഇതുണ്ടല്ലോ വാക്സിനുകൾ, അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം പ്രശ്നമില്ലാതെ ഈ ചൂട് തരണം ചെയ്തിട്ട് പോകുന്നു തോന്നുന്നുണ്ട്.
1: എങ്ങനെയാണ് മേൽക്കൂര? ഷീറ്റിട്ട മേൽക്കൂര അല്ലേ?
0: അതെ അതെ, ഷീറ്റിട്ട മേൽക്കൂര തന്നെയാണ്. പക്ഷെ കുറച്ചാട് മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് തണലും ഉണ്ട്. പിന്നെ അവർക്ക് ഡയറി ഫാനുകളുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല.
1: നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് ഇപ്പൊ അല്ലേ?
0: അതെ അതെ. ആദ്യം എല്ലാരും ചോദിച്ചു എന്നോട് ഇത്ര വലിയ പശുക്കളെ കൊണ്ടാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം ഞാൻ വലിയ ആളെ പോലെ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എനക്ക് തന്നെ ഇരുട്ടടി വരികയും ചെയ്ത്. പിന്നെ ആ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നതേ ഇതിനേക്കാളും വലിയ പശുക്കൾ വേണം അങ്ങനെയുള്ള ഒരു ചിന്തയാണ് എനിക്ക് വരുന്നുള്ളത്. പശുക്കളെ എണ്ണത്തിലല്ല പാല് കൂടാൻ വേണ്ടിട്ട് നമ്മള് ഇനി അതിന്റെ മക്കളെ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പരിപാടി.
1: ശരിക്കും പറഞ്ഞാല് അനുഭവങ്ങളിലൂടെ പഠിച്ചതാണല്ല, പഠിച്ചെടുത്തു അല്ലെ, ഒരു ഇനി അങ്ങോട്ട് ചെയ്യാവുന്നതെല്ലാം കാര്യപ്രാപ്തിയോടെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ആയി കഴിഞ്ഞു.
0: അതെ അതെ, അത് അനുഭവത്തിലൂടെ നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയും അനുഭവത്തിലൂടെ പഠിക്കും. നമ്മൾ ആദ്യം നമുക്കറിയൂല, ആദ്യം നമ്മൾ വിചാരിക്കും ഇത് ഈസി ആയ ഒരു കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷെ ഈസിയാണ്, ഈസി അല്ലാതെയുമില്ല. നമ്മത് മനസ്സിലാക്കി ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ തീറ്റ ചെലവ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ കാലിത്തീറ്റക്കൊന്നും നമുക്ക് തന്നെ എനക്ക് തന്നെ ഇത്രയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് എനിക്കത് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ അതുമല്ല നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പൊ പാക്ക് ചെയ്യുന്ന പാക്കിംഗ് കവറുകൾ ബോട്ടിൽസ് ഇതിനെല്ലാം വില നല്ലോണം ഇരട്ടി. 160 കിട്ടുന്ന പാക്കിംഗ് കവറിന് ഇപ്പം 220. അപ്പൊ നമുക്കിത് വില കൂട്ടാൻ പറ്റൂല. പെട്ടെന്ന് പോയിട്ട് മാർക്കറ്റിൽ വില കൂട്ടണം എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ആ ഒരു പ്രതിസന്ധിയിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് തരണം ചെയ്യുമായിരിക്കും വിചാരിക്കുന്നു.
1: ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ പ്രോസസിംഗ് ഒക്കെ? എങ്ങനെ മെഷീനറീസ് വെച്ച് തന്നെയാണോ തൈരൊക്കെ ഉണ്ടാക്കുന്നത്? പഴയ നാടൻ രീതിയാണോ അല്ല എങ്ങനെയാണത്?
0: തൈരെല്ലാം ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് ആയിട്ടാണ് പാൽ ചൂടാക്കുന്നുള്ളത്. ആദ്യമെല്ലാം കോവ മെഷീനിലായിരുന്നു പാൽ ചൂടാക്കിയിരുന്നത്. ഇപ്പം ഡബിൾ ബോയിലിംഗ് ആയി. അങ്ങനെ ചെയ്യാനാന്ന് എനിക്ക് തോന്നുന്നു, നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അത് നാടൻ രീതിയിൽ തന്നെയാണ്, പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന കൾച്ചറാണ്. കൾച്ചർ ഉപയോഗിച്ചിട്ട് അത് ഇപ്പൊ യോഗേർട്ട് ആയാലും തൈരായാലും അതിന്റെ കൾച്ചർ വേറെ വേറെ ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ചും പാൽ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് അതിന്റെ ശുദ്ധത നമ്മൾ നല്ലോണം ഉറപ്പ് വരുത്തേണ്ടതുണ്ടല്ലേ. ഇപ്പൊ എത്രത്തോളം ശ്രദ്ധിക്കുന്നു? സ്വയം തന്നെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ?
0: ആ, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു മണോ എന്തെങ്കിലും അടിച്ചുപോയാൽ പാലാണ്, പെട്ടെന്ന് അത് മോശമായി പോവും. അത് ഞാൻ അത്രയും കെയർ ചെയ്തിട്ട് അത്രയും നീറ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്ക് പാല് പുറത്തുനിന്ന് വാങ്ങുന്നതല്ലോ, നമ്മൾ തന്നെ പാലായതുകൊണ്ട് നമുക്ക് കൂടുതലൊരു വിശ്വാസം ഉണ്ട്. പുറത്തുനിന്നാകുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പാല് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുപോകുമ്പോൾ അറിയുന്നുണ്ട് അത് ഇത്ര ഫാറ്റ് ഉണ്ട്, ഇത്ര SNF ഉണ്ട്. അതും കൂടി നിലനിർത്തിയിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. പിന്നെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, എറണാകുളത്ത് കൊടുത്തു, അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു, ക്വാളിറ്റിക്ക് കോഴിക്കോട് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല, കിട്ടണോ അത്ര.
1: പൊതുവെ ക്ഷീരമേഖല എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ. നമുക്കൊരു ഒന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ പശുവിനെ പരിപാലിക്കുന്ന ഒരാൾക്ക് ഇത്രയും അധികം മറ്റു കാര്യങ്ങൾ, നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ പറയുന്നത് അതിനൊക്കെ സമയം ഇല്ല. തൈരുണ്ടാക്കണം, നെയ്യ് ഉണ്ടാക്കണം, മറ്റ് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ്. അതിനുള്ള സമയം നമുക്കില്ല, പശുവിനെ നോക്കാൻ തന്നെ വേണമെന്ന് പറയുന്നു. അതേ ഇടത്താണ് ആരിഫ പ്രത്യേകിച്ച് മറ്റു ജോലിക്കാരെയൊന്നും വെക്കാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അപ്പൊ അതൊരു ടൈം മാനേജ്മെന്റ് ട്രിക്കാണോ അത്?
0: അതിപ്പോ എന്താ പറയല്, നമ്മളെ ആവശ്യമാണല്ലോ, അപ്പൊ ടൈം നമുക്ക് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഉണ്ടാവും. എന്നോടും കൊറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെ നീ ഇങ്ങനെ ചെയ്തു പോന്ന്, എങ്ങനെ നീ നിലനിർത്തുന്ന, കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിനക്ക് എങ്ങനെ ഇതെല്ലാം പറ്റുന്നെന്ന്. അതിനുള്ളൊരു മറുപടി എനിക്ക് പറയാൻ അങ്ങനെ അറിയില്ല. അതായത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം പോവാറില്ല. പക്ഷെ ഏടെങ്കിലും ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആടെ ആരിഫ ഉണ്ടാവും, അതിന് ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടാവും. അത് ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ചോദിച്ച് ചില സമയത്ത് വരും. എന്താച്ചാ നമുക്ക് നമ്മളെ പശുവിനെ കറക്കേണ്ട ഒരു ടൈം ഉച്ചയല്ല, ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക്, ആ ഒരു സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ. ഇല്ലെങ്കിൽ പോകുമ്പോഴേക്ക് ചിലപ്പം ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടോ അങ്ങനെ ആയിട്ടോ അത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകും.
1: നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെ? എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ?
0: അതെ അതെ, എല്ലാവരും കൂടി പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ പോകുന്ന അത്യാവശ്യമാണെങ്കിൽ അല്ലെ, ഒന്നിൽ കൂടുതൽ ദിവസത്തേക്കാണെങ്കിൽ ആളെ വെക്കാറുണ്ട്.
1: ലഭിക്കുവോ ആളെ?
0: അത് 4-3 ദിവസത്തേക്കൊന്നും ലഭിക്കൂല, പക്ഷെ 1 മാസത്തേക്കെല്ലാം ആളെ വെച്ചിട്ട് അത് അങ്ങനെ പോകും.
1: അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പറ്റാവുന്നതേ ഉള്ളൂ അല്ലെ?
0: അതെ, നമുക്ക് വേണമെന്ന് വിചാരിച്ചാല് ഏത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആരിഫ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഇപ്പം നമ്മളെ നാട്ടിൽ വന്നു അന്വേഷിച്ചാല് അവര് പറയും ആരിഫാനെ പോലെ ആരിഫായി ഉണ്ടോ? ആരിഫാനെ പോലെ ആരിഫ അല്ല, എത്രയോ ആൾക്കാരുണ്ടാവും. ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അവരവര് തോന്നിയാല് അവരവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് വിചാരിച്ചാ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. ഞാനത് ചെയ്ത് അങ്ങനെ പോയി ഇപ്പൊ ഇങ്ങനെ കുറച്ചും കൂടി കൂടുതലായി ചെയ്യുന്നുണ്ട്.
1: ആരിഫയെ കണ്ട് ആരെങ്കിലും ഒക്കെ ഈ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ആരിഫ കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും?
0: എത്രയോ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം ആൾക്കാരും, പിന്നെ ജെന്റ്സ് ആയാലും ലേഡീസ് ആയാലും എന്നെ വിളിക്കാറുണ്ട്. ഇവർക്കുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഞാൻ അവരോട് അതിന്റെ ന്യൂനതകളും പറഞ്ഞു കൊടുക്കും, അതിന്റെ നല്ല വശങ്ങളും പറഞ്ഞു കൊടുക്കും. അത് ന്യൂനതകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിൽ അവസാനം അവർക്ക് അതൊരു തിരിച്ചടിയാവുമല്ലോ. അതും കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ട്രെയിനിങ് സെന്ററിലത്തെ മാമുകളെ പറഞ്ഞിട്ടുണ്ട് ആരിഫ ഒരിക്കലും ഒരാളെയും നിരുത്സാഹപ്പെടുത്താറില്ല എന്ന്. ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പക്ഷെ ആദ്യമല്ല, ഞാൻ പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ഫാമിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആൾക്കാരെന്നോട് പറഞ്ഞത് ഒരിക്കലും ഇതിലേക്ക് വരണ്ട എന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കി. പക്ഷെ ഞാൻ ഒരാളോടും ഇതിലേക്ക് വരണ്ട എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയില്ല. കാരണം നമുക്ക് കഴിയുന്ന വിധത്തിൽ ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും പശു എന്നുള്ള മേഖല ഏറ്റവും നല്ലതാണ്. ഇത് മാത്രമല്ലല്ലോ, ഞാനിപ്പോ പറഞ്ഞില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ്, ഇപ്പൊ ഗ്യാസ് എവിടെ കിട്ടുന്നുണ്ട്? പക്ഷെ എന്റെ സംരംഭത്തിന് ഇതുവരെ നിന്നിട്ടില്ല. ഗ്യാസ് എനിക്ക് ഡെയിലി കിട്ടുന്നുണ്ട്, 4 മണിക്കൂർ 4 ക്യൂബിക്കിന്റെ ആണ്. അത് കഴിയുമ്പോഴേക്ക് നമ്മൾ വീണ്ടും അതിലേക്ക് ചാണകം ഡെപ്പോസിറ്റ് ചെയ്യും. അതും വരാമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ കറണ്ട് അതേ ബയോഗ്യാസും തന്നെയാണ് അതും എടുക്കുന്നുള്ളത്. അതെല്ലാം നമുക്കുള്ളൊരു ക്വാളിറ്റിയാണ്. ചാണകം നമ്മളെ ആവശ്യത്തിനുള്ള സ്ലറി എല്ലാം നമ്മളെ പച്ചക്കറികൾക്കും അതിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നില്ലല്ലോ. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് അതും കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പച്ചക്കറിയായ

0: ാലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പുറത്തു കൊടുക്കുന്നതല്ല, ഞാൻ എന്റെ സംഭാരത്തിൽ തന്നെ ഇടുന്ന പച്ചമുളക് ഇഞ്ചി ഈ കാര്യങ്ങളും കുറച്ചെല്ലാം നമ്മളെടുത്തു തന്നെയാണ്, കുറച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ആൾക്കാർക്കും അതേപോലെ നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കായാലും ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: ഈ ബൈ പ്രോഡക്ട്സിന്റെ കാര്യം പറയുമ്പോൾ ചാണകം ഒരു പ്രധാന ഘടകമാണല്ലോ, അത് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്?
0: ചാണകം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചാണകപ്പൊടിയായിട്ട് വരുന്നതാണ്. ചാണകപ്പൊടി പാക്ക് ചെയ്തിട്ട് ഒരു കിലോക്ക് 30 രൂപ നിരക്കിലാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. അത് പാക്ക് ചെയ്യാതെ ചാണകം ചാക്കിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കിലോക്ക് 10 രൂപ വെച്ച് 50 കിലോ എടുക്കണം. അങ്ങനത്തെ അവർക്ക് 500 രൂപ ആ രീതിയിലും ഞാൻ കൊടുക്കുന്നുണ്ട്, അതെനിക്ക് പോകുന്നുണ്ട്. അതേപോലെ സ്ലറി, അത് ഒരു ബോട്ടിലിന് 1 ലിറ്ററിന് 10 രൂപ നിരക്കിൽ അതും ഞാൻ കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്വന്തം വരുമാനത്തിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടും മോശമല്ലാത്ത ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഈ 4-5 വർഷത്തിനിടയിൽ എന്ന് തന്നെയാണ് ഇപ്പം ആരിഫയ്ക്ക് പറയാനുള്ളത്.
0: അതെ അതെ, മോശമില്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരു 100 ലിറ്ററിന്റെ പാലെല്ലാം ഉള്ളവർക്കാണെങ്കിൽ ഒരു 3-4 ലക്ഷം മാസത്തിൽ വരുമാനം വരും.
1: സ്വയം അധ്വാനിക്കാനുള്ളൊരു മനസ്സ് അല്ലെ, നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ക്ഷീരമേഖല എന്ന് തന്നെയാണ് ആരിഫക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാനായിട്ടുള്ളത്.
0: അതെ, സ്വന്തം പണിയെടുക്കാതെ പണിക്ക് അളവെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. അല്ല, നമ്മളതിന് മെനക്കെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിനും മെനക്കെടണം. വെറുതെ ഒരാൾക്കും ഒരു സാധനവും കിട്ടൂല. ആ മെനക്കെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കിത് നല്ല നിലക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
2: വെറും പാൽ ഉൽപാദനത്തിൽ ഒതുങ്ങുന്നതല്ല പശുപരിപാലനം എന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ അതിനെ വിജയകരമായ ഒരു സംരംഭമാക്കി മാറ്റാൻ കഴിയുമെന്നും ആരിഫയുടെ അനുഭവങ്ങൾ നമ്മോട് പറയുന്നു. കഠിനാധ്വാനവും പുതുമയുള്ള ചിന്തകളും ഒത്തുചേരുമ്പോൾ കൃഷിയും അനുബന്ധ മേഖലകളും മികച്ച വരുമാന മാർഗമാക്കി മാറ്റാം. ക്ഷീരകർഷകർക്കും പുതുതായി ക്ഷീരമേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ആരിഫയുടെ അനുഭവങ്ങൾ പ്രചോദനമാകട്ടെ. ഇതുവരെ നമുക്കൊപ്പം കാസർഗോഡ് ഉദുമയിലെ ശ്രീമതി ബി ആരിഫ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
3: പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607. നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കണ്ണൂർ, ഇന്നത്തെ കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,800 രൂപ, കാസർഗോഡ് തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 12,500 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,400 രൂപ. തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,000 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് കാസർഗോഡ് തലശ്ശേരി എന്നിവിടങ്ങളിൽ 8,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ 5,600 രൂപ, തലപ്പറമ്പ് 5,000 രൂപ, കാഞ്ഞങ്ങാട് 5,200 രൂപ, കാസർഗോഡ് 5,300 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്കാ പഴുത്തത് 1,000ന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബകോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
0: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടിമോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 1,94,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 1,88,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 1 മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബകോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ under-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന under-17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നിഖിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജൽശക്തി മന്ത്രാലയവും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ജലക്ഷാമത്തിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2047 എന്ന വീക്ഷണം സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ള

0: അതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: കുട്ടികളിലുണ്ടാകുന്ന അനീമിയ അഥവാ വിളർച്ച, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഈ വിഷയത്തിൽ ചേലോറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്വേത ബി റാമുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. കൂടെ ശ്രീകല ബിജു.
3: നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം.
3: മിക്കവരെയും ബാധിക്കുന്ന ഒരാരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച എന്നത്. ഇത് കുട്ടികളിലാകുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ്. എന്താണ് ഡോക്ടർ ഈ വിളർച്ച? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്?
4: വിളർച്ച എന്ന് പറയുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണ്. അനീമിയ എന്നാണ് നമ്മൾ പറയുക. അനീമിയയുടെ ഒരു ലക്ഷണമാണ് വിളർച്ച അഥവാ പലർ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സാധാരണമായി ആളുകളിൽ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ച് 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 67% കുട്ടികൾ വിളർച്ച ബാധിച്ചവരാണ് നമ്മുടെ പോപ്പുലേഷനിൽ. അത് കൗമാരപ്രായക്കാരിൽ വരുമ്പോൾ ആൺകുട്ടികളിൽ 30% കുട്ടികൾക്കും പെൺകുട്ടികളിൽ 59% കുട്ടികൾക്കും വിളർച്ചയുണ്ട്. വലിയ ആളുകളിൽ തന്നെ, അതായത് പുരുഷന്മാരിൽ 25% പേർ വിളർച്ച ബാധിതരാണ്. സ്ത്രീകളിൽ ഇത് വരുമ്പോൾ 51% സ്ത്രീകൾക്കും നമ്മുടെ നാട്ടിൽ വിളർച്ചയുണ്ട്.
3: പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്.
4: സ്ത്രീകളിൽ കൂടുതൽ വിളർച്ച കാണുന്നുണ്ട്.
3: ഒരു കുട്ടിക്ക് അനീമിയുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനാവുക? അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അനീമിയ വരാം. അതിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് അയേണിന്റെ കുറവുകൊണ്ടുള്ള അനീമിയാണ്. ഇത് ശരീരത്തിൽ ഇരുമ്പ് സത്ത കുറവായതുകൊണ്ടുള്ള അനീമിയാണ്. എല്ലാത്തരം അനീമിയയുടെയും ലക്ഷണങ്ങൾ പൊതുവെ പ്രാരംഭഘട്ടങ്ങളിൽ വളരെ വേഗമായിട്ടായിരിക്കും. അതായത് കുട്ടികൾക്ക് ക്ഷീണം വരിക, അവരുടെ വാശി കൂടുക. പ്രത്യേകിച്ചും ഒരു 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാശി കൂടുന്നു, ഭക്ഷണം കഴിക്കാതാവുന്നു. അതുവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതാവുന്നു. ഇടയ്ക്കിടയ്ക്ക് വയറ്റിളക്ക രോഗങ്ങൾ വരിക, മറ്റസുഖങ്ങൾ വരിക, അവരുടെ വളർച്ച കുറയുക, വളർച്ചയുടെ നിരക്ക് എന്ന് പറയും നമ്മൾ, തൂക്കം കൂടുന്നൊരവസ്ഥ, അതൊക്കെ കുറഞ്ഞു വരിക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് അനീമയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വലിയ കുഞ്ഞുങ്ങളിൽ, അതായത് ഇപ്പം കൗമാരപ്രായക്കാരിൽ പ്രത്യേകിച്ചും, അവരുടെ ആർത്തവക്രമം തെറ്റുന്നതുണ്ടാവാം, ക്ഷീണമുണ്ടാവാം, കുറച്ച് പഠിക്കുമ്പോൾ തന്നെ തളരുക, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുക, അതുവരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, ബാഗ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക, സ്കൂളിൽ പിന്നോക്കം വരിക, ഒന്നിനോടും ഉത്സാഹമില്ലാത്ത അവസ്ഥ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. എപ്പോഴും ക്ഷീണിച്ചിരിക്കുക, പിന്നെ കുട്ടികളുടെ മുടി കൊഴിച്ചിൽ കാണുക. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളാവാം.
5: അപ്പൊ ഈ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാവും അല്ലെ?
4: ഭക്ഷണത്തോട് വിരക്തി,
5: അങ്ങനെയാകുമ്പോ ചില പ്രത്യേക വസ്തുക്കളോട് ഒരു താല്പര്യം ഉണ്ടാവില്ലേ?
4: തീർച്ചയായും.
5: കുട്ടികള് മണ്ണായി ശ്രമിക്കുക.
4: അത് തീർച്ചയായും, അത് പൈക്ക എന്ന് പറയും നമ്മള്. അതായത് ന്യൂട്രീഷ്യസ് അല്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി തോന്നുക. അത് കുഞ്ഞിക്കുട്ടികളിലാണെങ്കിൽ മണ്ണ്, പിന്നെ അത് ചുമരില് കുമ്മായം, പെൻസിൽ കടിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഈ പെൻസിലൊക്കെ കടിക്കുമ്പോൾ അനീമിയുടെ കൂടെ ലെഡിന്റെ പോയിസണിങ്ങും കൂടി വരാം കുട്ടികളിൽ. അങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മാറ്റാം. പണ്ട് കാലത്ത് നമ്മൾ ഗർഭിണികൾ അരി തിന്നുന്ന ഒരവസ്ഥ പറയും. അത് ഗർഭിണികൾക്ക് രക്തത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ, അനീമിയ വരുമ്പോൾ അരി കഴിക്കാൻ തോന്നുക, ഐസ് കഴിക്കാൻ തോന്നുക, അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ ചില
5: ആ
4: സമയത്ത് ഉണ്ടാവാം.
5: ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ?
4: പ്രധാനമായും നമ്മുടെ നാട്ടില് അയൺ ഡെഫിഷ്യൻസി, അതായത് ഇരുമ്പ് സത്തയുടെ കുറവ് തന്നെയാണ്. എന്നിരുന്നാലും മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന് വിറ്റമിൻ B12 ഫോളിക് ആസിഡിന്റെയും ഡെഫിഷ്യൻസി, അതിന്റെ കുറവ് നമുക്ക് പെർണീഷ്യസ് അനീമിയ ഉണ്ടാക്കും. ഇത് സാധാരണഗതിയിൽ വൈറ്റമിൻ B12 ആനിമൽ ഫാറ്റ് നിന്നാണ് കിട്ടുക. അപ്പം പ്രത്യേകിച്ചും ഇപ്പോഴ് നമുക്കൊരു വെജിറ്റേറിയനിസം, വെഗാൻ ഫുഡ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതികളിലോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരം വൈറ്റമിൻ B12 അതിന്റെ കുറവ് കാരണമുള്ള അനീമിയ വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം, വളരെ സാധാരണമായി കുഞ്ഞുങ്ങൾക്ക് കാണുന്ന എന്നാൽ നമ്മൾ അത്ര കാര്യമാക്കാത്തൊരു വിഷയമാണ്, ഈ വിരശല്യം എന്ന് പറയുന്നത്. കാരണം വിരശല്യമുള്ള കുട്ടികൾക്കും അനീമിയ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ ഒരുപാട് പേര് വരുന്നുണ്ട്, അതേപോലെ ചില ഗോത്ര വിഭാഗങ്ങൾ, ഇവിടെയൊക്കെ സിക്കിൾ സെൽ അനീമിയ, താലസീമിയ തുടങ്ങിയ ജനിതകപരമായ പ്രശ്നങ്ങളും വളരെ കോമൺ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ് വിളർച്ചയുമായി വരുന്നതെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
5: ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് ജനിതകപരമായിട്ടുണ്ടോ എന്നൊക്കെ മുൻകൂട്ടി ഡോക്ടറോട് പറയുന്നത് നല്ലതായിരിക്കും.
4: തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കാരണം പലപ്പോഴും ഈ ഒരു ഹിസ്റ്ററി മിസ്സാവുമ്പോൾ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾക്ക് പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നതായി കാണും. പ്രത്യേകിച്ച് ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ അതിഥി തൊഴിലാളികൾക്കിടയിലാണ്. കാരണം അവരിൽ ചിലപ്പോൾ അച്ഛനമ്മമാരൊക്കെ ചെറുപ്പത്തിൽ രക്തക്കുറവ് കാരണം മുൻപ് രക്തം കേട്ടിട്ടുള്ളവരൊക്കെ ആവാം. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഭാഷാ പ്രശ്നമൊക്കെ കൊണ്ടാവും. പലപ്പോഴും പറയാണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലെ തലസീമയൊക്കെ വളരെ ലേറ്റായിട്ട് കണ്ടുപിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്.
5: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണയിലും കുറയുന്ന അവസ്ഥയാണ് ഈ വിളർച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട ഹീമോഗ്ലോബിന്റെ അളവ് എത്രയായിരിക്കും ഡോക്ടർ?
4: അതും പ്രായമനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പറയുക 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 10.5 ഗ്രാം അത്രയെങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 12 വയസ്സാകുമ്പോഴേക്കും പിന്നെ 11.5, 12 വയസ്സാകുമ്പോഴേക്കും 12 ഗ്രാം ഹീമോഗ്ലോബിൻ, 12 at 12 ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് 12 ഗ്രാം ഹീമോഗ്ലോബിൻ എങ്കിലും വേണം. മുതിർന്നവർക്കും 12 ഗ്രാം ഹീമോഗ്ലോബിൻ എങ്കിലും വേണം. ഇതിൽ മുതിർന്നവരിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കുറച്ച് ഹീമോഗ്ലോബിൻ കൂടുതൽ ഉണ്ടാവും.
5: അനീമിയ ഉണ്ടോന്നറിയാൻ എന്തൊക്കെ പരിശോധനകളാണ് വേണ്ടത്?
4: ലക്ഷണങ്ങൾ ഉള്ള കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിട്ട് നമുക്കൊരു ഹൈ സസ്പീഷൻ ഉള്ള കുട്ടികൾ, എന്നുവെച്ചാൽ ഇവർക്ക് അനീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ, ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികൾ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിഥി തൊഴിലാളികളുടെ മക്കള്, ചില വിഭാഗങ്ങളിലെ മക്കള്, അങ്ങനെയുള്ളവർക്കൊക്കെ ഹീമോഗ്ലോബിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് ഹീമോഗ്ലോബിനോമീറ്റർ ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഇപ്പോൾ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും അവൈലബിൾ ആണ്. അത് ഒരു സ്ക്രീനിങ് ടൂൾ മാത്രമാണ്. അതായത് അതിൽ രക്തക്കുറവ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കാം. ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഏത് തരം അനീമിയാണെന്നുള്ള ഒരു ഏകദേശ ധാരണ, അത് ചെറിയ ഹീമോഗ്ലോബിൻ, അതായത് സൈസ് കുറഞ്ഞ ഹീമോഗ്ലോബിൻ ആണോ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അയണിന്റെ കുറവ് കൊണ്ടാണോ വരുന്നത്, അതോ ബി ട്വൽവിന്റെ കുറവുകൊണ്ടാണോ വരുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടും. ബാക്കി ഉറപ്പിക്കാൻ വേണ്ടി മറ്റ് ടെസ്റ്റുകൾ ആവശ്യമാണ്.
5: കുട്ടികൾ

0: ധാരാളമായിട്ട് പശുവിന് പാല് കുടിക്കുമ്പോൾ അത് അനീമിക്ക് കാരണമാകുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
1: സാധാരണഗതിയിൽ ചില കുട്ടികൾക്കെങ്കിലും കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് പറയും. അതായത് ചില കുട്ടികൾക്കെങ്കിലും പശുവിൻ പാലിനോട് അലർജി ഉണ്ടാവാം. നമ്മുടെ നാട്ടില് ഒട്ടുമിക്ക കുട്ടികൾക്കും പശുവിൻ പാലിനോട് അലർജി ഇല്ലാത്ത മക്കളാണ്. അലർജി ഉള്ള കുട്ടികൾക്ക് പശുവിൻ പാല് കുടിക്കുമ്പോൾ ഡയറിയ ഉണ്ടാവും, അത് അവർക്ക് വയറ്റിളക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലോസ് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറയാം. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, പശുവിൻ പാല് കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് പശുവിൻ പാല് കുടിക്കുന്നത് മറ്റ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും, പോഷകങ്ങളുടെ രക്തത്തിലേക്ക് പോകുന്നതിന്റെ അളവ് അത് കുറയ്ക്കും. അപ്പോൾ 200 മില്ലി, അതാണ് നമ്മൾ യൂഷ്വലി കുട്ടികളിൽ പറയുന്നത്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പറയുന്ന ഡെയിലി. ഒരു ഗ്ലാസ് പാലിൽ കൂടുതൽ കുടിക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം.
0: അത് അമിതമാകുമ്പോഴാണ്,
1: അമിതമാകുമ്പോൾ മാത്രമാണ് പ്രശ്നമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ അലർജി ഉള്ള കുട്ടികളിലും അത് പ്രശ്നമായിട്ട് വരാം.
0: ഈ അനീമിയ തടയാനായിട്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഭക്ഷണക്രമത്തിൽ കൂടി സാധ്യമല്ലേ ഡോക്ടറെ? എങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കും ഇതിനെ കഴിക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിലൂടെ സാധ്യമാണെന്ന് മാത്രമല്ല, ഭക്ഷണക്രമമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനീമിയ വരാതിരിക്കാൻ വേണ്ടി. അപ്പം 6 മാസം വരെയുള്ള കുട്ടികൾക്ക് മുലപ്പാല് തന്നെ കൊടുക്കുക. കാരണം അതിനിടയിൽ നമ്മൾ ഇതുപോലെ പശുവിൻ പാലൊക്കെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. 6 മാസത്തിന് ശേഷം ഇരുമ്പ് സത്ത കൂടുതലുള്ളതും കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആഹാര പദാർത്ഥം രാഗിയാണ്, മുത്താറി. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചാൽ, മുത്താറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫുഡ് ഫാറ്റ്സ് ആണ്. അതായത് മുത്താറി കൊടുത്താൽ കഫക്കെട്ട് വരും, മുത്താറി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും മുത്താറിയുടെ ഒരു വിമുഖത കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ മുത്താറി വളരെയധികം ഇരുമ്പ് സത്തയുള്ളതാണ്. പ്രത്യേകിച്ചും മുത്താറി കാച്ചി കുറുക്കുമ്പോൾ അതിന്റെ കൂടെ ശർക്കര ഇട്ടാൽ, ഇപ്പൊ പഞ്ചസാര നമുക്കറിയാം, 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപ്പും പഞ്ചസാരയും കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അയൺ റിച്ചാണ്, അപ്പോൾ ഇരുമ്പ് സത്ത കൂടുതലുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാവുമ്പോൾ നമുക്ക് അവർക്ക് നട്ട്സ് കൊടുക്കാം. അതായത് ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് കൊടുക്കാം, പിസ്ത, ഇത്തരത്തിലുള്ള നട്ട്സൊക്കെ അയൺ റിച്ച് ആയിട്ടുള്ളതാണ്. വേറെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഭക്ഷണം പ്രധാനമായും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അടങ്ങുന്നതാണ്, വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പം വെജിറ്റേറിയൻ ഫുഡിലുള്ളത് നോൺ ഹീം അയൺ ആണ്. അതായത് ഇരുമ്പ് സത്ത നമ്മുടെ ശരീരത്തിൽ ഉപയോഗമാകുന്ന രീതിയിൽ എടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണമല്ല ഈ വെജിറ്റേറിയൻ ഫുഡ്. അതിൽ കുറവാണ്, അതായത് അതിൽ ഇരുമ്പ് സത്ത ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ വരുന്നത് കുറവാണ്. ഹീം അയൺ ആണ് കൂടുതലായിട്ടും നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമുക്ക് അയൺ റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരിക ഇലക്കറികൾ, ചീര, മുരിങ്ങയില ഇതൊക്കെയാണ്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഉപയോഗം ഒരു പക്ഷേ ചിക്കനും അതേപോലെ തന്നെ മീന് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചെറിയ മീനുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ കഴിച്ചാലൊക്കെ ഇതിൽ ഹീം അയൺ ഉണ്ട്. ഹീം അയൺ കുറച്ചുകൂടെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും എളുപ്പത്തിൽ. അപ്പോൾ കുറച്ചുകൂടെ അതിന് എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടും.
0: അങ്ങനെ തന്നെയാണ്
1: മുട്ടയിൽ അയൺ കണ്ടന്റ് കുറവാണ്, പക്ഷെ എന്നാലും മുട്ട കാൽഷ്യം റിച്ച് ആണ്. അങ്ങനെ അതേപോലെ തന്നെ അയണിന്റെ കൂടെ തന്നെ നമുക്ക് വിറ്റമിൻ സി ഉണ്ടെങ്കിൽ, ഈ വിറ്റമിൻ സി അയണിനെ അബ്സോർബ് ചെയ്യുന്നത്, അയണിന്റെ ഒരു ആകിരണത്തിന് വിറ്റമിൻ സി കൂട്ടും. അപ്പോൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നെല്ലിക്ക, ഓറഞ്ച്, അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നത് വഴി നമുക്ക് അയൺ അബ്സോർപ്ഷനും കൂട്ടാൻ പറ്റും.
0: ഈ ഇരുമ്പ് സത്ത് നന്നായി ആകിരണം ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയ
1: ഭക്ഷണങ്ങൾ നമുക്ക് സഹായകരമാണ്.
0: ഡോക്ടർ, ഇപ്പോ ഈ ഡോക്ടർമാർ നൽകുന്ന ഈ അയൺ ടോണിക്കുകൾ ഉണ്ടല്ലോ, സിറപ്പുകളൊക്കെ, ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: അയൺ സിറപ്പ്, അതായത് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് അനീമിയ വരാതിരിക്കാൻ വേണ്ടി, പോപ്പുലേഷനിൽ അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സപ്ലിമെന്റുകൾ, അതായത് ഗുളികകളും സിറപ്പുകളുമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അയണിന്റെ സിറപ്പാണ് കൊടുക്കുന്നത്. അത് കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് സാധാരണഗതിയിൽ കൊടുക്കുക. പക്ഷെ എന്നാൽ പോലും ഒരു 10 കിലോ എറൗണ്ട് ഉള്ള കുട്ടികൾക്ക് 1 മില്ലിയും അതിൽ മുകളിലുള്ള കുട്ടികൾക്ക് 2 മില്ലി വെച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വലിയ കുട്ടികളാവുമ്പോൾ സ്കൂളുകളിൽ നമ്മൾ വിഫ്സ്, അതായത് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം 60 മില്ലിഗ്രാം അയണുള്ള ടാബ്ലറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ അയൺ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് അനീമിയ വരാതിരിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കൊടുക്കുന്നത്. എന്നാൽ അനീമിയ ഉള്ള കുട്ടികളിൽ അത് ഡെയിലി ആയിട്ട് കൊടുക്കണം, ദിവസവും കൊടുക്കണം. അങ്ങനെ ദിവസം ദിവസവും കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയൺ മരുന്ന് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വിരയളകുന്ന മരുന്ന് കൊടുക്കണം. കാരണം വിരശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് ആഗിരണം, നേരത്തെ പറഞ്ഞ പോലെ എബ്സോർപ്ഷൻ ഉണ്ടാവില്ല, നമുക്ക് കുട്ടിക്ക് അതിന്റെ മാക്സിമം യൂസ് കിട്ടില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൺ മരുന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും അത് ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളത് കൊടുക്കുമ്പോൾ പല്ലിനൊക്കെ അത് ചിലപ്പോൾ പറ്റിപ്പിടിച്ച് പറ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, അയൺ മരുന്ന് കൊടുത്ത വാടെ വായി ഒന്ന് കഴുകിച്ചു കൊടുക്കുക, വൃത്തിക്ക് കഴുകിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. പിന്നെയുള്ള ഒരു കാര്യം, അയൺ കൊടുക്കുമ്പോൾ നമുക്ക്

0: ഇപ്പം അയൺ ഫോളിക് ആസിഡൊക്കെ ഗുളികകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യവും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അയൺ മരുന്ന് കൊടുക്കുമ്പോൾ വയറ്റിന്ന് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും,
1: കളർ വ്യത്യാസം
0: ഉണ്ടാവും, ബ്ലാക്ക് കളറിലായിരിക്കും പോവുക. അപ്പൊ ആദ്യം അത് കാണുമ്പോൾ ചിലപ്പം അച്ഛനമ്മമാര് പേടിക്കാം എന്തുകൊണ്ട് ഈ കളറിൽ പോകുന്നു എന്നുള്ളത്. ഇത് ഈ ഇതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. അതേപോലെ തന്നെ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ നമുക്ക് ഇലക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് വഴി അതും ശരിയാവും.
1: ഇതിന്റെ ചികിത്സയെ കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടറെ?
0: അനീമിയ കണ്ടെത്തി കഴിഞ്ഞാല് നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് തരം അനീമിയ ആണത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് സത്തയുടെ കുറവ് ഉണ്ടാവാം, വിറ്റമിൻ ബി 12 കുറവും ഉണ്ടാവാം. പ്രത്യേകിച്ചും ഈ മുതിർന്ന ആളുകൾക്ക് രക്തം നഷ്ടപ്പെടുന്നത് വഴിയാവാം. അതായത് ഇപ്പോൾ അർഷസ് ഒക്കെയുള്ള രോഗികൾക്ക് നിരന്തരം രക്തം നഷ്ടപ്പെടുന്നുണ്ട്. ഗർഭപാത്ര സംബന്ധമായിട്ട് സ്ത്രീകൾക്ക്, അതേപോലെ കൗമാരപ്രായക്കാരില് അവർക്ക് ആർത്തവ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് രക്തം കൂടുതൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മൾ നോക്കും. നോക്കിയിട്ടാണ് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പെരിഫറൽ സ്മിയർ തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. രക്തത്തിലെ അയണിന്റെ അളവ് കണ്ടെത്തുക, ഫെറിറ്റിന്റെ അളവ് കണ്ടെത്തുക, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന തരം അനീമിയാണ് എന്നതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ അയൺ തന്നെയാണ്. അതിൽ നമുക്ക് ചികിത്സയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയൺ കൊടുത്തു തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടിയുടെ ആദ്യത്തെ ലക്ഷണം മാറി തുടങ്ങും. അതായത് ആ ഒരു കിരികിരിപ്പ് ഉണ്ടാവും ഇവർക്ക്, ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, വാശി, ഇതൊക്കെ അങ്ങ് മാറും. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അമ്മമാര് വന്ന് പറയും ഇതാ കുട്ടിയുടെ സ്വഭാവേ മാറി പറയും. കാരണം പ്രത്യേകിച്ച് ഈ ഒരു 2-2.5 വയസ്സിലുള്ള കുട്ടികള് അതാണ് ആദ്യം മാറുക.
1: അവര് വേഗത്തിൽ തിരിച്ചറിയുന്നില്ല,
0: ഇല്ല പലപ്പോഴും വേറെ എന്തെങ്കിലും ആണ്, വാശി കൂടുതലായിരിക്കാം, വേറെ കാര്യങ്ങളായിരിക്കാം. പിന്നെ കുട്ടീനെ നമ്മൾ കൂടുതൽ അതിനുവേണ്ടി പണിഷ് ചെയ്യുമ്പോൾ കൂടുതൽ ആ സ്വഭാവം വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പനി വരുമ്പോൾ അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. അത് സാധാരണ അപസ്മാര രോഗമൊന്നും ഇല്ലാത്ത കുട്ടികളിൽ തന്നെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇത് അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ പനി വരുമ്പോഴുള്ള അപസ്മാര രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇതേപോലെ അനീമിയ ഉണ്ടോ നോക്കി അതിന്റെ ചികിത്സ നടത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അങ്ങോട്ട് അപസ്മാരം വരാനുള്ള സാധ്യത കുറയും. അപ്പൊ ചികിത്സ നമുക്ക് അയൺ മരുന്ന് 3 മാസത്തോളം കഴിക്കാനാണ് നമ്മൾ, കാരണം ആ ഒരു സ്റ്റോർ റീപ്ലനിഷ് ചെയ്യാൻ, അതായത് നമ്മുടെ കുറഞ്ഞുപോയ അയൺ ഉണ്ടല്ലോ അത് തിരിച്ച് എത്തിക്കാൻ വേണ്ടി 3 മാസത്തോളം ചികിത്സ ആവശ്യമാണ്. ഇതും പലപ്പോഴും കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ 1 മാസം കഴിയുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടും. അത് 1 ഗ്രാം വെച്ചിട്ടാണ് കൂടുക. അതായത് ഇപ്പോൾ 9 ഹീമോഗ്ലോബിൻ ഉണ്ടായ കുട്ടി കൃത്യമായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തുമ്പോൾ 10 ആവും. 10-ൽ കൂടുതലാവുന്നുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ 10 എങ്കിലും ആവണം എന്നാണ്. അപ്പൊ 10 ആവുന്നില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ദിവസവും കഴിച്ചിട്ടുണ്ടോ, കാരണം ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ള മരുന്നല്ല. പല കുട്ടികളും ചിലപ്പോൾ കഴിക്കില്ല. അപ്പൊ അത് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്നത് കുറയുന്നത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു പല റീസൺസും ഉണ്ട് ചിലപ്പോൾ ഇത് മുടങ്ങിപ്പോവും. അപ്പൊ അങ്ങനത്തെ മുടങ്ങിപ്പോകുന്നു ഇല്ലാണ്ടേ തന്നെ ഹീമോഗ്ലോബിൻ കൂടുന്നില്ലെങ്കിൽ പിന്നെ ആ കുട്ടികളെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് വിധേയരാക്കേണ്ടി വരും. എന്തുകൊണ്ട് കൂടുന്നില്ല എന്നുള്ളത് നോക്കേണ്ടി വരും. സാധാരണഗതിയിൽ കൂടുന്നുണ്ടെങ്കിൽ 3 മാസം ആകുമ്പോഴത്തേക്കും അവർ പഴയ നിലയിലേക്ക് എത്തും. പക്ഷെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് അയൺ ഡെഫിഷ്യൻസി നമ്മുടെ ബുദ്ധിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പ്രത്യേകിച്ചും, 2 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു പ്രായമാണ്. 5-6 വയസ്സാകുമ്പോഴത്തേക്ക് വളർച്ച ഏതാണ്ട് പൂർണ്ണമായും അവരുടെ വളർച്ച എത്തും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായാല് പിന്നീട് അങ്ങോട്ട് അത് കറക്റ്റ് ചെയ്താലും ചിലപ്പം അന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രതിഫലിക്കാം. അപ്പൊ അത് ഞാൻ എപ്പോഴും അമ്മമാരോട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള വിളർച്ച, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്താൽ പിന്നീട് അങ്ങോട്ട് അവരെ മാർക്ക് കുറയാണ്ടൊക്കെ നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ 10-ാം ക്ലാസ് എത്തുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴുള്ള ഒരു ചികിത്സ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം ചെറിയ പ്രായത്തിൽ ചികിത്സ നടത്തുന്നതിന്റെ അത്ര എഫക്ട് കിട്ടിയെന്ന് വരില്ല.
1: അപ്പോൾ ഇങ്ങനെ ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും ഡോക്ടർ?
0: രക്തക്കുറവ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹീമോഗ്ലോബിൻ 1-7 താഴുമ്പോൾ തന്നെ അത് ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശ്വാസം മുട്ടൽ വരാം, ഈവൻ ഹാർട്ട് ഫെയിലിയർ വരെ വരാം, കിഡ്നീനെ ബാധിക്കാം, നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് ഉണ്ടാക്കും, അതായത് ഇവരുടെ ബുദ്ധിക്കുറവ് വരാൻ സാധ്യതയുണ്ട്. ബുദ്ധിക്കുറവ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിക്കുറവ് എന്നല്ല, പക്ഷെ എന്നാലും ആ ഒരു മാർക്കിലെ വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് നാലിലൊക്കെ താണു കഴിയുമ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യത.

0: ചെയ്തിട്ടുണ്ട്.
1: ചില കുട്ടികൾക്ക് ഈ ജനിതകമായി തന്നെ ഉണ്ടാവുമല്ലോ ഡോക്ടറെ, ഈ അനീമിയ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനാവുക?
0: ജനിതകപരമായിട്ടുള്ള, അതായത് താലസീമിയ, HBE ഡിസീസ് തുടങ്ങിയ അനീമികൾ, അവിടെയും അത് കുറച്ചുകൂടെ നേരത്തെ കാണും കുട്ടികളിൽ. പിന്നെ കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും, അതായത് നല്ല വിളർച്ച ഉണ്ടാവും. ചില കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വരാം, അതായത് വിളർച്ചയുടെ കൂടെ മഞ്ഞയും കാണും അവർക്ക്. അതേപോലെ തന്നെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഹിസ്റ്ററി ഉണ്ടാവും, മുന്നേ രക്തം കയറ്റേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുടുംബത്തിലെ അച്ഛനമ്മമാർക്കായിരിക്കില്ല, വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. പിന്നെ ഉള്ളത് വെച്ചാൽ ഇപ്പം കരൾ വീക്കം, സ്പ്ലീഹയുടെ വീക്കം, അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് മുഖത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം രക്തം ഇല്ലാത്തത് കൊണ്ട് രക്തം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മജ്ജ എക്സ്ട്രാ വർക്ക് ചെയ്യും. അപ്പോൾ മജ്ജയുടെ എക്സ്ട്രാ വർക്ക് മുഖത്തിന്റെ എല്ലുകളൊക്കെ ഉന്തിയ രീതിയിൽ, അപ്പം അങ്ങനെ മുഖത്ത് ചേഞ്ചസ് വരാം. അപ്പം ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് വഴി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിന്റെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാവുന്നതാണ്.
1: ഇനിയിപ്പോ അനീമിയ തടയാനായിട്ട് നമുക്ക് എന്താണ് വീട്ടിൽ ചെയ്യാനാവുക, അതായത് രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അനീമിയ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്, പ്രത്യേകിച്ചും ഇരുമ്പ് സത്ത കൂടുതലുള്ള ഭക്ഷണം കുട്ടീനെ കഴിപ്പിക്കുക, പച്ചക്കറികൾ കൃത്യമായിട്ട് കൊടുക്കുക, ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ച് ഡോക്ടർ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക, ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും 6 മാസത്തിലൊരിക്കലെങ്കിലും വിരയിളക്കുക. പിന്നെ എല്ലാ ഭക്ഷണങ്ങളും കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുക. ഈ പിക്കി ഈറ്റേഴ്സിൽ കൂടുതലായിട്ട് അനീമിയ കാണും, അതായത് എന്റെ കുട്ടി ഇത് കഴിക്കില്ല, അതുകൊണ്ട് ഞാനത് കൊടുക്കാറില്ല, മെനക്കേടാണ്, അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്തുകൊണ്ട് കഴിക്കുന്നില്ല, ചിലപ്പോൾ ടേസ്റ്റ് മാത്രമായിരിക്കില്ല വിഷയം, അങ്ങനെയുള്ളവരിൽ വിളർച്ച ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ നമുക്ക് മത്സ്യവും മുട്ടയും പറ്റുന്നവർക്കൊക്കെ, എല്ലാവർക്കും എല്ലാ സമയവും നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല, പക്ഷെ പറ്റുന്ന പോലെ മത്സ്യവും മാംസാഹാരങ്ങളും പച്ചക്കറിയും ഇലക്കറികളും ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കൊടുത്ത് ശീലിക്കുക. ഇപ്പൊ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, അതായത് ചെറിയ കുട്ടികൾക്ക് നമ്മൾ കഞ്ഞി കൊടുക്കുന്നതിന് പകരം കഞ്ഞിയിൽ കുറച്ച് ചീരയും കൂടി ഇടുക. അപ്പൊ ചെറിയ പ്രായത്തിൽ അത് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമ്പോൾ അവരത് എതിർക്കില്ല. അല്ലാണ്ട് ഇപ്പൊ ഒരു 15 വയസ്സുള്ള കുട്ടീനോട് ഇതുവരെ കൊടുക്കാണ്ട് ആ മോനെ നീ ഇനി കഴിക്കേ, കാരണം ഇനി അത് പ്രശ്നമാണ്, നീ നാളെ മുതൽ ചീര കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല. ചെറുപ്പത്തിലെ ആ ശീലം കൊണ്ടുവരിക.
1: മാതാപിതാക്കളെ
0: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വാശി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ സ്വഭാവം മാത്രമായിരിക്കില്ല എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിട്ട്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, പഠനത്തിലെ കുട്ടികളെ പിന്നോട്ടാവുന്നുണ്ടെങ്കിൽ, ക്ഷീണം കൂടുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഉറങ്ങുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അത് മടി ആയിരിക്കില്ല, ചിലപ്പോൾ ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് അനീമിയ ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും.
1: സാധാരണഗതിയിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണില്ലേ ഡോക്ടറെ? അത് മൂർച്ഛിക്കുമ്പോഴാണ് അതിന്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് വരുന്നത്.
0: തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ വളരെ വേഗമായിരിക്കും, അതായത് നമുക്ക് അസുഖമാണ് എന്ന് പറയാനും പറ്റുന്നില്ല, എന്നാൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യമായിട്ടുള്ള അവസ്ഥയിലല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് പെട്ടെന്ന് ക്ഷീണം വരിക, മുടി കൊഴിച്ചില്, അത് കാര്യമായിട്ടുള്ള മുടി കൊഴിച്ചില് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവണം എന്നില്ല, ഉറക്കം കൂടുതൽ വരിക, ഉറങ്ങിക്കഴിഞ്ഞാലും ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരിക, പഠിക്കാൻ ചില സമയം എടുക്കുക, തലചുറ്റൽ ഉണ്ടാവുക, കൂടുതലാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തലചുറ്റലൊക്കെ വരുന്നത്, ശരീരവേദന ഉണ്ടാവും, അയൺ ഡെഫിഷ്യൻസി നല്ലോണം കൂടുമ്പോൾ കാലിനൊക്കെ വേദന വന്നിട്ട്, നരവുകളൊക്കെ ബാധിക്കുന്ന രീതിയിൽ വേദന വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. പ്രത്യേകിച്ചും ഈ പ്രായമായിട്ടുള്ള സ്ത്രീകളിലൊക്കെ നമ്മളത് കാണാറുണ്ട്, ഗർഭിണികളിലും അത് കാണാറുണ്ട്. കുട്ടികൾ ഒരു പാരസൈറ്റ് പോലെയാണ് ഗർഭാവസ്ഥയിൽ, അതായത് അമ്മയ്ക്ക് എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടോ അതൊക്കെ ഈ ഗർഭാവസ്ഥയിലുള്ള കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ആസ് സച്ച് അത് കുറവ് കാണില്ല, പക്ഷെ എന്താവാന്ന് വെച്ചാൽ 7 ഗ്രാം ഹീമോഗ്ലോബിനുള്ള അമ്മയാണെങ്കിലും 10 ഗ്രാം ഹീമോഗ്ലോബിനുള്ള അമ്മയാണെങ്കിലും കുട്ടിക്ക് വേണ്ടത് എടുക്കുമ്പോഴേക്കും അമ്മയുടെ അവസ്ഥ അത്രയും മോശമാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മെറ്റേണൽ ഡെത്തൊക്കെ നടക്കുന്നത്, കാരണം ഈ അനീമിയ ശ്രദ്ധിക്കാണ്ടേ പോകുമ്പോഴോ അല്ലെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാത്ത അവസ്ഥ വരുമ്പോൾ. പ്രത്യേകിച്ചും ഗർഭിണികളിൽ പൊതുവെ മനംപിരട്ടലും ഛർദിയൊക്കെ ഉണ്ടാവും, സാധാരണ 4 മാസം മുതലാണ് അയൺ ഗുളിക കഴിച്ചു തുടങ്ങുക. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇവര് ചിലപ്പോൾ കഴിക്കാൻ വിട്ടുപോകും, അങ്ങനെ വരുമ്പോൾ വിളർച്ച കൂടിയിട്ട് ഹാർട്ടിനൊക്കെ ബാധിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ പ്രീ ടേം ആയിട്ട് ജനിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ സ്റ്റോർ ഉണ്ട്, അയൺ സ്റ്റോർ. പ്രീ ടേം ആയിട്ടുള്ള കുട്ടികളിൽ എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ അവർക്ക് അത്രയും സ്റ്റോർ ഉണ്ടാവുള്ളൂ, കാരണം അവർ നേരത്തെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മറ്റ് കുഞ്ഞുങ്ങളിൽ 6 മാസത്തിന് ശേഷമാണ് ഇത് കുറഞ്ഞു വരുന്നത് കാണുക. ഈ നേരത്തെ ജനിച്ച കുട്ടികളിൽ 6 മാസത്തിന് മുന്നേ തന്നെ 4 മാസത്തിലൊക്കെ ഇത് കുറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ റീട്ടേം ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ജനിച്ച് തുടങ്ങുമ്പോൾ മുതൽ തന്നെ അയണ്ട മരുന്നുകൾ കൊടുക്കും. അത് ഡോക്ടർമാരെ പറയും, പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും ആ മരുന്നുകൾ 2 വയസ്സ് വരെ കൃത്യമായിട്ട് അത് കൊടുക്കാനുണ്ട്.
1: അനീമിയ തടയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്?
0: ആരോഗ്യ വകുപ്പ്, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ്

0: ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെൻട്രൽ മിനിസ്ട്രിയും കേരള സർക്കാരും ഒരുപാട് പദ്ധതികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് അനീമിയ മുക്ത് ഭാരത്, 6 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ, 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക്, 45 ശേഷമുള്ള സ്ത്രീകൾക്ക്, അങ്ങനെ ഒരുപാട് പേർക്ക് അയൺ ഫോളിക് ആസിഡ് മരുന്നുകൾ കൊടുക്കുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വിഫ്സ് ഗുളിക, അതായത് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, നേരത്തെ പറഞ്ഞ പോലെ അത് ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളുകൾ വഴിയാണ് അത് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികൾ, അതായത് 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആഴ്ചയിൽ 2 ദിവസം അയൺ സിറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഹീമോഗ്ലോബിൻ സ്പെക്ട്രോമീറ്റർ വഴി, അതായത് നമ്മുടെ ക്ലിനിക്കുകൾ വെച്ചിട്ട് അതിൽ പോകുന്നവരുടെ ഹീമോഗ്ലോബിൻ ഫ്രീ ആയിട്ട് നമ്മൾ നോക്കിക്കൊടുക്കുന്നുണ്ട്. പിന്നെ വിവ കേരള, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിവ കേരള. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സ്ത്രീകൾക്കും സ്ത്രീകളിലെ വിളർച്ച കണ്ടുപിടിച്ച് അത് തടയാനുള്ള മാർഗങ്ങളും അതിന്റെ ചികിത്സയും കാര്യങ്ങളും ഏറെ സുഗമമാക്കാൻ വേണ്ടി നടത്തി വരുന്ന പദ്ധതിയാണ്.
1: കുട്ടികളിലുണ്ടാകുന്ന അനീമിയ അഥവാ വിളർച്ച, ഈ വിഷയത്തിൽ ചേലോറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്വേത ബി റാമുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.
2: FM ഹെൽത്ത് പ്ലസ്, ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം.

0: കൂട്ടുകാരെ, ഇനി കിളിക്കൂട്ടത്തിൽ അറബി ഗാനം പാടുന്നു മിസ്ന മുംതാസ്.
1: അലൽ ഫർഹി റജാഉനാ തജന്നബ് മിൻ ഫുജ്രി

0: ഇനി മലയാളം പദ്യം ചൊല്ലുകയാണ് വേദിക വിപിൻദാസ്.
1: ശ്രീ ഓൻ വി കുറുപ്പിന്റെ കൃഷ്ണപക്ഷത്തിലെ പാട്ട്.

0: گے. شکریہ.
1: അടുത്തത് ഇംഗ്ലീഷ് പോയം, ചൊല്ലുന്നു വേദിക വിപിൻ ദാസ്.
2: പെർഫെക്റ്റ് ബൈ മായ മേ. ഇസ് ദർ സംതിങ് റോങ് വിത്ത് യു? എ ലൂസ് ക്രൂ ടു ദാറ്റ് റൂംഡ് എബിലിറ്റി ടു ഫംഗ്ഷൻ. വൈ ആർ യു ഓൾവേസ് സോ ടയർഡ്? യു ലൈഫ് ഇസ് അൻ ഇൻസ്പയർഡ് ആൻഡ് സ്മാൾ. ഓൾ യു ഡു ഇസ് പ്രോൾ ഓൺ ദ കൗച്ച് വിത്ത് ഔട്ട് സ്ട്രെച്ച് ലിംസ് ലൈക് എ സ്ലോത്ത് ഇൻ സ്ലോ മോഷൻ. വേർ ഇസ് യു ഡിവോഷൻ ടു സക്സീഡ് മായ? Did you drift out of your window with the smoke from your weed? Do I need to force feed your discipline till you finally concede? I cook and I clean and I don't stop till the soles of my feet bleed. But I'm fine. I'm perfect. Be perfect, Maya. Be perfect like me. Stop wearing that god-awful ripped pants and that lipstick like a hoe with zebra's implants. You only get one chance. Stop acting like a cat with 9 lives left. Stop committing yourself to songs and stories.

0: ചിരി യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ക്ഷണക്കത്ത്, ഈ പടത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ശരത്.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ക്ഷണക്കത്ത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ദീപമേ. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ്ലിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും പൊതുവായ ബുദ്ധമത പൈതൃകവും ഇന്ത്യ മ്യാൻമാർ ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവത്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. പ്രധാനമന്ത്രി ഉച്ചദാർ ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. എൽ ഡി എഫിൽ നിന്ന് മുഹമ്മദ് മുഹസീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പിയുടെ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പൊതുജനങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന്റെ പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയിലെ കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി പുതുത്താൻകെട്ട ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് എച്ച്എസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും

0: പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കനത്ത പിഴയടക്കമുള്ള കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽ വില വർദ്ധിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവുമടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 43 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ.

ഭദ്രടുക്ക മൊഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ എച്ച് എസ് എ പാർട്ട് ടൈം കന്നഡ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 3 രാവിലെ 11 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും ബി എഡും കേട്ടറ്റും. ഫോൺ നമ്പർ 94 47 38 69 11. കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അസിസ്റ്റന്റ് സർജനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ ഈ മാസം 8 രാവിലെ 10 നടക്കും. യോഗ്യത MBBS TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0499982415. മൊബൈൽ വെറ്റേർണറി ക്ലിനിക്കിലേക്ക് വെറ്റേർണറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത വെറ്റേർണറി സയൻസിൽ ബിരുദം. കേരള വെറ്റേർണറി കൗൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 97 45 06 88 09. അടാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC ടെക്നീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 5 ഉച്ചയ്ക്ക് 2 എരഞ്ഞോളി അടാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0490023540073. കാസർഗോഡ് ദേലമ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ 59 താൽക്കാലികമായി ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്വീപ്പർ 1, കുക്ക് 2 നിയമനം നടത്തുന്നു. മുൻ പരിചയമുള്ളവർ അസൽ തിരിച്ചറൽ രേഖ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തിൽ അഭിമുഖത്തിന് എത്തണം. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്:

0497-295-6007 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-295-6007 നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

0: News, a beneficiary of Uttar Pradesh, hailed the scheme, saying that it is beneficial for farmers as it will support their livelihood.
1: Pradhan Mantri Narendra Modi dwara chalai ja rahi Kisan Samman Nidhi Yojana ka mujhe bharpur labh mil raha hai. Isse mujhe kafi sahayata milti hai. Hum samay par apne khad aur beej ki khareedari kar lete hain.
0: The minimum support price has become a lifeline for farmers as the government has fixed the MSP at 1.5 times the cost of production. Due to the government's policy support, the total food grain production has increased from 265 million tons in 2013-14 to around 358 million tons in 2024-25. India has also become the world's largest rice producer, surpassing China with a record production of over 154 million tons. Today, the Indian farmer stands not just as a cultivator but as a key driver of national growth. With Dipendra, this is Anand Kumar for Akashvani News, Delhi.
2: The Supreme Court today refused to entertain a plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Allahabad High Court has ruled that Lok Adalats and District Legal Services Authorities have no jurisdiction to grant divorce decrees, saying the power to dissolve a marriage rests exclusively with family courts. The Lucknow bench of the High Court said Lok Adalats are empowered only to facilitate amicable settlements and cannot exercise judicial powers reserved for competent courts. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Ms. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. President Draupadi Murmu, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Lok Sabha Speaker Om Birla have expressed grief on the demise of the popular singer. Malaysia has become the latest country to impose age-based restrictions on social media use by children. Under the new rules enforced from today, children below 16 years of age are barred from owning social media accounts, with platforms required to implement age verification systems and child safety features. The measures are aimed at protecting children from harmful content, cyberbullying, and addictive online designs. Companies that fail to comply could face penalties of up to 10 million ringgit. So far, Australia, Indonesia and Malaysia have introduced restrictions on social media access for children, while Brazil has mandated stricter parental oversight and age verification measures. Several other countries, including France, Spain, Denmark, Greece, Austria, Germany, the United Kingdom, Norway and Turkey, are also considering similar safeguards for young social media users. The India Meteorological Department or IMD has issued an orange alert for thunder squall conditions over Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. The weather agency has predicted heavy rainfall over interior Karnataka, Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal tomorrow. Thunderstorms accompanied by lightning and gusty winds will be experienced in several parts of the country. The IMD has also predicted hot and humid weather conditions over Arunachal Pradesh, Assam, Meghalaya, coastal Andhra Pradesh, Nagaland, Manipur, Mizoram, Tripura, Odisha, and sub-Himalayan West Bengal and Sikkim during the next 2 days. On to sports, 22 Indian rowers have been inducted into the Target Olympic Podium Scheme or TOPS Development Group ahead of the Asian Games to be held in Aichi, Nagoya, Japan later this year. Among those included are Paris Olympian Balraj Panwar, Asian Games silver medalist Arvind Singh and double medalist Jaswinder Singh. In a bilingual live phone-in program, Public Speak, tonight at 9:30 p.m., we will bring a discussion on staying safe during heat waves, precautions, preparedness and protection with Mr. D.R. Patnaik, Senior Scientist, IMD, and Dr. Rupali Malik, Department of Medicine, Safdarjung Hospital. Listeners can ask questions on the subject on telephone numbers 23717117 and 23314444, prefixing the Delhi STD code. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and President of Myanmar U May Aung Lhyng hold talks in New Delhi. Emphasize upon preventing misuse of their territory against each other's security interests. India-Oman Comprehensive Economic Partnership Agreement becomes effective, giving duty-free access to Indian exporters on 98% of Oman's tariff lines. India and Australia to enhance defense industrial collaboration in futuristic technology research. Malaysia joins countries banning social media use by children below 16. And orange alert for thunder squall issued for Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh till tomorrow. That is all in the news at 9. Good night.
3: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
4: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വായനയിലും വിജ്ഞാനത്തിലും മുഴുകിയ ജീവിതം ദിനചര്യയും ശീലവുമാക്കി മാറ്റേണ്ട ഒന്നാണ് എന്ന ദർശനം ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
5: ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സന്തോഷപ്രദവും വിജ്ഞാനപ്രദവും വിജയപ്രദവുമായ ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഇപ്പോഴാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ലുണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാവും. പഠിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി നമുക്ക് തുടങ്ങാം. പഠനം ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവയെക്കുറിച്ചെല്ലാം അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്കൂളുകൾ പലതും സന്ദർശിച്ചപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇടവന്നു. എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഴുതി തന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തേത്, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ മൂടില്ല എന്നാണ് ചിലർ പറയുന്നത്. രണ്ടാമത്തേത്, പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, മറ്റ് പല ചിന്തകളും വരുന്നു. മൂന്നാമത് എഴുതിയ പ്രശ്നം, പുസ്തകം കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നു, പലരുടെയും പരാതി പഠിച്ചതൊക്കെ മറന്നുപോകുന്നു എന്നാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ പഠനത്തിന് യോജിച്ചതല്ല എന്ന പ്രശ്നം ഉന്നയിച്ചവരുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. പൂട്ടുകൾ മാത്രമായി നിർമ്മിക്കുന്ന ഫാക്ടറികൾ ലോകത്തിലൊരിടത്തും ഇല്ല. ഓരോ പൂട്ടും തുറക്കാൻ ഒന്നിലധികം താക്കോലുകൾ അവർ തന്നെ നിർമ്മിക്കുമല്ലോ. അതുപോലെ ഓരോ പ്രശ്നത്തിനും നിരവധി പരിഹാരങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് കേൾക്കാത്തവർ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നൽകിയ ഒരു സന്ദേശം നാം എല്ലാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ സിദ്ധികളും നിങ്ങളിൽ തന്നെയുണ്ട്, അവ പുറത്തെടുത്താൽ മതി എന്നാണ് ആ സന്ദേശം. ഉള്ളിലുള്ള ആ തീപ്പൊരി കെട്ടുപോവാതെ വലിയ അഗ്നിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ് പേരിട്ടത്. സ്വപ്നം കാണണമെന്നും ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യം വെക്കേണ്ടത് കേവലം പാഠ്യവിഷയങ്ങളിൽ A+, A* എന്നിവ നേടുന്നത് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യക്തിവൈശിഷ്ട്യത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും A+ തന്നെ നേടിയിരിക്കും എന്ന് ദൃഢനിശ്ചയം നമുക്ക് വേണം. അതിനായി മുന്നേറണം. ബുദ്ധിവൈഭവം പഠനത്തിന് പ്രധാന ഘടകമാണ്. എന്നാൽ വൈകാരിക ക്ഷമത, ഇമോഷണൽ ഇൻ്റലിജൻസ് പഠനം കാര്യക്ഷമമാവാൻ ആവശ്യമാണ്. അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, താൽപ്പര്യം, ഇച്ഛാശക്തി, ലക്ഷ്യബോധം, ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് ഇ ക്യുവിൻ്റെ ഉപഘടകങ്ങൾ. ഇ ക്യു എന്നാൽ ഇമോഷണൽ കോഷ്യന്റ്, IQ എന്ന് പറയുന്നത് പോലെ. ആഗ്രഹങ്ങൾ അടക്കി വയ്ക്കാനും സ്വയം നിയന്ത്രിക്കാനും പരാജയങ്ങളിൽ പതറിപ്പോവാതിരിക്കാനും സാധിക്കുന്നതാണ് IQവിൻ്റെ ധർമ്മം. തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം പ്രതിഫലിച്ച് കാണാം. മത്സ്യങ്ങളെയും അടിയിലുള്ള പായലും കാണാം. കലങ്ങിയ വെള്ളമാണെങ്കിലോ? അതുപോലെ മനസ്സ് തെളിഞ്ഞിരിക്കണം. ക്ഷോഭവും കലഹവും മനഃപൂർവ്വം ഒഴിവാക്കണം. അർജുനൻ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടതുപോലെ ലക്ഷ്യം മാത്രം കണ്ട് അതിലേക്ക് ഊർജത്തിന്റെ അസ്ത്രങ്ങൾ തൊടുക്കണം. ശാരീരികമായ പല ഘടകങ്ങളും പഠനത്തെ സ്വാധീനിക്കുന്നു. അംഗവൈകല്യമല്ല വിവക്ഷ. പഠനം മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിൽ പുതിയ RNA തന്മാത്രകൾ സൃഷ്ടിക്കുന്നു. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിലനിർത്തിയാൽ മാത്രമേ പഠിച്ച വസ്തുതകൾ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഉറങ്ങാതെ പഠിക്കുന്നതിനേക്കാൾ പഠിച്ചത് ഓർമ്മിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് ഉത്തമം. ഉറങ്ങിയ കുട്ടികൾ പഠനശേഷം ഇതര പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച സമപ്രായക്കാരും ഒരേ ബുദ്ധിശക്തി ഉള്ളവരുമായ സഹപാഠികളെക്കാൾ വളരെ പ്രകടമായി പഠിച്ച വസ്തുതകൾ ഓർമ്മിച്ചതായി ജെൻകിൻസ്, ഡാലൻബാച്ച് എന്നീ ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. പഠിച്ചതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുമ്പോൾ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതിനാൽ RNA സുസ്ഥിരമാകുന്നു. ഉറങ്ങുന്നത് സമയനഷ്ടമല്ല, ഉണർന്നിരിക്കുന്ന സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ഫ്രെഡറിക് ഓഗസ്റ്റ് കാക്കിലേ എന്ന ശാസ്ത്രജ്ഞന് ബെൻസീന്റെ തന്മാത്ര ഘടനയെക്കുറിച്ചുള്ള നിഗമനങ്ങളിലെത്താൻ സാധിച്ചത് തത്സംബന്ധമായ ചിന്തയോടെ ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണത്രേ. സിർക്കാഡിയൻ റിതം, അതായത് ഉറക്ക ഘടികാരം, നാം സംരക്ഷിക്കണം. പരീക്ഷാ സമയത്തെ ആഹാരരീതിയും ശ്രദ്ധിക്കേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തണം. കൃത്രിമ പലഹാരങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയവ പരിമിതപ്പെടുത്തുക. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോഭവതി ദുഃഖ എന്ന ഗീതാശ്ലോകം അനുസ്മരിക്കേണ്ടതാണ്. സാമൂഹിക സാഹചര്യങ്ങളും പഠനക്ഷമതയ്ക്ക് നിദാനമാണ്. കൂട്ടുകാരുടെ സ്വാധീനം, അച്ഛനമ്മമാരുടെ പിന്തുണ, ശാന്തമായ ഗൃഹാന്തരീക്ഷം, അധ്യാപകരുടെ വ്യക്തിഗത ശ്രദ്ധ, പ്രോത്സാഹനം, ഇവയൊക്കെ പഠനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ. മത്സരം അവനവനോട് മാത്രമായിരിക്കണം. പ്രസ്തുത വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിശ്ചിത സ്ഥലത്തു തന്നെ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുക. രണ്ട്, തല ചാരിയിരുന്നും കിടന്നും വായിക്കുന്നത് ഉറക്കം വരുത്തും, നട്ടെല്ല് നിവർത്തിയിരിക്കുക. മൂന്ന്, അരമണിക്കൂർ തുടർച്ചയായി ഇരുന്നാൽ എഴുന്നേറ്റ് ഏതാനും ലഘു വ്യായാമങ്ങൾ ചെയ്യുക, സ്പൈനൽ എക്സസൈസ്, പാദഹസ്താസനം ഉത്തമമാണ്. നാല്, പഠിച്ചു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങുക. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അഞ്ച്, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ആറ്, മറ്റുള്ളവരോട് മത്സരിക്കാതെ തന്നോട് തന്നെ മത്സരിക്കുക. ഏഴ്, നിങ്ങൾ ദീർഘകാലം കൊണ്ട് പഠിച്ചത് 2-3 മണിക്കൂർ പരീക്ഷ കൊണ്ട് വിലയിരുത്തപ്പെടും എന്ന് ഭയപ്പെടാതിരിക്കുക. കേവലം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു അബ്രഹാം ലിങ്കന്റെ പിതാവ്. പുസ്തകം വാങ്ങാൻ പണമോ വായിക്കാൻ വിളക്ക് പോലുമോ ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിച്ചാണ് ബാലനായ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റാവാനും അടിമകളെ മോചിപ്പിക്കാനും സ്വപ്നം കണ്ടതും സാക്ഷാത്കരിച്ചതും. മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടന്റെ ആത്മകഥ കടം വാങ്ങാൻ അബ്രഹാം ലിങ്കൺ 20 കിലോമീറ്റർ നടന്നതായി കേട്ടിട്ടുണ്ട്. തെരുവ് വിളക്കിന് ചുവട്ടിലിരുന്നായിരുന്നു അത്രേ വായന. ഈ നിശ്ചയദാർഢ്യവും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമവും വിജയം കൈവരിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ അവസ്ഥയാണ്. ഇത്തരം ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തടസ്സമാവുന്നത് നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ അതേ മുഖച്ഛായയുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. ഇരട്ടകൾ പോലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ വ്യത്യസ്തരായതുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ ദൃഷ്ടിയിലെ മുദ്രകളോ ഐറിസ് ഇമേജ് പ്രപഞ്ചത്തിൽ വേറെ ആർക്കും ഇല്ല. പോലീസായ കള്ളനെയല്ലാതെ കള്ളന്റെ അച്ഛനെയോ ജ്യേഷ്ഠാനുജന്മാരെയോ പിടിക്കാൻ ശ്രമിച്ചതായി അറിവില്ല. അനന്യമായ വ്യക്തിത്വവും സിദ്ധി വൈഭവവുമുള്ള വ്യക്തിയാണ് താൻ എന്ന ബോധ്യം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് മൗഢ്യവും അസാധ്യവുമാണ്. മറ്റുള്ളവരോട് മത്സരിക്കുന്നതും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനേ ഇടവരുത്തുകയുള്ളൂ. കൂടിയല്ല ജനിക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വൃഥാ ഇന്ന് നമ്മുടെ ഭക്തകവി പൂന്താനം

0: പഠിയത് ഓർമ്മിക്കുക. നേരത്തെ ഉന്നയിച്ച പഠിക്കാൻ ആഗ്രഹമുണ്ട് തോന്നുന്നില്ല എന്ന പ്രശ്നത്തിന് ഉത്തരം പറയാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ് അവ തരണം ചെയ്യാൻ ഊർജം സമാഹരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറക്കാതിരിക്കാനും PQRS എന്ന ഒരു ഫോർമുല നിർദ്ദേശിക്കാം. ഈ മാർഗം അവലംബിച്ച് ഓരോ ദിവസവും പഠിച്ചാൽ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല എന്നും പഠിക്കുമ്പോൾ ഉറക്കം വരില്ല എന്നും പഠിച്ചത് മറക്കുകയില്ല എന്നും ഉറപ്പു തരുന്നു. PQRSലെ P എന്നത് പ്രിവ്യൂ എന്നാണ്. പഠിക്കാനുള്ള വിഷയമോ അധ്യായമോ പാഠമോ സമഗ്രമായി കാണുക, ഹോളിസ്റ്റിക് വ്യൂ. തുടർന്ന് വരുന്ന വിശദീകരണങ്ങൾക്ക് സഹായകമായി ഒരു ഉദാഹരണം പരിശോധിക്കാം. ഫിസിക്സിലെ എനർജി എന്ന പാഠം പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പ്രിവ്യൂ നടത്താൻ അതിലെ വിവിധ ഉപശീർഷകങ്ങൾ സൈഡ് ഹെഡിങ് പരിശോധിക്കുക. അപ്പോൾ ഫങ്ഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ആറ്റമിക് എനർജി, സോളാർ എനർജി, കൈനറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ എനർജി, മാഗ്നറ്റിക് എനർജി എന്നിങ്ങനെ ഏതാണ്ട് മൊത്തത്തിലുള്ള ഒരു ചിത്രം കിട്ടും. അതിനുശേഷം മാത്രം സൂക്ഷ്മാംശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ക്യൂ എന്നാൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ. ഓരോ അധ്യായത്തിൻ്റെയും അവസാന ഭാഗത്ത് മുഖ്യ പാഠ്യവസ്തുതകളെ സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടാവും. അവ വായിച്ചു നോക്കി ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. പേജിൻ്റെ മുകളിലും മധ്യത്തിലുമായി പരമാവധി 2 ചോദ്യങ്ങൾ മാത്രമേ ഒരു പേജിൽ എഴുതാവൂ. മുൻവർഷങ്ങളിലും ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ കുറിച്ചെടുക്കുക. PQRലെ R എന്നത് ക്യാപിറ്റൽ R ആണ്. അത് വിശദീകരിക്കുമ്പോൾ 4 സ്മോൾ ലെറ്റർ R കൂടി ആവശ്യമാണ്. അതിൽ ആദ്യത്തേത് സ്മോൾ ലെറ്റർ R, റീഡിംഗ് എന്നാണ്. ഇവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള വായനയാണ്. നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച ഉത്തരമറിയാത്ത ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാനായി വായിക്കുമ്പോൾ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല. മാത്രമല്ല പഠിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത് എന്ന് കരുതി വേണം വായന. രണ്ടാമത്തെ R റിസൈറ്റ് എന്നാണ്. പുസ്തകങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് പഠിച്ചതൊക്കെ ഉരുവിട്ട് നോക്കുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് വേണം ഇത് ചെയ്യുക. മൂന്നാമത്തെ R റിലേറ്റിംഗ് എന്നാണ്. ഇപ്പോൾ പഠിച്ച വിഷയം മുമ്പ് പഠിച്ചതും ഇതര വിഷയങ്ങളിൽ പഠിച്ചതുമായ അറിവുമായി ആനുകാലിക സംഭവങ്ങളുമായി സ്വന്തം അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിയും ബന്ധപ്പെടുത്തിയും പഠിക്കുക. ഇത് പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് എളുപ്പത്തിൽ പ്രയോഗിക്കാനും സഹായകമാവുന്നു. നാലാമത്തെ R റിവ്യൂ എന്നാണ്. റിവിഷൻ എന്നതിൻ്റെ ക്രിയാരൂപമാണല്ലോ റിവ്യൂ. പഠിച്ചതിൻ്റെ ആവർത്തനം വളരെ പ്രധാനമാണ്, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത് എന്ന് പലർക്കും അറിയില്ല. മറക്കാതിരിക്കാനാണല്ലോ റിവിഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നാം ഏറ്റവും വേഗത്തിൽ മറക്കുന്നത് അപ്പോഴാണ് റിവിഷൻ നടത്തേണ്ടത്. മറവിയെക്കുറിച്ച് ഗവേഷണം നടത്തി തൻ്റെ കണ്ടെത്തലുകളുടെ ഫലം മെമ്മറി എന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിച്ച ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഹെർമൻ എബിങ്ഹൌസ്. നിരവധി ഫർഗറ്റിംഗ് കർവുകൾ അദ്ദേഹം തയ്യാറാക്കി അവയുടെ ശരാശരി കണ്ടപ്പോൾ പഠിച്ച ഉടനെയുള്ള 20 മിനിറ്റിനുള്ളിലാണ് പഠിച്ചതിൻ്റെ 42% മറന്നുപോകുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് 53%, 9 മണിക്കൂർ കഴിയുമ്പോൾ 62%, 2 ദിവസത്തിനുള്ളിൽ 73% മറന്നുപോകുന്നതായി കണ്ടു. എന്നാൽ 6 ദിവസത്തിന് ശേഷം 75%, അതായത് 2% നഷ്ടം മാത്രം മറന്നതായും 31 ദിവസത്തിന് ശേഷം 80% മറന്നതായും നിരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ റിവിഷൻ നടത്തുന്നത് പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിലാണല്ലോ. അത് റിവിഷനല്ല, റീലേണിംഗ് ആണ്. 80% മറന്നത് വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനാൽ പഠിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ റിവിഷൻ നടത്തിയിരിക്കണം. അവസാനത്തെ S, PQRSലെ S, സമ്മറൈസ് എന്നാണ്. പഠിച്ച അധ്യായത്തെ ദൃശ്യപരമായി ആവിഷ്കരിച്ച് നോട്ട് പുസ്തകത്തിൽ വ്യത്യസ്ത നിറമുള്ള മഷിയിൽ രേഖപ്പെടുത്താം. ഫ്ലോ ചാർട്ടുകളായി, ഡയഗ്രങ്ങളായി ഒക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരില്ലെന്ന് മാത്രമല്ല ശ്രദ്ധ വ്യതിചലിക്കുകയില്ല, മറക്കുകയില്ല. പഠിച്ചത് വ്യക്തതയോടെ ഓർക്കാൻ സാധിച്ചാൽ ഉത്കണ്ഠ ഉണ്ടാവുകയില്ലല്ലോ. വിജയം സുനിശ്ചിതം.
1: പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ.

ആകാശവാണി. ഇപ്പോൾ ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. പാഹി ശൗരെ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രൂപകതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. അവസാനമായി സരോരുഹാസന ജായേ എന്നാരംഭിക്കുന്ന പന്തുവരാളി രാഗത്തിലുള്ള കൃതി ആദിതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: കോവിലൻ എന്റെ അച്ചാച്ചൻ, എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം. മലയാള നോവൽ സാഹിത്യത്തിന്റെ നട്ടെല്ലുറപ്പായിരുന്നു കോവിലൻ. ജീവിതത്തിന്റെ പരുക്കൻ പ്രതലങ്ങളിലൂടെ നെഞ്ചുരസി ചോര ചിന്തി നിറങ്ങി നീങ്ങിയ ഒരാളിൽ നിന്നും തരളിത സാഹിത്യം പ്രതീക്ഷിക്കുക വയ്യ തന്നെ. കോവിലൻ എന്ന മനുഷ്യനിലെ തരളഭാവങ്ങളുടെ ഉൾക്കിണറുകൾ കണ്ടെത്തിയ ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ് കോവിലൻ എന്റെ അച്ചാച്ചൻ.
1: സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകാര ഡയറക്ടറിയിൽ ചേർക്കാൻ ദയവായി താങ്കളുടെ ജീവചരിത്രം അയച്ചു തരാൻ അപേക്ഷ.
0: ജിക്കു എന്ന ബാലനും കോവിലനും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന ഈ ഹ്രസ്വ സിനിമയിൽ കോവിലന്റെ എഴുത്തിനെ രൂപപ്പെടുത്തിയ ജീവിതാനുഭവങ്ങളും ദേശ സംസ്കൃതിയും ഒക്കെ കടന്നു വരുന്നുണ്ട്. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് കോവിലൻ എന്റെ അച്ചാച്ചൻ.
2: ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിക്ക് ശേഷമാണ് ഞാൻ കോവിലൻ എന്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററി പ്ലാൻ ചെയ്യുന്നത്. ആദ്യം കോവിലനുമായുള്ള കത്തിടപാടുകളിലൂടെ പലതവണ കത്തിടപാടുകൾ നടത്തി, ആ കത്തുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വളരെ വൈയക്തികമായി കോവിലന്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ അറിയാനുള്ള ശ്രമവും ആ കത്തുകളിലൂടെ നടത്തി. ദേശമൊരർത്ഥത്തിൽ കോവിലന്റെ ഒരു മനോബാധയാണ്, അതായത് ഒബ്സഷൻ. അത്രത്തോളം ദേശവുമായി ഇടുകിച്ചേർന്ന ഒരു അടിത്തട്ട് ജീവിതമുള്ള ആളാണ് കോവിലൻ. അത് അദ്ദേഹത്തിന്റെ രചനകളിൽ വളരെ സൂക്ഷ്മമായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും.
3: ഉരുവപ്പെട്ടപ്പോൾ കല്ലുത്തിപ്പാറ ഇവിടെ ഉണ്ടായിരുന്നു.
0: ഡോക്യുമെന്ററിയിൽ നിന്നും കോവിലന്റെ ഘനഗംഭീര ശബ്ദം.
3: പിന്നെ പെയ്ത മുഴുവൻ മഴയും തെറിച്ച വെയിലും മഞ്ഞും കല്ലുത്തിപ്പാറയുടെ കറുപ്പിൽ എന്തെന്തു മാറ്റങ്ങൾ വന്നു. കറുപ്പിൽ ചാരം കലർന്നുവോ, മിനുപ്പിൽ ജരപിടിച്ചുവോ, ഭൂമിയിൽ നിലാവും ഉണ്ടല്ലോ. ഭൂമിക്കും കരിമ്പാറക്കെട്ടിലും നായാടിരാമനും നിത്യയൗവനം നൽകുന്നത് നിലാവായി.
2: മണ്ണ്, വൃക്ഷലതാദികൾ, ജീവജാലങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടെയുള്ള പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങൾ, ഇവയെല്ലാം ഒരു പ്രമേയത്തിന്റെ പശ്ചാത്തലമായിട്ട് ആ കഥകളിൽ വരുന്നുണ്ട്. ആ ഭൂമിശാസ്ത്രത്തിനകത്തെ ജനത എന്ന് പറയുന്നത് അടിത്തട്ട് ജീവിതമുള്ള ഒരു ജനതയാണ്. കള്ളുചെത്ത് തൊഴിലായി സ്വീകരിച്ച ഒരു ജനത, അവരുടെ ആചാര സവിശേഷതകളും ജീവനോപാധിയുമായി ബന്ധപ്പെട്ട പലതരം അനുഭവങ്ങളും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം തന്നെ ആ കൃതികളിൽ വരുന്നുണ്ട്. അത് കോവിലന്റെ കൂടി ഒരു ആത്മാവിഷ്കാരമാണ്.
3: ഓർക്കാനും മറക്കാനും വയ്യാത്ത പഴയ കാലത്ത് മുപ്പിലിശ്ശേരിയിൽ മാനുഷരെല്ലാരും ഒന്നുപോലെ ജീവിച്ചു. തീണ്ടലും തൊടിയിലും ഇല്ല, എള്ളോളം ഇല്ല പുളിവചനം. മേലാളർ കീഴാളർ എന്ന മാറ്റിത്തമില്ല. ദേശത്തെ മണ്ണും പൊലിയും ദേശക്കാരുടേതായിരുന്നു. അവർ ആമോദത്തോടെ വസിക്കുമ്പോൾ ബ്രാഹ്മണരും കാര്യക്കാരും വന്നു. ഭൂമി മലയാളം ബ്രാഹ്മണർക്ക് സർവസ്വമാണത്രേ. ഞാൻ എന്റെ തട്ടകത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു.
2: കോവിലന്റെ തട്ടകം എന്ന നോവലിൽ വരുന്ന ദേശം ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ നോവലുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു സവിശേഷ പാരമ്പര്യവും അതേപോലെ അതിശയോക്തിയും കലർന്ന ആചാര വിശേഷങ്ങളുമുള്ള ഒരു ദേശം പോലെ തന്നെയാണ്. മാന്ത്രികമായ അനുഭവങ്ങൾക്ക് നമ്മൾക്ക് മറ്റു ദേശങ്ങളെ തേടി പോകേണ്ടതില്ല. കോവിലന്റെ തട്ടകം അല്ലെങ്കിൽ കണ്ടാണിശ്ശേരി അല്ലെങ്കിൽ നോവലിൽ വരുന്ന മൂപ്പിലശ്ശേരി, ഇതൊക്കെ തീർച്ചയായും ഈ അത്ഭുതകരമായ ആത്മീയ അനുഭവങ്ങളുടെ ഒരു സവിശേഷ തട്ടകം തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവ ഒരു ഡോക്യുമെന്ററിയിൽ എത്രത്തോളം അനുഭവവേദ്യമാകും എന്നത് എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ആ ദേശത്തെ ജീവിതത്തിൽ നിന്ന് കോവിലൻ തന്റെ വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അദ്ദേഹം ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ, 1.5 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞും അമ്മയും വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി അനാഥനാകൊണ്ട് അതിനെ എടുത്തു വളർത്തുന്ന ഒരു രീതി സ്വീകരിച്ചതായി അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ദേശസങ്കല്പത്തിൽ നിന്ന് പതുക്കെ വ്യക്തി കേന്ദ്രീകൃതമായ സഹജീവനത്തിന്റെ ഒരു ഉദാഹരണമായി കോവിലൻ നിർവഹിക്കുന്ന ഒരു സക്രിയയെ പറ്റി ഞാൻ ആലോചിച്ചത്. അതാണ് ഈ ഡോക്യുമെന്ററിയിൽ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്.
4: എന്താ അത്ര വൈകി? ഞാൻ പേടിച്ചു പോയി.
1: ഞാനിന്നൊരു 4 ഇഞ്ചിന്റെ പട്ട വെൽഡ് ചെയ്തു
4: വെച്ചാച്ചാ. കേട്ടോ, 4 ഇഞ്ച് പട്ട വെൽഡ് ചെയ്തിട്ടാ അത്രേ വന്നിട്ടുള്ളത്. പായസം വെച്ച് കൊടുക്കോന്.
5: അതിന് ശർക്കര അവൻ തന്നെ വാങ്ങിക്കൊണ്ടിട്ടേ.
4: കാശുണ്ടോ എന്റെ അടുത്ത്?
2: അതിന് ഇടം കൂട്ടുന്ന ചില ദൃശ്യ പരമ്പരകൾ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ദേശത്തെ ആവിഷ്കരിച്ചത്. പുലിശ്ശേരിയുടെ ആചാര വൈവിധ്യം, അതുപോലെ കള്ളുചെത്തുമായി ബന്ധപ്പെട്ട ജീവിതം, അവിടെ നടക്കുന്ന സമരങ്ങൾ. ഇപ്പൊ ആദ്യത്തെ ചെത്തൊഴിലാളി യൂണിയൻ ഉണ്ടാവുന്നത് കോവിലന്റെ ഈ തട്ടകത്തിലാണ്. അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു കോവിലൻ.
3: തലപ്പിള്ളി താലൂക്കിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ കണ്ടാനശ്ശേരിയിലെ ചെത്തൊഴിലാളി യൂണിയൻ ആയിരുന്നു. ഞാൻ അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അതിന് പ്രചോദനം തന്നത് അന്തിക്കാട് ചെത്തൊഴിലാളി സമരമാണ്. ഇവിടെ കള്ളളക്കുന്ന മുതലാളിയുടെ ചിങ്കിടി പറയും, അളന്ന കള്ളിനാടാകാശ് എന്റെ പെണ്ണിന്റെ കൂടെ കിടന്നിടുന്നതിനല്ലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു വെച്ചാൽ, അളന്ന കള്ളിന് കാശ് പെണ്ണിന്റെ കൂടെ കിടന്നേനല്ല. ഈ ചെത്തൊഴിലാളി സമരത്തോടെ കണ്ടാനശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാന്തരമായി ചുവടുറപ്പിച്ചു.
1: അച്ചാച്ചൻ സ്വന്തമായി പഠിച്ചാണ് SSLC പാസ്സായതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
3: 1948 ഞാൻ പട്ടാളത്തിൽ ചേർന്നു. സ്വതന്ത്ര ഇന്ത്യയെ 20 വർഷം സേവിച്ചു. കോർ ഓഫ് സിഗ്നൽസിൽ റേഡിയോ മെക്കാനിക്കായിരുന്നു. ഹിമാലയത്തിൽ 5 വർഷം. ബാരക്കുകളിൽ നിന്ന് ബാരക്കുകളിലേക്ക് മാറിക്കൊണ്ടിരുന്ന ജീവിതം ഇപ്പോഴും ബങ്കറുകളിലായി. ഇന്ത്യ ചൈന യുദ്ധം, ഓക്സിജൻ ഇല്ലാത്ത ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ജീവിതം, ശ്വാസം മുട്ടൽ.
2: അദ്ദേഹം അക്ഷരങ്ങളും ഈ അനുഭവങ്ങളും പെറുക്കിയെടുക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. അങ്ങനെ മണ്ണ് കുഴിച്ച് അല്ലെങ്കിൽ മണ്ണ് മാന്തി അതിൽ നിന്ന് തന്റെ സംസ്കാരത്തിന്റെ ആദിമമായ മുത്തുകൾ ശേഖരിച്ച് അവയെ അക്ഷരങ്ങളാക്കി മാറ്റുകയാണ് തട്ടകത്തിലും തോറ്റങ്ങളിലും ചെയ്തിട്ടുള്ളത്. കോവിലൻ വാക്കുകൾ കണ്ടെടുക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. മണ്ണെന്ന് പറയുമ്പോൾ മണ്ണിനെ കുറിച്ച് അദ്ദേഹം മണ്ണ് കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഡോക്യുമെന്ററിയിൽ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം പറയുന്നത് ഏത് ഞാലിലും ഏത് വയലിലും ശവം അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഒരർത്ഥത്തിൽ അത് ഒരു ശാസ്ത്രസത്യം കൂടിയാണ് കോവിലൻ പറയുന്നത്. ഒരു പഴമനസ്സിൽ നിന്ന് വരുന്ന ശാസ്ത്രീയമായ ഏറ്റവും ആനുകാലികവും അതേസമയത്ത് മുന്തിയതുമായ ഒരു കാര്യമാണ് കോവിലന്റെ ചുണ്ടുകളിലൂടെ നാം കേൾക്കുന്നത്.
3: പുതുമണ്ണിന്റെ മണം ശ്വസിച്ചുകൊണ്ട് നിവർന്നു നിന്നു. പരിശുദ്ധമായ മണ്ണിന്റെ മണമാണ് ശ്വസിക്കുന്നത്. ഈ മണ്ണാണ് മനുഷ്യന് ജീവജാലങ്ങളെ, വൃക്ഷങ്ങളെ, സസ്യലതാദികളെ പുലർത്തുന്നത്, അവരുടെ എല്ലാം ജീവൻ തരുന്നത്. ഈ ഭൂമിയിൽ പിറന്ന് എല്ലാവരും മണ്ണോട് ചേർന്ന് ഏതു വയലിലും ഏതു ഞാലിലും ശവം ചേർന്നിട്ടുണ്ട്.

0: സംഗീതം എന്നിങ്ങനെ പോകുന്ന ഒരു ഒരു വംശീയ സംഗീത പാരമ്പര്യം അവിടെയുണ്ട്. ഒരുപക്ഷെ നാഗരികത നിരാകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇത്. ഇന്ന് നമ്മൾ ആധുനികതയുടെ വലിയ മേനിക്കൊഴുപ്പിൽ പലതരം യാന്ത്രിക സംഗീതങ്ങൾ കേൾക്കുമ്പോൾ ടെലിവിഷന്റെ വരവും അതേപോലെ ന്യൂ മീഡിയയുടെ വരവൊക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് നമുക്കുണ്ട്, അതിന്റെ അടിയിൽ അകത്തുള്ള ഒരു വലിയ സംഗീത പാരമ്പര്യം, വംശീയ സംഗീത പാരമ്പര്യം, എത്നിക് മ്യൂസിക്കിന്റെ ഒരു ലോകം, അതാണ് കോവിലിന്റെ എഴുത്തെന്ന് പറയുന്നത്. കോവിലിന്റെ എഴുത്തിൽ അത് വളരെ അതിന്റെ ചാരുത എന്നല്ല പറയുന്നത്, അതിന്റെ അകൃത്രിമമായ ശക്തി എന്നാണ് പറയുന്നത്. ഒരു എല്ലുറപ്പുള്ള ഭാഷ, വളരെ പരുക്കൻ മട്ടിലുള്ള ഒരു സംഗീതം, അത് കളമെഴുത്തിന്റെയും നാവേറുപാട്ടിന്റെയും ഒക്കെ ഒരു ലോകം. ആ ലോകത്തിലാണ് ശരിക്കും അന്വേഷിച്ചു പോയി ഞാൻ എത്തിയത്. അപ്പോൾ അതും കൂടി ചേർന്ന ഒരു ജീവിതത്തെ ആവിഷ്കരിക്കേണ്ടത് ഈ ഡോക്യുമെന്ററിയിലെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് കോവിലിന്റെ അച്ചാച്ചന് വംശീയ സംഗീതത്തിന് ഒരു വലിയ പ്രാധാന്യം വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം തന്റെ തട്ടകത്തിൽ ഇരുന്നു കൊണ്ട് വീട്ടിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം 3 മൺപാത്രങ്ങളിൽ മണ്ണരിപ്പ ഉണ്ടാക്കി അതിലൂടെ കടന്നു വന്ന വെള്ളത്തെയാണ് ശുദ്ധീകരിച്ച് അദ്ദേഹം പാനം ചെയ്യുന്നത്. ഇത് ആയിരുന്നു കേരളീയ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പൈപ്പ് വെള്ളത്തിലേക്കും ആ പൈപ്പ് വെള്ളത്തിൽ ക്ലോറിൻ കലർത്തുന്ന പുതിയ തരം നാഗരികതയുടെ ചില തെറ്റായ സന്ദേശങ്ങളിലേക്കും എത്തിയതിനെ ചൊല്ലിയുള്ള വലിയ ആശങ്ക കോവിലകനുണ്ട്. ആ കോവിലൻ കൂടി ചിത്രത്തിൽ ആവിഷ്കരിക്കപ്പെടണമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു എനിക്ക്.
1: വാക്യൂം ക്ലീനറും വാഷിംഗ് മെഷീനും ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പോ കുളം. വേണ്ടത്ര കഞ്ഞി കുടിക്കാനില്ലാതെ മനുഷ്യർ മരിക്കുന്നു. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും യന്ത്രമുണ്ടോ ചങ്ങാതി?
2: കഞ്ഞുകൂടിയാ ഇപ്പൊ എന്റെ പ്രശ്നം, ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ പ്രശ്നം.
0: തോറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ വംശീയ സംഗീതം തന്നെയാണ്. തട്ടകത്തിലുമുണ്ട് ഈ തോറ്റങ്ങൾ. കോവിലൻ തന്നെ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അതായത് മരിച്ചുപോയവർ ഭാഗ്യവന്മാർ, അവർ തോറ്റങ്ങൾ കേട്ടുവല്ലോ എന്ന് ഈ ഡോക്യുമെന്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട്.
3: ഉണ്ണീരിമുത്തപ്പൻ ചന്തയ്ക്ക് പോയി, ഏറെ വെളുപ്പിനെണീറ്റ് ഉണ്ണീരി പുറപ്പെട്ടു. എന്റെ അച്ഛാ എന്റെ അമ്മേ, ഒരു കരിക്ക് കന്നിന വേണം, വാണിയംകുളം ചന്തയ്ക്ക് പോയി വരട്ടെ. മുപ്പിലിശ്ശേരിയും പന്നിശ്ശേരിയും വെട്ടുകാടും കടന്ന് രസം പറഞ്ഞ് കഥ പറഞ്ഞ് ചെങ്ങാതിമാർ നടന്നു.
4: ഏഴു ദിവസം ഉണ്ണീരിക്കുട്ടി തുള്ളി നിന്നു. ഉണ്ണീരിക്കുട്ടിയുടെ മുമ്പാകെ ചെമ്പുകിടാരം പോലെ കമളൂട്ടി തൊഴുതു നിന്നു. അരവാൾ വലിച്ചൂരി കമളൂട്ടി സ്വയം വെട്ടിമറിഞ്ഞു. അങ്ങനെ ചോലക്കുളങ്ങര ഭഗവതി മൂപ്പിലിശ്ശേരിയിൽ ആദ്യത്തെ കളം കൊണ്ടു.
3: തേട്ടിക്കുന്നിന്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്നു. താഴെ കൊയ്ത്തുകഴിഞ്ഞ് ഉഴുതുലർന്ന ഒരുടി നിലം ആൽത്തേരിപ്പാടം. പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി, തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ, കുന്തനിടവഴികൾ.
0: മരിച്ചവരെ പറ്റിയുള്ള ഒരാവിഷ്കാരം. എല്ലാ മരിച്ചവരും ചേർന്നതാണ് ഈ പ്രപഞ്ചം, ഈ മണ്ണടരുകൾ, ഈ സംസ്കാരം. അതിൽ നിന്ന് വരുന്ന പുതിയ പുതിയ പൊടിപ്പുകൾ, അതാണ് കോവിലിന്റെ തട്ടകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായും അത് ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത്.
4: അച്ചാച്ചന്റെ കൂടെ INA ഉണ്ടായിരുന്ന KRP കുറിപ്പ് ഒരു ദിവസം അച്ചാച്ചനെ അന്വേഷിച്ചു വന്നു. അച്ചാച്ചൻ അന്ന് നല്ല മൂഡിലായിരുന്നു.
5: നമ്മൾ സിംഗപ്പൂരിൽ ചെന്നിരുന്ന ആ അവസരത്തിൽ കേട്ടോണം INA-യുമായിട്ടുള്ള ആ ഒരു ഒരു ഒരു ഒരു
6: സുഭാഷ് നമുക്കുണ്ടാക്കി തന്നതാണ്. സദാ സുഖ ചൈൻ കി ബർക്കാ ബർഷ സേ ഭാരത ഭാഗ്യൈ
5: ജയ ഹേ ജയ ഹേ
0: അരികുവൽക്കരിക്കപ്പെട്ട

0: ഒരു ജനതയുടെ ശബ്ദം എത്രയും ഉച്ചത്തിൽ കേൾപ്പിക്കാമോ അത്രയും ഉച്ചത്തിലും, അതുപോലെ തന്നെ എത്രയും മൗലികമായി കേൾപ്പിക്കാമോ അത്രയും മൗലികമായും കേൾപ്പിച്ച ആളാണ് കോവിലൻ. ഈ ഡോക്യുമെന്ററിയില് അദ്ദേഹത്തിന്റെ തട്ടകവും തോറ്റങ്ങളുമാണ് ഞാൻ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹിമാലയവും A-B അതുപോലെ ഒരുപാട് ഒരുപാട് നല്ല കൃതികൾ വേറെയും ഉണ്ട്. ഇതിനേക്കാൾ നല്ല കൃതികളാവാം അവ. പക്ഷേ ഈ ഡോക്യുമെന്ററിക്ക് അടിസ്ഥാനമായി സ്വീകരിച്ച ഈ രണ്ട് പുസ്തകങ്ങൾ ഒരു ദേശത്തിന്റെ തലച്ചോറും ഹൃദയവും അതുപോലെ കൈകാലുകളും എല്ലാം അതുപോലെ ആവിഷ്കരിക്കുന്ന നോവലുകളാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഇതിന്റെ ഈ ചിത്രത്തിന്റെ അടിസ്ഥാന മൂലകങ്ങൾ ഉണ്ടാക്കിയത്.
1: കോവിലന്റെ സമഗ്ര സാഹിത്യ ജീവിത പ്രതിപാദനമല്ല ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ദേശ ലക്ഷ്യം. ദേശവും ദേശ സംസ്കാരവും ഒരെഴുത്തുകാരനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന അന്വേഷണത്തിന്റെ സർഗാത്മക പരിണതിയായി മാറുന്നു കോവിലൻ എന്റെ അച്ചാച്ചൻ.
0: 20 വർഷം അദ്ദേഹം പട്ടാളത്തിൽ കഴിഞ്ഞു. അദ്ദേഹത്തെ പട്ടാള കഥാകാരനായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കോവിലിന് ചേരുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാള കഥകളിലേക്ക് ഈ ഡോക്യുമെന്ററിയിൽ ഞാൻ പോയിട്ടേ ഇല്ല. തട്ടകവും തോറ്റങ്ങളും എടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് തട്ടകങ്ങളിലെ ജീവിതത്തിന്റെ മിന്നിമറിയുന്ന വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെയാണ്. ആ കഥാപാത്രങ്ങളെല്ലാം വളരെ അടിസ്ഥാന ലോകത്തുനിന്ന് വരുന്നവരാണ്.
1: പരുഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പടവെട്ടി അതിജീവിച്ചുവന്ന ഒരാളുടെ ജീവിതവും സാഹിത്യ ജീവിതവും മിനുസപ്പെട്ട ഒന്നാവില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഡോക്യുമെന്ററി.
2: അന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുകയാണ്. എനിക്ക് വയസ്സ് 19. സംസ്കൃത വിദ്വാനിന് പഠിക്കുന്നു.
1: ഡോക്യുമെന്ററിയിൽ നിന്ന് കോവിലന്റെ ആത്മഭാഷണം.
2: ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം, പ്രതിഷേധം. എന്റെ സതീർത്ഥ്യനായിരുന്നു KR രാമൻ. രാമനും ഞാനും കൂടെ പർഗിമാവിൻ തോപ്പില് ഒളിച്ചിരുന്ന് കോളേജ് ബഹിഷ്കരിക്കുക എന്നൊക്കെ വാൾ പോസ്റ്റർ നിറയെ എഴുതി. പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോ ഒരു പോസ്റ്ററും ഇല്ല. ചടാന്ന് ഞാൻ എണീറ്റ് ക്ലാസ്സിൽ നിന്നിറങ്ങി കോളേജിന്റെ പോർട്ടിക്കോയിൽ സ്റ്റെപ്പുകൾ നിറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മ മരിച്ചു. സ്വയം പട്ടിണി കിടന്ന് പണിപ്പാടത്ത് തലചുറ്റി വീണു അമ്മ മരിച്ചു. പഴയ ചാക്ക് തുന്നലഴിച്ച് നീട്ടി ഉണ്ടാക്കിയ മഞ്ചലിൽ കിടത്തിയിട്ടാണ് അമ്മയെ കൊണ്ടുവന്നത്. ഒരേ ഒരു ഖേദമേ ജീവിതത്തിൽ എനിക്ക്. എൻ്റെ കൈകൊണ്ട് നേടി ഒരു നേരത്തെ ആഹാരം അമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ കടം കൊണ്ട് പൊറുതിമുട്ടിയ അക്കാലത്ത് എനിക്കൊരു ജോലി കിട്ടി. പഴയന്നൂരിനടുത്ത കൊണ്ടാഴിയിൽ നെല്ലെടുപ്പ് ഉദ്യോഗസ്ഥൻ. 3 മാസം ചെയ്ത പകന്നു വഴി ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞ് വീട്ടിലെത്തി. പെങ്ങളിന്നെ ചോറുണ്ണാൻ വിളിക്കുന്നു. പിന്നെ എന്താന്ന് ചോദിച്ചപ്പോ പറയാ, ബജറയുടെ കഞ്ഞിയായിരുന്നു, നിനക്ക് ചോറ് വെക്കുകയാണ്. അപ്പൊ അച്ഛനോ? അച്ഛൻ ബജറയുടെ കഞ്ഞി കുടിച്ചു. അന്നേ വരെ പഴയരി മാത്രം കഴിച്ച് ശീലിച്ച ആളാ അച്ഛൻ. എന്റെ അച്ഛൻ ബജറയുടെ കഞ്ഞി കുടിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഖേദമായി. പിന്നെ അന്ന് ഞാൻ ഉറങ്ങിയില്ല. പിറ്റേന്ന് നേരെ പോയി എറണാകുളത്തേക്ക്. റോയൽ ഇന്ത്യൻ നേവിയിൽ ചേർന്നു. 75 രൂപ അഡ്വാൻസ് കിട്ടി. അപ്പൊ തന്നെ 50 രൂപ അച്ഛനും. ക്വിറ്റ് ഇന്ത്യ സമരം ആറി തണുക്കുമ്പോഴാണ് ഞാൻ നേവിയിൽ ചേരുന്നത്. സ്വാതന്ത്ര്യ സമരാവേശം നിറയെ ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടാണിശ്ശേരിക്കാരൻ, കർഷകൻ. അടിസ്ഥാനപരമായി ഞാനൊരു കർഷകനാണ്. ഞാൻ കറ്റമെതിച്ചാൽ ചുരുട്ടിൽ ഒറ്റ മണി നെല്ല് ബാക്കി നിൽക്കുകയില്ല. എന്റെ അച്ഛനും അമ്മയും പാടത്ത് നന്നായി അധ്വാനിച്ചിരുന്നു.
1: ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോവിലൻ ദേശരക്ഷയ്ക്കായി അതിർത്തികളിൽ സൈനിക സേവനവും അനുഷ്ഠിച്ചു.
2: 46 നേവിയിൽ നിന്ന് തിരിച്ചുപോന്നു. ഉണ്ടായിരുന്ന പണം ഉപയോഗിച്ച് തകർന്ന ഹൃദയങ്ങൾ പ്രസിദ്ധീകരിച്ചു.
1: എഴുത്തുകാരന്റെ നിലപാടുകളും എഴുത്തിലെ ദർശനങ്ങളും പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നിരീക്ഷണങ്ങൾ.
2: ഒരു വൈകുന്നേരം പാലുവായിലെ തെങ്ങിൻതോപ്പിൽ ചെറുകാട് മാഷും ഞങ്ങൾ 5-6 വിദ്യാർത്ഥികളും വട്ടമിട്ടിരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ചെറുകാട് പറഞ്ഞു, പൊന്നാനിയിലോ മറ്റോ പോയി തിരിച്ചു വരുമ്പോൾ പാതിരയും കഴിഞ്ഞു. ചാവക്കാട് പാവർട്ടി റോഡിൽ പുന്നച്ചോട്ടിലെത്തിയപ്പോൾ ഒരു മനുഷ്യക്കോലം അദ്ദേഹത്തെ തടുത്തു നിർത്തി.

0: കത്തിലുണ്ട്
1: കോവിലിന്റെ വ്യക്തിജീവിതത്തിൽ നിന്ന് സഹജീവി സ്നേഹത്തിന്റെ ഒരു ഏട് ഡോക്യുമെന്ററിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സംവിധായകൻ.
2: കോവിലിനെ പറ്റി പറയുമ്പോൾ ആളുകള് അദ്ദേഹം പരുക്കനാണ്, ആരോടും സംസാരിക്കില്ല, അദ്ദേഹത്തിന് നമ്മൾ വീട്ടിൽ പോകുന്ന ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്.
1: എം എ റഹ്മാൻ,
2: യഥാർത്ഥത്തിൽ ഇതില് ജിക്കുവിനെ എടുത്തു വളർത്തുന്ന കോവിലൻ തന്റെ ഉള്ളിലെ ആ നീരുറവയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എഴുത്തുകാരന്റെ മറുപുറം എന്നൊരാശയമുണ്ട്. നമ്മൾ കണ്ടതൊന്നുമല്ല സത്യം, അതിനപ്പുറത്ത് ഇതിലും വലിപ്പമുള്ള മറ്റൊരാൾ അയാളുടെ ഉള്ളിലുണ്ട്. അതാണ് കോവിലന്റെ ഡോക്യുമെന്ററിയിൽ ആ കുട്ടിയിലൂടെ തന്നെ ശരിക്കും ആവിഷ്കരിച്ചത്.
1: ഒരു അനാഥ ബാലനെ ഏറ്റെടുത്ത് സ്നേഹവും കരുതലും ഒരു പേരക്കുട്ടിക്കെന്ന പോലെ നൽകുന്ന കോവിലൻ എന്ന അച്ചാച്ചനെ നമുക്കിതിൽ കാണാം.
0: അച്ഛനെ തിരിച്ചറിയാത്ത ഒരു കുഞ്ഞിന് അവന്റെ അമ്മയോടൊപ്പം എന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 11 മാസം പ്രായമുള്ളപ്പോൾ തുണികൾ കഴുകുന്ന അമ്മയോടൊപ്പം ബക്കറ്റിൽ പിടിച്ചു നിന്ന് കളിക്കുക. അവന് ജലദോഷം പിടിച്ചു, ന്യൂമോണിയയായി മരിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ അനാഥ ശിശുവിനെ രാവോട് രാവ് ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞു രക്ഷപ്പെട്ടു. പിന്നീടൊക്കെ അവന് ഞാൻ തന്നെ ശ്രദ്ധിച്ചു. റെസിഡൻഷ്യൽ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു. പാവം, 2 തവണ പരീക്ഷ എഴുതിയിട്ടും SSLC പാസ്സായില്ല. ഇപ്പോൾ ഞാൻ പരവശൻ. അവനോ ഒരു തൊഴിലിലും ഉറക്കാതെ.
1: അവന്റെ സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള കരുതലാണ് ഈ ഡോക്യുമെന്ററിയുടെ മറ്റൊരു സമാന്തര പ്രമേയം.
3: ഇവനു വേണ്ടി 5.25 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവാർഡ് കിട്ടിയ 35,000 രൂപ അതിനു വേണ്ടിട്ടാ ചെലവാക്കിയത്. ഞാൻ അയാളെ വുഡ് പോളിഷിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രൻ അയാളെ കൊണ്ടുപോയി ഒരു തൊഴിലും ഉപജീവന മാർഗവും ഉണ്ടാക്കി കൊടുത്താൽ വളരെ
4: നോക്കാം.
2: എന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു 4 ദിവസം കൊണ്ടാണ് ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തെ പഠിച്ച ശേഷം പലതവണ കത്തുകൾ എഴുതി, കത്തുകളിലെ വാക്യം പോലും അതേപോലെ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൃത്യമായി കത്തുകളിലൂടെ ഞാൻ ശേഖരിച്ചു ആദ്യം. എന്നിട്ട് അതിനെ യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കി. അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഓരോന്നും എടുത്തു പിടിച്ചു. പലതവണ അവിടെ പോയി സന്ദർശിച്ച ശേഷമാണ് അത് ചെയ്യുന്നത്.
0: അവനിപ്പോ വെൽഡിംഗ് നിർത്തി. ഇനിയിപ്പോ എന്താ ചെയ്യാ? DTP പരിചയിപ്പിക്കുക എന്നൊരു ആലോചന ഉണ്ട് എനിക്ക്.
5: ഞാൻ DTP പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചാച്ചനെ പറ്റി സിനിമ എടുക്കാൻ ചന്ദ്രേട്ടന് സംഘവും വന്നത്. പിന്നെ വീട് നിറയെ ആളായി.
1: നാം മലയാളികൾ കോവിലന് തിരിച്ചു നൽകിയത് എന്ത് എന്നൊരു അസുഖകരമായ ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്.
2: കോവിലന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിലന് ഡോക്ടറേറ്റ് പ്രഖ്യാപിക്കുന്നു, കോവിലൻ കിടപ്പിലാണ്. പക്ഷേ പ്രഖ്യാപനം നടക്കുന്നു, കോവിലൻ അസുഖത്തിൽ കിടക്കുന്നു അറിഞ്ഞിട്ടും അത് കൊടുക്കാൻ വൈകി ആ സമയത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി.
1: എം എ റഹ്മാൻ,
2: മരിച്ചു കഴിഞ്ഞിട്ടും ആ ചടങ്ങ് കഴിഞ്ഞിട്ടും കോവിലന്റെ വീട്ടിലേക്ക് ആ ഡോക്ടറേറ്റ് എത്തിയില്ല എന്നുള്ളത് വലിയൊരു നൃശംസതയാണ്. സമൂഹത്തിൽ ഒരാൾക്ക് കിട്ടേണ്ട ആദരവ് മരണശേഷവും കിട്ടണം. കോവിലിന് അത് കിട്ടിയില്ല എന്നുള്ളത് എന്നെ പോലുള്ള ആളുകളെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നുണ്ട്.
0: മരിച്ചുപോയവർ പുണ്യവാന്മാർ, അവർ വാഴ്ത്തപ്പെടട്ടെ, അവർ ഓറ്റങ്ങൾ കേട്ടുവല്ലോ.
2: കോവിലൻ എന്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് തൃശൂരിലെ PPR ചന്ദ്രനാണ്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായ എന്റെ കൂടെ AT മോഹൻരാജ്, പ്രൊഫസർ AT മോഹൻരാജ്, റിസർച്ച് കാര്യത്തിലൊക്കെ അദ്ദേഹം ധാരാളം സഹായിച്ചിരുന്നു. അതുപോലെ AV പവിത്രൻ, അദ്ദേഹം ഇപ്പോൾ സ്കൂൾ അധ്യാപകനാണ്. കോവിലിനെ ആദ്യം പോയി സംസാരിക്കുമ്പോഴെല്ലാം പവിത്രനാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ക്യാമറ ചെയ്തത് കാർത്തികേയൻ, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഒരു അസിസ്റ്റന്റ് ക്യാമറമാനാണ്. B അജിത്താണ് ഇത് എഡിറ്റ് ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ ഡോക്യുമെന്ററികളും സിനിമകളും എഡിറ്റ് ചെയ്യുന്ന വളരെ പ്രശസ്തനായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രോഡക്റ്റാണ് B അജിത്. അദ്ദേഹമാണ് ഈഡേ എന്നുള്ള സിനിമ എടുത്തത്.
6: കോവിലൻ എന്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററിയുടെ സംഗീതം സംവിധാനം നിർവഹിച്ചത് ഡോക്ടർ SP രമേശാണ്. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റാണ്, എന്റെ സുഹൃത്തുമാണ്. എന്റെ 3 ഡോക്യുമെന്ററികളും, എഴുത്തുകാരെ പറ്റിയുള്ള 3 ഡോക്യുമെന്ററികളുടെയും സംഗീത സംവിധാനം ഡോക്ടർ എസ് പി രമേഷാണ്.

0: ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ ഡോക്യുമെന്ററിയിലെ ഗ്രാമീണ വാദ്യ കലാകാരന്മാരുടെ എല്ലാത്തരം ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത്. തട്ടകത്തിലെ ഉണ്ണീരി മുത്തപ്പൻ്റെയും യാത്രകൾ പറയുമ്പോൾ, സഞ്ചാരം പറയുമ്പോൾ, അവിടെയൊക്കെ മലബാറിലെ തെയ്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സംഗതികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യാത്ര, സഞ്ചാരം എന്ന ഒരു രൂപകം എടുത്തുകൊണ്ട് കതിവന്നൂർ വീരൻ്റെ തോറ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സംഗീതം ഉപയോഗിക്കാനുള്ള ധൈര്യം ഡോക്ടർ രമേശ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടക്കല്ലുകളുടെ പശ്ചാത്തലത്തിൽ കോവിലും വരുമ്പോൾ അദ്ദേഹം നിത്യേന സന്ദർശിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പൊതുവെ ഒരു അന്തർധാരയായി ആ ഭൂപ്രദേശത്തിൻ്റെ പ്രാക്തനത നിലനിൽക്കുന്നുണ്ട്. ആ പ്രാക്തനതയിൽ സന്ധ്യാവേളയിൽ നാം കേൾക്കുന്ന സംഗീതമെന്ന് പറയുന്നത് വായ്ത്താരിയാണ്. ഡോക്ടർ രമേശ് തന്നെയാണ് ആ വായ്ത്താരി ചെയ്തിട്ടുള്ളത്. അത് ചാവ് പാട്ടാണ്. അടിത്തട്ട് സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാക്തനമായ ആ സംഗീതം, ഒരുപക്ഷേ മനുഷ്യൻ്റെ ശബ്ദത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചാവ് പാട്ട് ചിത്രത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡോക്ടറുടെ തന്നെ തിരഞ്ഞെടുപ്പാണ്. കോവിലൻ പറയുന്ന ഈ മണ്ണിൽ ഓരോ ഞാലിലും ഓരോ വയലിലും ശവം ചേർന്നിട്ടുണ്ട് എന്ന പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ രൂപകത്തിൻ്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ് ആ ഈ ചാവുപാട്ട്. ഡോക്ടർ രമേശിൻ്റെ സംഗീതബോധത്തിൻ്റെ ഒരു ഉദാഹരണം. അത് ഒരുപക്ഷേ എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വളരെ പ്രാക്തനമായ സംഗീതം ഉപയോഗിക്കുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാകുന്നത് കോവിലിന് ആ പ്രാക്തന സംഗീത വിശുദ്ധിയിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്നതുകൊണ്ടാണ്.
1: കോവിലൻ എന്റെ അച്ചാച്ചൻ. എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു.
2: ആഖ്യാനം വിനീത സുമം. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 കിസാൻവാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607. നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്. ചിത്രം അഗ്നിദേവൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു.

Time 5 hours 7 minutes 34 35 36 37 39 40 seconds. Testing over.

എതിരാവട്ടെ, ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇതാണ് കേൾക്കുന്നത്. റേഡിയോ ഓണാക്കണം, റേഡിയോ റേഡിയോ ഓണാക്കണം.